ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഇന്ന് ശകവർഷം 1948, ആഷാഢം 28. മലയാള വർഷം 1201, കർക്കിടകം 3. 2026 ജൂലൈ 19, ഞായറാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 51 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പത്മിനി നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 യുവവേദി എന്ന പരിപാടി. ഇന്നത്തെ യുവവേദിയിൽ നീറ്റ് 2026 ലക്ഷദ്വീപ് സ്റ്റേറ്റ് ടോപ്പർ ഫഹ്മിദ അനീസ് പങ്കെടുക്കുന്നു. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ മലയാള ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഭക്തിഗാനം കേൾക്കാം. ബാപ്പു വെള്ളിപ്പറമ്പിന്റെ വരികൾക്ക് കണ്ണൂർ നൌഷാദ സംഗീതം പകർന്ന് KG മാർക്കോസ് ആലപിച്ചത്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന് 4 പുരസ്കാരങ്ങൾ. മമ്മൂട്ടി മികച്ച നടൻ, വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. രാജ്യത്തെ ആദ്യ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിജയകരമായി ഭ്രമണപഥത്തിൽ ചരിത്രമെഴുതി. ഐഎസ്ആർഒയുടെ വാണിജ്യ വിഭാഗമായ ഇൻസ്പേസിന്റെ സഹകരണത്തോടെയുള്ള ദൌത്യത്തിന് മിഷൻ ആഗമൻ എന്നാണ് പേര്. അഹമ്മദാബാദിലെ റാമൻ മേഖലയിലെ അനധികൃത പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം 3:30 സ്ഫോടനം. ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് 4 തസ്തികയ്ക്കുള്ള 10-ാം തലം പൊതു പ്രാഥമിക പരീക്ഷ PSC റദ്ദാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന 1.69 ലക്ഷം പേർക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഏതൊക്കെ ഫീഡറിൽ എത്ര മണിക്കാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നത് എന്ന് ഉപയോക്താക്കളെ തലേന്ന് തന്നെ അറിയിക്കണമെന്ന് KSEBയോട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് അർജന്റീന സ്പെയിനിനെ നേരിടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്.

0: വാർത്താവലോകനം
1: വാർത്താവലോകനം തയ്യാറാക്കിയത് വി ആർ പ്രതാപ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ.
2: കുവൈറ്റിൽ കനത്ത വ്യോമാക്രമണവുമായി ഇറാൻ. കുവൈറ്റിലെ കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു. പിന്നാലെ കുവൈറ്റ് വ്യോമപാത അടച്ചു. പശ്ചിമേഷ്യയിൽ ഇറാൻ യുഎസ് സംഘർഷം വീണ്ടും കനക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു. യുഎസ് ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. ഇറാനെതിരെ തുടർച്ചയായ 7-ാം ദിവസവും ആക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷത്തിൽ ജനവാസ മേഖലകളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങളെ യുഎസ് സെക്രട്ടറി ജനറൽ അപലപിച്ചു. ഇത്തരം നടപടികൾ അസ്വീകാര്യമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന്റെ വക്താവ് വിശേഷിപ്പിച്ചു. സംഗീത വിസ്മയമായ ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരുവിലെ വസതിയിൽ ഈ മാസം 11-ന് ആയിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 20-ഓളം ഭാഷകളിൽ 20,000-ലേറെ പാട്ടുകളുമായി ഹൃദയങ്ങൾ കീഴടക്കിയ വാനമ്പാടി 2017 ഒക്ടോബറിൽ 79-ാം വയസ്സിലാണ് പൊതുവേദിയിൽ നിന്ന് വിരമിച്ചത്. തൊട്ടു തലേവർഷം പുറത്തിറങ്ങിയ 10 കൽപ്പനകളിലെ അമ്മപ്പൂവിന് എന്ന താരാട്ടാണ് അവസാനമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം. ആന്ധ്ര ഗുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ ശിസ്തല രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23-നായിരുന്നു ജാനകിയുടെ ജനനം. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണയും കേരള സർക്കാരിന്റെ ബഹുമതി 11 തവണയും സ്വന്തമാക്കി. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 എണ്ണമാണ്. ഇതിനിടെ ഗാനരചയിതാവായും സംഗീത സംവിധായികയായും തിളങ്ങി. 2013 പത്മഭൂഷൺ പുരസ്കാരം ജാനകി നിരസിച്ചു. ഏകമകനും നർത്തകനുമായ മുരളീകൃഷ്ണ ഹൃദയാഘാതത്തെ തുടർന്ന് 65-ാം വയസ്സിൽ മരിച്ചത് ജാനകിക്ക് കടുത്ത ആഘാതമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടാക്കിയ ആഘാതത്തെ തുടർന്ന് ജൂണിൽ രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് 4.38% ഉയർന്നു. മേയിൽ ഇത് 3.48% ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനയടക്കമുള്ളവയാണ് കണക്കിൽ പ്രതിഫലിച്ചത്. 2024 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വിലക്കയറ്റം സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ സഹന പരിധിയായ 4% കടക്കുന്നത് ഇക്കൊല്ലം ആദ്യമായാണ്. വിലക്കയറ്റ തോത് 4% താഴെ നിർത്തുകയാണ് RBIയുടെ ലക്ഷ്യം. സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 10-ാമതാണ്. മേയിൽ 4.3% വിലക്കയറ്റ തോത് ജൂണിൽ 4.34% സ്വർണം, വെള്ളി, ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾ, ഇഞ്ചി, തക്കാളി

0: ഉണക്കമുന്തിരി തുടങ്ങിയവയുടെ വിലയാണ് കാര്യമായ വർധന കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത്. ബഹിരാകാശത്തേക്ക് ആദ്യ മലയാളി സഞ്ചാരി അനിൽ മേനോനുമായി കുതിച്ചുയർന്ന് സോയൂസ് റോക്കറ്റ്. നാസ സഞ്ചാരിയായ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ, റഷ്യൻ സഞ്ചാരികളായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരെ വഹിച്ചുകൊണ്ടുള്ള പ്രോഗ്രസ് പേടകവുമായി 14 രാത്രി 8:17 ആണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഭൂമിയെ 2 തവണ വലം വച്ച ശേഷം പേടകം ഉയരങ്ങൾ താണ്ടി. 3 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കു ശേഷം 11:30 പേടകം നിലയത്തിലെ റഷ്യൻ മോഡ്യൂളായ പ്രീച്ചലിന്റെ കവാടവുമായി ഡോക്ക് ചെയ്തു. രാജ്യാന്തര ബഹിരാകാശ നിലയം അനിലിന് സ്വാഗതമോദി. ഇനി 8 മാസം ഇതാണ് അനിലിന്റെ വീട്. ഇവിടെ അദ്ദേഹം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തും. ഒപ്പം ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന നിലയിലും പ്രവർത്തിക്കും. ഒരേ സമയം ഡോക്ടറും എഞ്ചിനീയറുമായ അനിലിന്റെ കണ്ടെത്തലുകൾ മുതൽക്കൂട്ടാകുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. വിയറ്റ്നാം സന്ദർശനത്തിന് എത്തിയവരുടെ ബോട്ട് കടലിൽ മുങ്ങി. മലയാളി ദമ്പതിമാർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ചു. 10 തമിഴ്നാട്ടുകാരും 3 ആന്ധ്രാപ്രദേശുകാരുമാണ് മരിച്ച മറ്റുള്ളവർ. 32 ഇന്ത്യക്കാരും 4 ജീവനക്കാരുമായി പോയ സ്പീഡ് ബോട്ട് ഫുക്കോക് ദ്വീപിന് സമീപമാണ് മുങ്ങിയത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്കായി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് നിർമ്മാണ കമ്പനി ഏർപ്പെടുത്തിയ യാത്രയാണ് അപകടത്തിൽ കലാശിച്ചത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശി AC തോമസ്, ഭാര്യ ലൌനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയത് മൂലം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രതിസന്ധിയും അനുബന്ധ പ്രശ്നങ്ങളും പഠിക്കാൻ ഗതാഗത വകുപ്പ് 5-അംഗ സമിതിയെ നിയോഗിച്ചു. മുൻ DGP കെ പത്മകുമാർ അധ്യക്ഷനായ സമിതി 45 ദിവസങ്ങൾക്കകം പഠനം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി CP ജോൺ ബസ്സുടമകളുമായി നടത്തിയ ചർച്ചയ്ക്കുശേഷം പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾക്ക് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ, കുറിയർ പാഴ്സൽ സർവീസുകൾ, ബസ്സിനുള്ളിലും പുറത്തും പരസ്യങ്ങൾ അനുവദിക്കുന്നത് എന്നിവ കേന്ദ്ര ചട്ടങ്ങൾക്ക് വിധേയമായി അനുവദിക്കും. സമഗ്രമായ പുതിയ ഗതാഗത നയം തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് നികുതി കുറച്ചതിനു പുറമെ ഓരോ മാസവും നികുതി അടയ്ക്കാനുള്ള സൌകര്യം നൽകും. നാട്ടുകാരിയായ കരോലിൻ മുഹോവയ്ക്ക് ചെക്ക് പറഞ്ഞ് ലിൻഡ നൊസ്കോവ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവായി. ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ ഇരുവരുടെയും ആദ്യ ഗ്രാൻഡ്സ്ലാം ഫൈനൽ പോരാട്ടത്തിൽ 2-6, 7-5, 3-6 നൊസ്കോവയുടെ ജയം. ടൂർണമെന്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ചെക്ക് റിപ്പബ്ലിക്കൻ താരങ്ങൾ ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ നിലനിർത്തി. ഫൈനലിൽ 4 സെറ്റ് നീണ്ട ആവേശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ 6-7, 7-6, 6-3, 6-4 പരാജയപ്പെടുത്തി. തുടർച്ചയായ 2-ാം വർഷമാണ് സിന്നർ വിംബിൾഡൺ കിരീടത്തിൽ മുത്തമിടുന്നത്. ഈ വിജയത്തോടെ സിന്നറുടെ കരിയറിലെ ആകെ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ എണ്ണം 5. കാലവർഷം ദുർബലമായതിന് പിന്നാലെ ചൂടും വൈദ്യുതി ഉപയോഗവും റെക്കോർഡുകൾ ഭേദിച്ച് ഉയർന്നതോടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന രാത്രികാല പവർകട്ട് അടിയന്തരമായി പിൻവലിക്കാൻ കഴിയില്ലെന്ന് KSEB വ്യക്തമാക്കി. വൈദ്യുതി ആവശ്യകതയേറുന്ന സമയങ്ങളിൽ സംസ്ഥാനത്ത് നിലവിൽ 500 മെഗാവാട്ടിന്റെ ദൌർലഭ്യമാണ് നേരിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണിവരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്യം അറിയിച്ചു. അതേസമയം ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശക്കൊട്ടിന് വൈദ്യുതി മുടങ്ങില്ലെന്ന ഉറപ്പ് KSEB നൽകിയിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലഭിച്ചത് 20 പരാതികൾ. ഇവയുടെ വിശദ അന്വേഷണത്തിനായി രേഖകൾ ആവശ്യപ്പെട്ട് PSC കത്ത് നൽകി. ആസൂത്രണ ബോർഡ് ചീഫ് അടക്കമുള്ള പരീക്ഷകളുടെ ഉത്തരക്കടലാസ്, ഉത്തരസൂചിക, പരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുത്തവരുടെ പട്ടിക എന്നിവയാണ് ക്രൈംബ്രാഞ്ച് IG അജിത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT ആവശ്യപ്പെട്ടത്. എഴുത്തു പരീക്ഷയിലെയും അഭിമുഖത്തിലെയും മാർക്കിൽ അസ്വാഭാവികതയുണ്ടെന്ന് വ്യക്തമായാൽ PSC അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കും. ഉദ്യോഗാർത്ഥികളുടെ മൊഴിയും PSCയിലെ രേഖകളും പരിശോധിച്ച ശേഷം ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്ത്യയുമായുള്ള 4 2020 മത്സരങ്ങളിലും ഇംഗ്ലണ്ടിന് ജയം. കഴിഞ്ഞ 11 നടന്ന അവസാന മത്സരത്തിൽ 56 റൺസിനാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് ഇന്ത്യയെ വീഴ്ത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇനി അർജന്റീനയും സ്പെയിനും തമ്മിലെ പോരാട്ടം. ആദ്യ സെമിഫൈനലിൽ ഫ്രാൻസിനെ 2-0 തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ കടന്നു. മിക്കൽ ഓയാർസബാൽ, പെഡ്രോ പോറോ എന്നിവരാണ് സ്പെയിനിനായി ഗോളുകൾ നേടിയത്. ലോകകപ്പിൽ ഇതുവരെ ഒരു കളി പോലും തോൽക്കാതെ ആക്രമണ ഫുട്ബോൾ കളിച്ച ഫ്രാൻസ് സ്പെയിനിനു മുന്നിൽ അടിത്തെറ്റി വീഴുകയായിരുന്നു. രണ്ടാം സെമിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 തിരിച്ചടിച്ച് ഇംഗ്ലണ്ടിന് വീഴ്ത്തിയ അർജന്റീന തുടർച്ചയായി 2 ലോകകപ്പ് ഫൈനലിലെത്തി. ഞായറാഴ്ച രാത്രി 12:30 ആണ് ഫൈനൽ മത്സരം. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾക്ക് ഊർജം പകരുകയും പിന്നീട് വിവാദത്തിലാക്കുകയും ചെയ്ത കിഫ്ബിയുടെ അഴിച്ചുപണിക്കായി രാജ്യാന്തര പ്രശസ്തരായ വിദഗ്ധരെ ഉൾപ്പെടുത്തി സർക്കാർ സമിതിയെ വച്ചു. കേരള കേഡർ മുൻ IAS ഉദ്യോഗസ്ഥയും കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ മുൻ മെമ്പർ സെക്രട്ടറിയുമായ സുധാ പിള്ളയാണ് സമിതിയുടെ അധ്യക്ഷ. കിഫ്ബിയുടെ ചട്ടക്കൂട്, ഭരണരീതി, ദീർഘകാല നിലനിൽപ്പ്, അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഇനി വഹിക്കാൻ കഴിയുന്ന പങ്ക് തുടങ്ങിയവയെക്കുറിച്ച് പഠിച്ച് 3 റിപ്പോർട്ട് സമർപ്പിക്കണം.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് VR പ്രതാപ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതപേര് സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മലപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മലപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന എംപിമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-ൽ നിന്ന് 13-ആയി ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകാം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും

0: ും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
1: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. സിബിഎസ്ഇ 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട്സ് .digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ സിബിഎസ്ഇ ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ. ഡി റൈസിലൂടെ കളിയുടെ 3-ാം മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. 2-ാം പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിലുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറങ്ങിയ ഇംഗ്ലണ്ട് മുന്നേറ്റതാരം മുക്കയ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന് അവസാന മിനിറ്റിൽ ജംബാലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂൻ ബെല്ലിഹാം ഇംഗ്ലണ്ടിന്റെ 6-ാം ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
1: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി എസ്ആർ രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13 വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമ്പുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5 വയസ്സുകാരൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് വിജയം. വാർത്തകൾ കഴിഞ്ഞു.
3: തുടങ്ങി വാർത്ത.
4: ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, 1152 കിലോ ഹെർട്സ്.

ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം പത്മിനി നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 യുവവേദി എന്ന പരിപാടി. ഇതിൽ നീറ്റ് 2026 ലക്ഷദ്വീപ് സ്റ്റേറ്റ് ടോപ്പർ ഫഹ്മിദ അനീസ് പങ്കെടുക്കുന്നു. 8:30 മുതൽ 9 മണിവരെ മലയാള ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. വിവിധ ദ്വീപുകളിലായി രേഖപ്പെടുത്തിയ താപനില അമിനി, അഗത്തി, മിനിക്കോയ് എന്നീ ദ്വീപുകളിൽ 31 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുമ്പോൾ കവരത്തി ദ്വീപിൽ രേഖപ്പെടുത്തിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പത്മിനി നമ്പ്യാർ.
1: ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളും സ്നേഹത്തിന്റെയും നന്മയുടെയും പാഠങ്ങളാണ് മാനവരാശിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഭാരതത്തിലെ സനാതനധർമ്മത്തിന്റെ ഏറ്റവും മഹത്തായ പാഠം എന്തെന്ന ചോദ്യത്തിന് സത്യം വദ, ധർമ്മം ചര എന്ന ഉത്തരമാകും ഏറ്റവും ഉചിതമെന്ന് പറയാം. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമായ ഈ പ്രപഞ്ചത്തിന് ഒരു താളവും ക്രമവും ഉള്ളതായി, അഥവാ ഒരു സത്യം, ഒരു നിയാമക ശക്തി ഉള്ളതായി നാം അറിയുന്നു. പ്രായോഗിക ജീവിതത്തിൽ ഈ സത്യത്തിന്റെ ആചരണം തന്നെയാണ് ധർമ്മം. മൃഗങ്ങൾ ഈ താളത്തിനനുസരിച്ചേ നീങ്ങാറുള്ളൂ. പക്ഷേ വിശേഷബുദ്ധിയുള്ള, വിവേക വിചാരശക്തിയുള്ള, ദൈവീക ഗുണങ്ങളും ആസുരഗുണങ്ങളും കൈമുതലായിട്ടുള്ള മനുഷ്യൻ പലപ്പോഴും പ്രപഞ്ചതാളത്തിൽ അവതാളങ്ങളും വരുത്തിവെക്കുന്നു. ജന്മലക്ഷ്യം എന്തെന്നറിയാതെ, വിശേഷബുദ്ധി ഉപയോഗിക്കാതെ, പല പല മിഥ്യാധാരണകളിൽപ്പെട്ട് സുഖാന്വേഷിയായ അവൻ സുഖം സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ അധർമ്മിയാകുന്നു. പ്രകൃതിയിലെ ഓരോ വസ്തുവിനെയും നോക്കിയാൽ ത്യാഗമാണ് സുഖം എന്ന് മനസ്സിലാക്കാമെങ്കിലും ആ പാഠം അവൻ പഠിക്കുന്നതേയില്ല. സ്വാർത്ഥത പെരുകി സുഖമെന്ന മരീചിക തേടി ദുഃഖിക്കാനിടവരുന്നു. ഏത് കർമ്മത്തിനും ഒരു ഫലമുണ്ടെന്നത് പ്രകൃതി നിയമം തന്നെയാണ്. സൽക്കർമ്മം എന്ന് പറയുമ്പോൾ അവനവന് മാത്രമല്ല മറ്റുള്ളവർക്കും സുഖവും സമാധാനവും ഉണ്ടാക്കുന്ന കർമ്മമെന്നും, ദുഷ്കർമ്മമെന്നാൽ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്നതും അവനവന് സുഖമെന്ന് തോന്നുന്നതുമായ കർമ്മം എന്നും വേണം മനസ്സിലാക്കാൻ. സുഖാന്വേഷിയായ മനുഷ്യനോട് നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നത് സുഖം ലഭിക്കാനുള്ള വഴി തന്നെയാണ്. പരമമായ സത്യം തന്നെയാണ് വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചമായി പരിലസിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന്റെ താളക്രമത്തിനനുസരിച്ച് ചരിച്ചാൽ ശ്രുതി മധുരമായ സംഗീതം പോലെ സുന്ദരമായ ഒരു ജീവിതം സാധ്യമാണ്. എന്നിലും നിന്നിലും പുല്ലിലും പുഴുവിലും തൂണിലും തുരുമ്പിലും നിറഞ്ഞിരിക്കുന്ന ഉണ്മയെ ആദരവോടെ, സ്നേഹത്തോടെ, ആർദ്രതയോടെ വീക്ഷിച്ചാൽ ബാഹ്യമായ എല്ലാ ഭിന്നതകളും വൈവിധ്യങ്ങളും മാഞ്ഞുപോകുന്നു. ലോകമേ തറവാട്, തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന കവിവാക്യം ഇവിടെ ഓർക്കാം. ഈ കാഴ്ചപ്പാട് തന്നെയല്ലേ ധർമ്മം. സ്നേഹിക്കാനുള്ള കഴിവ് വളർത്തിയെടുത്താൽ ഈ വിശാല ബുദ്ധി അഥവാ വിശാല വീക്ഷണം എളുപ്പം സ്വായത്തമാക്കാം. നിരുപാധികമായി, നിരപേക്ഷമായി എല്ലാവരെയും എല്ലാറ്റിനെയും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അത് കൊടുക്കുന്നവനും ലഭിക്കുന്നവനും ആനന്ദദായകമാവും. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പാടിയ മഹാകവി സ്നേഹം മാത്രമേ സത്യമാണ്.

0: ുള്ളൂ എന്നും പറയുന്നു. അഥവാ സത്യത്തിന്റെ മറ്റൊരു പേരല്ലേ സ്നേഹം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹ ആശ്ലേഷത്തിൽ ഒതുക്കാനുള്ള സാധ്യത നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ട്. പക്ഷേ പലപ്പോഴും സങ്കുചിതമായ സ്വാർത്ഥ താൽപര്യങ്ങൾ കൊണ്ട്, നിരർത്ഥകമായ മൂഢമായ അഹംബോധം കൊണ്ട്, പ്രതികാരബുദ്ധി കൊണ്ട് ഉള്ളിലുള്ള സ്നേഹത്തെ നാം നിഷ്കരുണം തല്ലിക്കെടുത്തുന്നു. ജന്മസിദ്ധമായ സ്നേഹം, കരുണ, ദയ തുടങ്ങിയ സദ്ഗുണങ്ങൾ പോഷിപ്പിക്കാനുള്ള വഴി ആ ഗുണങ്ങൾക്കുടമകളായിരുന്ന മഹാത്മാക്കളുടെ കഥ കേൾക്കുക, അതുപോലെ സജ്ജനങ്ങളോടുള്ള സഹവാസം തുടങ്ങിയവ ശീലിക്കുകയാണ്. അതിന്റെ ഫലമായി മനോമാലിന്യങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന രാഗദ്വേഷങ്ങൾ കുറഞ്ഞു വരികയും സ്നേഹം, ശാന്തി, ദയ, ത്യാഗം തുടങ്ങിയ ഗുണങ്ങൾ കൂടുതൽ ശക്തമാകുകയും ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട.
1: ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പത്മിനി നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം. ഇനി ഏതാനും മാപ്പിള ഗാനങ്ങൾ കേൾക്കാം.

0: മാപ്പിളപ്പാട്ടുകൾ സമാപിക്കുന്നു.
1: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

0: അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ് സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ദ്വീപ് വിശേഷം സമാപിക്കുന്നു.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കുശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ

0: പുനഃപരിശോധനയ്ക്ക് സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ട് ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3rd സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്നിറങ്ങും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മെസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തിടെ പരിശോധനയ്ക്കായി സമർപ്പിച്ച പല OMR ഷീറ്റുകളും വ്യാജമോ കൃത്രിമമായി നിർമ്മിച്ചതോ ആണെന്ന് കണ്ടെത്തിയതായും ഇതേ തുടർന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി വ്യക്തമാക്കി. വ്യാജമോ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ OMR ഷീറ്റുകൾ സമർപ്പിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് CBSE രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78% ആണ് വിജയശതമാനമെന്ന് CBSE അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും ചന്ദു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. വ്യാപാരം, നിക്ഷേപം, നൂതനാശയം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം

0: മേഘാലയ, ഛത്തീസ്ഗഡ്, കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശപ്പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോകകിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഇതോടെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ലോകകപ്പിലാകെ 22 ഗോളുമാണ് എംബാപ്പെയുടെ നേട്ടം. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശപ്പോരാട്ടം ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ന് രാത്രി ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നോക്കി ഒരു രാജ്യവും ആരാധകരും ആഘോഷിക്കും, മറ്റൊരു രാജ്യം നിശബ്ദരാകും, കണ്ണീരണിയും. അതെ, ലോകകപ്പ് കേവലം ഒരു ട്രോഫിയല്ല, രാജ്യങ്ങൾക്കത് അഭിമാനമാണ്, തലമുറകൾക്ക് അമരത്വമാണ്. ഈ ഫൈനൽ പോരാട്ടം രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലാണ്. അവസാന വിസിൽ വരെ തോൽവി സമ്മതിക്കാത്ത അർജന്റീനിയൻ പോരാട്ടവീര്യവും ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ മെരുക്കുന്ന സ്പാനിഷ് ശൈലിയും നേർക്കുനേർ വരുമ്പോൾ ലോകം ശ്വാസം അടക്കിപ്പിടിക്കും. മെസ്സിക്കൊപ്പം എൻസോ, എമിലിയാനോ, മാക്കലിസ്റ്റർ, ലൗറ്റാര, ആൽവാരസ് ഒരു കിടിലൻ ചാമ്പ്യൻസ് സ്ക്വാഡ്. യമാൽ, പെഡ്രി, വില്യംസ്, കുക്കറയ പ്രതിഭാസമ്പന്നമായ ഒരു സ്പാനിഷ് താരനിര. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബലാബലത്തെ അതിജീവിച്ച് ആരാണ് കിരീടമുയർത്തുക? ആരാണ് ലോകത്തിന്റെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ? കാത്തിരിക്കാം, തീപാറും മുഖാമുഖം വിധി എഴുതും വരെ.
0: ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ബുഡാപെസ്റ്റ് റാങ്കിംഗ് സീരീസ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം കാജൽ ദോച്ചക്കിന് സ്വർണം. 76 കിലോഗ്രാം വിഭാഗത്തിൽ അമേരിക്കയുടെ ഡയമണ്ട് ഗിൽഫോർഡിനെയാണ് കാജൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ 3 സ്വർണ മെഡൽ നേട്ടമാണിത്. ടൂർണമെന്റിലെ 53-57 കിലോഗ്രാം വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി നേടിയിരുന്നു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ജേതാക്കളായ മീരാബായ് ചാനുവും ലവ്ലിന ബർഗോഹെയ്നുമാകും ഇന്ത്യൻ പതാകയേന്തുകയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 23 ചടങ്ങുകൾ നടക്കുക. ഇരുവരും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണിതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വ്യക്തമാക്കി. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി യുഎസ് സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചതായി ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച ഒഎംആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സിബിഎസ്ഇ 2-ഘട്ട 10-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2 ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12.
2: ആകാശവാണി കവറത്തി. ഇപ്പോൾ സമയം 7:35.

0: ഫാറ്റ് ഫെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. നമ്മളിപ്പോ കാനറ ബാങ്കിന്റെ അടുത്താണ് ഇപ്പൊ നമ്മളുള്ളത്. കാനറ ബാങ്കിൽ RCTയുടെ ഒരു പ്രോഗ്രാം, ഒരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ ആളുകളെ ഒന്ന് നോക്കാം, ആരാ അവിടെ ഉള്ളതെന്നൊക്കെ നോക്കാം. എന്താ പേര് പറയൂ?
1: എന്റെ പേര് കുഞ്ഞിബി, ഞാൻ കവരത്തി സ്വദേശിയാണ്. ഞാൻ ഇവിടെ RCTയുടെ കീഴില് ട്രെയിനിങ്ങിനായിട്ട് വന്നതാണ്.
0: ഇപ്പോ ട്രെയിനിങ്ങിന് വന്നിട്ട് കുറെ ആയോ? എന്താ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്?
1: ഇവിടെ അച്ചാറിന്റേതുണ്ട്, പപ്പടത്തിനുണ്ട്, പിന്നെ മസാല മേക്കിങ്ങിനുണ്ട്. ഒരാഴ്ച ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങി. നല്ലൊരു ട്രെയിനിങ് ആണിത്.
0: ട്രെയിനിങ് ഒക്കെ ഇഷ്ടമാണോ? എങ്ങനെയാണ് ഈ ചെയ്യുന്നത്? കാണിച്ചു തരുന്നുണ്ടോ, അതുപോലെ പ്രാക്ടിക്കൽ പോലെ ചെയ്യുന്നുണ്ടോ?
1: കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സമയം നടക്കുന്നില്ല, അവര് കാണിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എഴുതാൻ നോട്ടുണ്ട്.
0: ടീച്ചർ എങ്ങനെയുണ്ട്? നല്ലതാണോ ടീച്ചർ? നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ടീച്ചർ നല്ലതാണോ? എല്ലാം കാണിച്ചു തരുന്നുണ്ടോ?
1: ആ ടീച്ചർ നല്ല ടീച്ചറാണ്, പറഞ്ഞ് അറിഞ്ഞെല്ലാം കൊണ്ട് മനസ്സിലാക്കി തരുന്നു. ഞങ്ങൾക്ക്
0: മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. അതായത് നമുക്ക് ഈ ഒരു ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും പപ്പടം ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ല് കിട്ടൂല്ലേ?
1: ആ കിട്ടുന്നുണ്ട് നമുക്ക്. എന്തായാലും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്, കുറച്ച് നമ്മുടെ വീട്ടില് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട് അവരെ പറയുന്നതൊക്കെ.
0: അപ്പോ ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ എന്താണ് ഭാവി പരിപാടി? എന്താണ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ്?
1: എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഈ മസാല കൂട്ടിന് താല്പര്യമുണ്ട്. പിന്നെ പപ്പടത്തിനൊരു ട്രെയിനിങ് തന്നെ ഇതിന് ആശ്രയിച്ചുകൊണ്ടെന്നാണ് ഞാൻ വന്നത്. എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്.
0: ഓക്കെ, ഞാനിപ്പോ വന്നത് നമ്മുടെ ആകാശവാണിയുടെ ഫാട്ട് ഫെട്ടി എന്നൊരു പരിപാടിയാണ്. ഈ പരിപാടി കേൾക്കാറുണ്ടോ നിങ്ങള്?
1: ഞാൻ കേൾക്കാറുണ്ട്.
0: ഇഷ്ടമാണോ പരിപാടി? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ?
1: പാട്ട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്.
0: പാട്ട് പാടുമോ?
1: പാട്ട് പാടും.
0: കേൾക്കാനാണോ ഇഷ്ടം? പാടാറുണ്ടോ?
1: കേൾക്കാനാണ്.
0: കേൾക്കാനാണ് ഇഷ്ടം അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മൂന്ന് കുട്ടികളുണ്ട്, പിന്നെ ഉമ്മ ഉണ്ട്, അഞ്ചാങ്ങളമാരുണ്ട്.
0: ഓക്കെ, എല്ലാരും ഉണ്ടല്ലേ. അപ്പോ ഫാട്ട് ഫെട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്?
1: അഭിലാഷ എന്ന് പറയുന്ന സിനിമ അല്ലേ,
0: നമ്മുടെ ഗാനശേഖരത്തിലുണ്ട് ആ
1: പാട്ടാണ്.
0: അതിലേത് പാട്ടാണ് വേണ്ടത്?
1: തട്ടത്തിൽ
0: തട്ടത്തിൽ എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ, നമ്മുടെ ഗാനശേഖരത്തിൽ ഉണ്ട് ആ പാട്ട്, തീർച്ചയായും വെച്ചുതരാം. കണ്ടത് വളരെ സന്തോഷം. ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാക്ട് ഫിട്ടി, അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 0489626274. മറ്റൊരു നമ്പർ കൂടി 0489626374.
2: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിൻ പ്രശ്നോത്തരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 5:05 ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന പദവിയിലെത്തുന്ന ആദ്യ ലക്ഷദ്വീപുകാരനും സോഷ്യൽ വർക്കറുമായ അഗത്യദ്വീപ് സ്വദേശി റിയാസ് എംഎയുമായി ബി സമിയ സലാഹിയ മൻസിൽ നടത്തുന്ന അഭിമുഖം കേൾക്കാം. മറക്കണ്ട, ഇന്ന് വൈകുന്നേരം 5:05.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 10 സെക്കൻഡ്.
1: ആകാശവാണി കവരത്തി യുവവേദി. ആകാശവാണി കവരത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം യുവവേദിയിലെത്തിയിരിക്കുന്നത് നീറ്റ് 2026 ലക്ഷദ്വീപ് സ്റ്റേറ്റ് ടോപ്പർ ഫഹ്മിദ അനീസ്.

0: പരിപാടിയിലേക്ക് സ്വാഗതം. ആകാശവാണി കവരത്തിയുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ആദ്യം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എന്റെ പേര് ഫഹ്മിദ അനീസ്. നാട് മിനിക്കോഴി ദ്വീപാണ്. ഞാൻ ജനിച്ചതും വളർന്നതും കവരത്തി ദ്വീപിലാണ്. 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയ കവരത്തിയിലാണ്. എന്റെ ഉപ്പ അനീസു റഹ്മാൻ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലും ഉമ്മ സഫിയ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ഉണ്ട്.
0: ഈ നേട്ടം കൈവരിച്ചപ്പോൾ എന്തായിരുന്നു ആദ്യ പ്രതികരണം?
1: സ്റ്റേറ്റ് ടോപ്പറാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാ, റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി.
0: ഡോക്ടറാകണമെന്ന് ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായി തുടങ്ങിയത്?
1: 10-ാം ക്ലാസ് തൊട്ട് എനിക്ക് സയൻസിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡോക്ടറാകണമെന്ന് ആഗ്രഹമുണ്ടായത്.
0: ദിവസവും എത്ര മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു?
1: പ്രത്യേകിച്ച് സമയം അങ്ങനെ നിശ്ചയിച്ചിരുന്നില്ല. +1 മുതൽ നീറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. സ്കൂൾ പഠനത്തോടൊപ്പം ഏകദേശം 2 മുതൽ 3 മണിക്കൂർ നീറ്റിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു.
0: നീറ്റ് തയ്യാറെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയ വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു?
1: എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാലും ഫിസിക്സ് ബുദ്ധിമുട്ടുള്ള വിഷയമായതിനാൽ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നു.
0: പഠനത്തിനായി പിന്തുടർന്ന പ്രത്യേക തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: +1 മുതൽ ഞാൻ നീറ്റ് എക്സാമിനായുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. ഓൺലൈൻ വഴിയാണ് ഞാൻ പഠിച്ചത്. സൈലം കോച്ചിങ് സെന്റർ ആയിരുന്നു ഞാൻ ഇതിനായി തിരഞ്ഞെടുത്തത്.
0: ലക്ഷദ്വീപിൽ നിന്ന് നീറ്റ് തയ്യാറെടുപ്പിൽ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
1: ലക്ഷദ്വീപിൽ പ്രത്യേക കോച്ചിങ് സെന്ററോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇല്ലാത്തത് ഒരു വെല്ലുവിളിയായിരുന്നു. അതിനെ മറികടക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു. അതും സാധിച്ചത് നല്ല നെറ്റ്വർക്ക് സംവിധാനമുള്ളത് കൊണ്ടാണ്. അതിന് ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും എന്റെ പൂർണ്ണമായ നന്ദി രേഖപ്പെടുത്തുന്നു.
0: കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പിന്തുണ എങ്ങനെ സഹായിച്ചു?
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എന്റെ പാരന്റ്സിൽ നിന്നാണ്. കൂടാതെ സ്കൂൾ അധ്യാപകർ ഏത് സമയത്തും എന്റെ സംശയങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു. ഇതെന്റെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചു.
0: സമ്മർദ്ദവും മാനസിക സംഘർഷവും എങ്ങനെ കൈകാര്യം ചെയ്തു?
1: സ്കൂൾ പഠനത്തോടൊപ്പം നീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നത് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. എന്നിരുന്നാലും ഒഴിവ് സമയങ്ങളിൽ എന്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിനും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും ഞാൻ ശ്രമിച്ചു.
0: അതേപോലെ മോക്ക് ടെസ്റ്റുകളും പഴയ ചോദ്യപേപ്പറുകളും എത്രത്തോളം സഹായിച്ചു?
1: കോച്ചിങ് സെന്റർ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ടായിരുന്നു. കൂടാതെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇത് എക്സാമിന് കൂടുതൽ സഹായകരമായി.
0: ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എങ്ങനെ നിയന്ത്രിച്ചു?
1: +1 +2 പഠിക്കുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു.
0: ഈ എക്സാമിലെ പരാജയങ്ങളോ അല്ലെങ്കിൽ പഠിത്തത്തിലെ പരാജയങ്ങളോ നിരാശയോ നേരിട്ട സമയങ്ങളുണ്ടായിരുന്നു, അതിനെ എങ്ങനെ മറികടന്നു?
1: മെയ് 3-ാം തീയതി നടത്തിയ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്ത നിരാശ തോന്നി. എന്നിരുന്നാലും ഡോക്ടറാകാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങി. കൂടാതെ ഓൺലൈൻ കോച്ചിങ് സെന്ററിന്റെ പൂർണ്ണമായ സപ്പോർട്ട് കാരണമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്.
0: നീറ്റ് പരീക്ഷയിൽ അല്ലെങ്കിൽ ഒരുപാട് എൻട്രൻസുകളും പരീക്ഷകളും നടക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് നൽകാവുന്ന ഒരു ഉപദേശം എന്താണ്?
1: MBBS പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലത് +1 +2 പഠനത്തോടൊപ്പം എൻട്രൻസ് എക്സാമിനായി പ്രിപ്പറേഷൻ തുടങ്ങുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
0: അതേപോലെ ഭാവിയിൽ ഏത് മേഖലയിൽ, അതായത് MBBS കഴിഞ്ഞിട്ട് ഏത് മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്?
1: ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്നാലും എനിക്ക് കാർഡിയോളജിയിലാണ് താല്പര്യം.
0: നമ്മുടെ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്?
1: പാരന്റ്സ് കുട്ടികളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കി പുസ്തകവുമായി കൂട്ടുകൂടുക.
0: ലക്ഷദ്വീപിലെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാണ് ഫഹ്മിദ എന്നും എന്നും നമ്മുടെ വിജയത്തിന് നമ്മുടെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പിന്തുണയാണ് വേണ്ടത്. ഫഹ്മിദയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
1: ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ആകാശവാണി കൗരത്തിയോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
0: ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് നീറ്റ് പരീക്ഷ 2026 ലക്ഷദ്വീപ് സ്റ്റേറ്റ് ടോപ്പർ മിനിക്കോഴി ദ്വീപ് സ്വദേശിനി ഫഹ്മിദ അനീസ്.

0: ഇപ്പോൾ ലോകകപ്പും ലക്ഷദ്വീപും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂടുന്ന മഹാമാമാങ്കമാണ് ഫുട്ബോൾ ലോകകപ്പ്. 4 വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഈ ടൂർണമെന്റ് വെറുമൊരു കായിക മത്സരം മാത്രമല്ല, രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. അറബിക്കടലിലെ മനോഹരമായ ദ്വീപ് സമൂഹമായ ലക്ഷദ്വീപിലും ലോകകപ്പിന്റെ ആവേശം ഒട്ടും കുറവല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച ടീമുകളുടെ മത്സരങ്ങൾ കാണാൻ യുവാക്കളും കായിക പ്രേമികളും ആവേശത്തോടെ ഒരുമിക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ ടീമുകൾക്കും ഇവിടെ ധാരാളം ആരാധകരുണ്ട്. മത്സര ദിവസങ്ങളിൽ വീടുകളിലും ക്ലബുകളിലും വലിയ സ്ക്രീനുകളിൽ കളി കാണുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കാറുണ്ട്. വിജയിക്കുന്ന ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞും പതാകകൾ ഉയർത്തിയും ആരാധകർ തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. സോഷ്യൽ മീഡിയയിലും ലോകകപ്പ് ചർച്ചകൾ സജീവമാണ്. ഫുട്ബോൾ വിനോദം മാത്രമല്ല, അച്ചടക്കം, കൂട്ടായ്മ, ആത്മവിശ്വാസം, കായിക മനോഭാവം എന്നിവയുടെ മികച്ച പാഠവുമാണ്. ലോകകപ്പിന്റെ ആവേശം ലക്ഷദ്വീപിലെ കുട്ടികളിലും യുവാക്കളിലും ഫുട്ബോളിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയും കൂടുതൽ പേർ കായിക രംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദനമാവുകയും ചെയ്യുന്നു. ചെറിയ ദ്വീപുകളായിരുന്നാലും വലിയ സ്വപ്നങ്ങളാണ് ലക്ഷദ്വീപിലെ യുവാക്കൾക്കുള്ളത്. ഭാവിയിൽ ലോകകപ്പ് വേദിയിൽ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് ലക്ഷദ്വീപിൽ നിന്നൊരു താരം കളിക്കുന്ന ദിനം വിദൂരമല്ല എന്ന പ്രതീക്ഷയും ഈ ലോകകപ്പ് നമ്മൾ വളർത്തുന്നു. ഇന്ന് നമ്മളോടൊപ്പം ലോകകപ്പ് ഓർമ്മകൾ പങ്കുവെക്കാനായി എത്തിയിരിക്കുന്നത് പഴയ ഫുട്ബോൾ പ്ലെയറും കവരത്തിദ്വീപ് സ്വദേശിയുമായ റസാഖ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. കവരത്തിയിലെ എന്റെ ലോകകപ്പ് ഓർമ്മകൾ. 1986 ഇന്ത്യയിൽ ടെലിവിഷനുകൾ സാധാരണമായിട്ടില്ലാത്ത കാലത്ത് ലക്ഷദ്വീപ് നിവാസികളും അർദ്ധരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഓരോ നിമിഷവും അറിഞ്ഞിരുന്നത് റേഡിയോയിലൂടെയായിരുന്നു. BBC പോലുള്ള വിദേശ റേഡിയോ നിലയങ്ങളും ആകാശവാണിയും വഴി മലയാളികളായ ദ്വീപുകാരും ഫുട്ബോൾ ആവേശവും കമന്ററിയും റേഡിയോയിലൂടെ കേട്ടറിഞ്ഞ കാലം. ഞാൻ കേട്ട എന്റെ ആദ്യ ലോകകപ്പ് 1986 മെക്സിക്കോയിൽ നടന്നായിരുന്നു. ആ ദിവസങ്ങളിൽ തെക്കേ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് ചിത്രം പ്രക്ഷേപണം ചെയ്യാൻ ഉപഗ്രഹങ്ങളില്ലായിരുന്നു. അതിനാൽ ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ കമന്ററിയിലൂടെയായിരുന്നു തത്സമയം മത്സരം ശ്രമിച്ചിരുന്നത്. മെക്സിക്കോയിൽ നടന്ന 13-ാമത് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന പശ്ചിമ ജർമ്മനിയെ 3-2 തോൽപ്പിച്ചു ചാമ്പ്യന്മാരായി. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദപരവും അതിശയകരവുമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു അത്. ഫാൻസ് പേരൊന്നുമില്ലാത്ത കാലം, പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയും ഗോൾ കീപ്പറെയും മറികടന്ന് മർഡോണ അടിച്ച ലോകപ്രശസ്തമായ നൂറ്റാണ്ടിന്റെ ഗോൾ, ഗോൾ ഓഫ് ദ സെഞ്ചുറി ആയ സോളോ ഗോൾ ഫുട്ബോൾ മാന്ത്രികതയുടെ ഉദാഹരണമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ആ ഗോളിലൂടെ ഫാൻസ് പോരിന് തുടക്കം കുറിച്ച വർഷമായി 1986 ഇതോടുകൂടി മാറി. അതേ മത്സരത്തിലെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറിയ ദ ഹാൻഡ് ഓഫ് ഗോൾഡ് എന്ന മർഡോണ കൈകൊണ്ട് ഗോളടിച്ച സംഭവങ്ങളൊക്കെയും ഞങ്ങളുടെ കാതുകളിലൂടെ ദൃശ്യവിരുന്നൊരുക്കി തന്നത് അന്നത്തെ റേഡിയോ കമന്ററികളായിരുന്നു. റേഡിയോയിലൂടെ കേട്ട കമന്ററികളും അതിന്റെ ആവേശവും അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലൂടെയും സ്പോർട്സ് മാഗസിനുകളിലൂടെയും ആളുകൾ വായിച്ചും ചർച്ച ചെയ്തും അറിഞ്ഞിരുന്ന കാലം. ഞാൻ ആദ്യമായി കളർ ടിവിയിൽ കണ്ട ലോകകപ്പ് 1996 ഇറ്റലിയിൽ നടന്ന ഇറ്റാലിയ 90 TV ലക്ഷദ്വീപിൽ വന്നു തുടങ്ങിയ കാലം. കവർത്തിയിൽ കുറച്ച് വീടുകളിൽ കളർ ടിവിയുള്ളൂ. എന്റെ ബാപ്പയുടെ അനിയത്തി കുഞ്ഞു ടീച്ചറുടെ വീട്ടിലുണ്ടായിരുന്ന വീഡിയോ കോണായിരുന്നു ഞങ്ങളുടെ ആശ്രയം. എന്റെ ജ്യേഷ്ഠൻ മുജീവിനോടൊപ്പം കൂട്ടുകാരായ അന്നത്തെ പ്രഗത്ഭരായ കളിക്കാരെല്ലാം കളികാണാൻ അവിടെ എത്തുമായിരുന്നു. ഗാരി എന്ന MP ആറ്റ, മർഡോണ എന്ന വിളിപ്പേരുള്ള ജലാൽ ആറ്റ, AP ഷറഫ് ആറ്റ, ഹംസക്കോയ, അന്ന് ഫോർവേഡിൽ തിളങ്ങിയിരുന്ന ഹിയാസ് മുത്തുക, പ്രതിരോധയിലെ AK ആലിക്കോയ, പള്ളിയപൂര് അബൂബക്കർ എന്നീ മികവുറ്റ കളിക്കാരുമായി കളി കണ്ട തിരിച്ചു ലഭിക്കാത്ത സന്തോഷത്തിന്റെ ദിനങ്ങൾ. ഊർജ്ജസ്വലവും ഭയരഹിതവുമായ കളിരീതിയും ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ചരിത്രപരമായ ഓട്ടവും കൊണ്ട് ക്യാമറൂൺ ലോകത്തേക്ക് ഇടയ്ക്കിപ്പോൾ 38 സ്ട്രൈക്കർ റോജർ മില്ല 4 നേടുകയും തന്റെ ഐക്കണിക് കോർണർ ഫ്ളാഗ് നൃത്തം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ആഗോള പ്രതിഭാസമായി മാറിയപ്പോൾ കവർത്തിയിലും നോർത്തൺ പ്രദേശ് ക്ലബിലൂടെ ക്യാമറൂൺ ആരാധകരുണ്ടായി. ഹിയാസ് മുത്തുക സ്വയം റോജർ മില്ലയായി മാറി. ക്യാമറൂണിന്റെ വേഗതയും ഊർജ്ജസ്വലവും ഭയരഹിതവുമായ കളരീതിയും MCBയിലും പ്രകടമായി കണ്ടു. മുഹമ്മദിയുടെ മികവിൽ ഷാഫി, ഹിയാസ്, ജലാൽ ത്രയം ഗോളടിച്ചു കൂട്ടിയ വർഷങ്ങൾക്ക് കാരണം 1990 ക്യാമറൂണിനും വേൾഡ് കപ്പുമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. 1990 പശ്ചിമ

0: ജർമ്മനിയുടെ വിജയമായിരുന്നു. മാനേജർ ഫ്രാൻസ് ബെക്കൻബോവർ ഒരു കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേടുന്ന അപൂർവ നേട്ടം കൈവരിച്ച വർഷം. റോമിലെ സ്റ്റേഡിയോ ഒളിമ്പിക്കോയിൽ നടന്ന ഫൈനലിൽ പശ്ചിമ ജർമ്മനിയുടെ ആൻഡ്രിയോസ് ബ്രമ്മെ ആത്മവിശ്വാസത്തോടെ അവസാന പെനാൽറ്റിക്ക് ഗോളാക്കി മാറ്റി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ 3-ാം ലോകകപ്പ് വീട് നേടിയത് കളട്ടിവിലിൽ ഞാൻ കണ്ട ആദ്യത്തെ ലോകകപ്പ് വിജയമായിരുന്നു. 1994 അറക്കലം എന്ന വീട്ടിൽ ഫുട്ബോൾ പ്രേമികൾ വീണ്ടും ഒരുമിച്ചുകൂടിയ വർഷം. ഞാനും ഹിയാസ് മുത്തുകോയും അസങ്കാക്കട ആലിക്കോയും അറക്കലത്തിന്റെ വലിയ മുറ്റത്ത് ഒരുമിച്ചുകൂടിയ ഒരു കാലം. 1996 ടി വി കുറച്ചുകൂടി വലുതായിരുന്നു. ഇറ്റലിയിലെ 10-ാം നമ്പറുകാരൻ ബാജിയോ എന്ന സുന്ദരനെ ഇഷ്ടപ്പെട്ട വർഷം. 1998 ലോകകപ്പ് ഞങ്ങൾ കാണുന്നത് പ്രസ് ജംഗ്ഷനുള്ള മൈതാനത്ത് വെച്ചായിരുന്നു. അന്നത്തെ കളികൾ കാണാനായി വലിയ സ്ക്രീൻ തയ്യാറാക്കിയത് ഇറ്റലിയുടെ കടുത്ത ആരാധകനായ മെലനിക്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്നും മുഹമ്മദ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 2022 ലോകകപ്പിലെ പഞ്ചാത്ത് സ്റ്റേജിൽ മുഹമ്മദ് ഒരുക്കിയ സ്ക്രീനിൽ കളി കാണാനെത്തിയത് ആയിരക്കണക്കിന് ആരാധകരായിരുന്നു.
1: വളരെ ആവേശമേറിയ ഫുട്ബോൾ ലോകകപ്പിന്റെ അവസാന ദിനമായ ഇന്ന് നമ്മളോട് ഫുട്ബോൾ ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് പഴയ ഫുട്ബോൾ പ്ലെയറും കവരത്തിദ്വീപ് സ്വദേശിയുമായ റസാഖ് മാസ്റ്റർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.
2: ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. സ്നേഹദീപം എന്ന ചിത്രത്തിന് വേണ്ടി ലത പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MB ശ്രീനിവാസൻ.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ആശകളായിരം എന്ന ചിത്രത്തിനു വേണ്ടി ജിതിൻ രാജ്, ശ്രുതി ശ്രീനിവാസ് ആലപിച്ച ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം സനൽദേവ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: വിവിധ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കൊച്ചി രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. ഇട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ചേച്ചി,
0: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
0: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു,
0: പണിയിൽ നിന്നല്ല.
1: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: അടുത്തതായി കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കാർത്തിക്, എലിസബത്ത് രാജു എന്നിവർ പാടിയത് ചിത്രം ബോഡിഗാർഡ്.

അടുത്ത ഗാനം സുലൈഖ മൻസൽ എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു വിജയ്, വർഷ രഞ്ജിത്, മീര പ്രകാശ് ആലപിച്ചത്. ഗാനരചന മുഹസിൻ പരാരി, സംഗീതം വിഷ്ണു വിജയ്.

മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഫ്ലഷ് എന്ന ചിത്രത്തിനുവേണ്ടി ഷെഫീഖ് കിൽത്താൻ രചന നിർവഹിച്ച് ആലപിച്ച ഗാനം, സംഗീതം പകർന്നത് കൈലാഷ് മേനോൻ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: ഇപ്പോൾ സമയം 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിലായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സുഹൃത്തിന്റെ ചോദ്യം: ഓർമ്മച്ചപ്പിൽ മുതിർന്നവരുടെ ഓർമ്മകൾ മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ എന്ന്. ഒരിക്കലുമല്ല കേട്ടോ. ഓർമ്മകളും അനുഭവങ്ങളും മുതിർന്നവർക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. പക്ഷേ ലഭിക്കുന്ന കത്തുകളിൽ പലതും വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാകുമ്പോൾ ചിലത് മുതിർന്ന വ്യക്തികളാണെന്ന് തോന്നുമായിരിക്കും. സാങ്കേതികമായി വയസ്സ് എന്നത് വെറുമൊരു സംഖ്യ മാത്രമാണ് എന്നാണല്ലോ. പിന്നെ ഓർമ്മകൾക്ക് പ്രായവുമില്ലല്ലോ. പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. അങ്ങനെ ഓർമ്മകളും പാട്ടുകളുമായി ഓർമ്മച്ചപ്പ് മുന്നേറട്ടെ അല്ലേ.

പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണല്ലോ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഗാനങ്ങൾ കൊണ്ട് വ്യത്യസ്ത ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലും ദിനരാത്രങ്ങളിലും കൂടെ വന്ന ആ മഞ്ഞണി പൂനിലാവ് അസ്തമിച്ചു. എങ്കിലും ആ ഗാനപ്രകാശം പരത്തിയ ശോഭ മങ്ങുന്നില്ല. എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ആലാപനത്തോടൊപ്പം നാം എത്രയോ രാപകലുകൾ സഞ്ചരിച്ചു, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ആ മാന്ത്രിക സ്വരത്തിനൊപ്പം നാം മുന്നോട്ടു പോകും, തലമുറകൾ വ്യത്യാസമില്ലാതെ.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കൂവളശ്ശേരിയിൽ നിന്നും ലൈല. കത്ത് വായിക്കാം. എന്റെ ചേട്ടന്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഈ കത്ത് എഴുതുന്നത്. അച്ഛന്റെ പേര് അർജുനൻ എന്നാണ്. അച്ഛന് നാല് മക്കളാണ്, രണ്ടാണും രണ്ട് പെണ്ണും. നാലാമത്തെ ആളാണ് ചേട്ടൻ. അച്ഛനും അമ്മയും ചേട്ടനും ഞാനും എന്റെ രണ്ടു മക്കളും അടങ്ങുന്നതായിരുന്നു എന്റെ കുടുംബം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇന്ന് എന്റെ അമ്മയും അച്ഛനും ചേട്ടന്റെ അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പമില്ല. അച്ഛൻ വളരെ സാധുവായ ഒരാളായിരുന്നു. എന്റെ മക്കളെ അവർക്ക് ജീവനായിരുന്നു. അവരോട് ഒത്തിരി സ്നേഹവും ഇഷ്ടവും എന്റെ മക്കൾക്കും ഉണ്ടായിരുന്നു. 86-ാമത്തെ വയസ്സിൽ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അവസാന നാളുകളിൽ ചെറിയ രീതിയിൽ ഓർമ്മക്കുറവുണ്ടായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. ചില രാത്രികളിൽ അസമയത്ത് ഉണർന്നിട്ട് അമ്മയെ വിളിച്ചു പറയും, എടീ, പിള്ളാരിതുവരെയും പഠിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ എന്ന്. അച്ഛന്റെ ഉപബോധ മനസ്സിൽ പോലും എന്റെ മക്കളോടുള്ള സ്നേഹമുണ്ടായിരുന്നു. 2013 ജൂലൈ 13 അച്ഛൻ ഞങ്ങളെ വിട്ടുപോകുന്നത്. അന്ന് എന്റെ മകൾ ആര്യ 2 പഠിക്കുകയായിരുന്നു. അന്ന് എന്റെ കുഞ്ഞിന് ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയോടെ അച്ഛന്റെ അവസ്ഥ മോശമായി. ഈശ്വരൻ പറഞ്ഞയച്ചതുപോലെ എന്റെ കുഞ്ഞ് ആ സമയത്ത് വന്നു. അച്ചാമ്മ അവളോട് അച്ചാച്ചന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. എന്റെ മകൾ ഓടിച്ചെന്ന് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് അച്ചാച്ചന് കൊടുത്തു. അച്ഛൻ തല അല്പം പൊക്കി കണ്ണുകൾ തുറന്ന് എന്റെ വാവയെ നോക്കി. കൈകൾ നീട്ടി ആ ബിസ്ക്കറ്റ് വളരെ സ്നേഹത്തോടെ വാങ്ങി വായിൽ വെച്ചു. അവൾ വെള്ളവും നൽകി. ഒരു 10 കഴിഞ്ഞപ്പോൾ അച്ഛന്റെ കണ്ണുകൾ അടഞ്ഞു. അവസാനമായി അച്ഛൻ അവസാനമായി കഴിച്ച ആഹാരവും അതായിരുന്നു. എന്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അത്. ഈ മാസം 13-ാം അച്ഛന്റെ 13-ാം ചരമവാർഷികമാണ്. അച്ഛന് വേണ്ടി സൂര്യനായി തഴുകി ഉണർത്തും എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് തിരുവനന്തപുരം കോവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കുമായി ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഇതാ. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, പാടിയത് ചിത്ര.

തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാര്യ തിരുവത്ര അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി 1977 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പല്ലവി. ഈ ചിത്രത്തിന്റെ മുഴുവൻ ചിത്രീകരണവും ഞങ്ങളുടെ നാടായ തിരുവത്ര ചാവക്കാട് വെച്ചായിരുന്നു. സോമൻ, വിൻസെന്റ്, ജയഭാരതി, ജനാർദ്ദനൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ബഹദൂർ, വീരൻ തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ, പരത്തുള്ളി രവീന്ദ്രൻ എന്നിവരാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചായിരുന്നു പല്ലവിയുടെ ഷൂട്ടിംഗ്. ആ ചിത്രത്തിൽ അഭിനയിച്ച നടീനടന്മാരെ നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ ചിത്രത്തിൽ ഒരു മുഖം കാണിക്കാൻ ഭാഗ്യവുമുണ്ടായി. ദേവീക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന ഗാനരംഗം ചിത്രീകരിച്ചത് നേരിൽ കണ്ടത് ഇന്നും മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. ഓർമ്മിച്ചപ്പിലൂടെ ആ ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് ആചാര്യ തിരുപത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പരത്തുള്ളി രവീന്ദ്രൻ എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
1: പത്തനംതിട്ട ജില്ലയിലെ വളത്തുകാടിലുള്ള സദാശിവൻ പി കെ പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ ഇനി കേട്ടാലോ. ഒരു 10-40 കൊല്ലം പിന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ മനസ്സിൽ ഓടിയെത്തിയതാണ് ഈ സംഭവം. ഏത് സംഭവം എന്നുള്ളത് കത്ത് വായിക്കുമ്പോഴറിയാം. 1985 ഞാൻ തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലുള്ള ആശുപത്രിയിൽ ലെപ്രസി ഹെൽത്ത് വിസിറ്ററായി ജോലി നോക്കുന്ന കാലം. മർക്കടമുഷ്ടി എന്ന വാക്ക് അർത്ഥവത്താക്കുന്ന ഒരു കാഴ്ച നേരിൽ കാണാനിടവന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആശുപത്രിക്കടുത്തുള്ള പാട്ടുകൊട്ടും കാവിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. കൽപ്പാത്തിപ്പുഴയുടെ കൈവഴികളിലൊന്നായ ചീരക്കുഴി പുഴയിലായിരുന്നു ഞാൻ ദിവസവും രാവിലെ കുളിക്കാൻ പോയിരുന്നത്. ഒരു ദിവസം രാവിലെ കുളിക്കാൻ ചീരക്കുഴി പുഴയുടെ കുളിക്കടവിനെത്തിയപ്പോൾ ഒരു കുരങ്ങൻ ഒരു മൂർഖൻ പാമ്പിനെ പിടിച്ചുവെച്ചിരിക്കുന്നു. കുരങ്ങൻ തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആ മൂർഖനെ പിടിച്ചുവെച്ചിരിക്കുന്നു. ഒരു ചലനവുമില്ലാതെ ഒരു നിശ്ചിത അകലത്തിൽ അവ രണ്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കുന്നു. രസകരമായ കാഴ്ചയാണെങ്കിലും മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം കുരങ്ങിനെയും പാമ്പിനെയും രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഓർത്തും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടതുള്ളതുകൊണ്ടും കുളി കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരികെ പോയി. ഉച്ചയോടെ അതിന്റെ പരിസമാപ്തി എന്തെന്നറിയുവാൻ ഞാൻ ചീരക്കുഴി പുഴയുടെ കരയിലെത്തി. ആ സ്ഥലത്ത് കുരങ്ങനും പാമ്പും ചത്തുകിടക്കുന്നു. അന്നാണ് മർക്കടമുഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് പൂർണമായും മനസ്സിലായത്. കുരങ്ങൻ പിടിച്ച പിടി ചത്താൽ പോലും അയക്കുകയോ വിടുകയോ ചെയ്യില്ല എന്നതാണല്ലോ സത്യം. അന്നത്തെ ആ കുരങ്ങന്റെ മുഖവും വെപ്രാളവും ഒരു സിനിമയിലെന്ന പോലെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. നിശ്ചയദാർഢ്യം സ്വജീവൻ ഇല്ലാതാക്കിയ ആ കുരങ്ങന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സദാശിവൻ പി കെ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. നാടുമാറി കൂടുമാറി മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ എന്ന ഗാനമാണ് സദാശിവൻ പി കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അങ്കക്കുറി. ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

കോട്ടയം തമ്പലക്കാട് നിന്ന് വി പി ഗോപാലകൃഷ്ണൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചെപ്പിൽ. ഇനി പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാനിപ്പോൾ 64 വയസ്സുള്ള ഒരാളാണ്. 1983, അതായത് എനിക്ക് 21 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അന്ന് എന്റെ നാടായ തമ്പലക്കാട്ട് നിന്നും ഇടുക്കി ജില്ലയിലെ പ്രധാന നഗരമായ തൊടുപുഴയ്ക്ക് നടന്നു. രാവിലെ 5:30 യാത്ര ആരംഭിച്ച ഞാൻ വൈകുന്നേരം 4 മണിയോടുകൂടി തൊടുപുഴയിലെത്തി. വളരെ ബുദ്ധിമുട്ടി ക്ലേശിച്ച് അന്ന് നടത്തിയ 48 കിലോമീറ്റർ യാത്രയെപ്പറ്റി ഞാനിവിടെ കൂടുതലൊന്നും പറയുന്നില്ല. വിയർത്ത് കുളിച്ചാണ് തൊടുപുഴയിലെത്തിയത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഒരാറും കുളിക്കടവുമുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നതിനാൽ അങ്ങോട്ട് നടന്നു. അവിടെ എത്തി ആറിന്റെ കരയ്ക്ക് വസ്ത്രങ്ങൾ വെച്ച് ഞാൻ കുളിക്കാനിറങ്ങി. കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറി വസ്ത്രം മാറാൻ തുടങ്ങുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന പേഴ്സ് കാണാനില്ല. എങ്ങനെ തിരികെ വീട്ടിൽ പോകും എന്നോർത്ത് ആകെ വിഷമത്തിലായി. അതിലും വിഷമിപ്പിച്ച മറ്റൊരു കാര്യം, ഭയങ്കരമായ വിശപ്പ് തോന്നി എന്നതാണ്. ഒരു നയാ പൈസ പോലും കയ്യിലില്ലാതെ എങ്ങനെ ആഹാരം കഴിക്കും? ഞാൻ അമ്പലത്തിന് സമീപത്തുള്ള ഒരു ചെറു റോഡിൽ കൂടി മുന്നോട്ട് നടന്നു. ഇതുവരെയും ഒരു വീട്ടിൽ നിന്നും ഇരുന്ന് ഭക്ഷണം വാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാതെ നിവൃത്തിയില്ല. ആദ്യം കണ്ട 2 വലിയ വീടുകളിൽ നിന്നും ഭക്ഷണം ചോദിക്കേണ്ട എന്ന് തീരുമാനിച്ചു. 3-ാമത് കണ്ട ഒരു സാധാരണക്കാരുടെ വീട് പോലെ തോന്നിച്ച വീടിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. ഗൃഹനാഥനെ പോലെ തോന്നിച്ച ഒരാൾ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എന്റെ അവസ്ഥ പറഞ്ഞു. ഇത് പറയുമ്പോൾ എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഒരു മുറിയിൽ ഒരു കസേരയിലിരുത്തി ആദ്യം ചൂട് ജീരകവെള്ളം തന്നു. അതിനുശേഷം ഒരു പാത്രത്തിൽ ചോറും കറികളുമെല്ലാം വിളമ്പി. ഞാൻ വയറ് നിറച്ച് ചോറ് കഴിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് പിന്നെയും നിറഞ്ഞു. ആ വ്യക്തിയോട് നന്ദി പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ ഓർമ്മയ്ക്ക് സ്നേഹഗംഗയിൽ പൂത്തുവന്നൊരു എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വി പി ഗോപാലകൃഷ്ണൻ നായർ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് നിന്നും പി ആർ ഓമന അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. ആകാശവാണി സന്ദർശിച്ചതിന്റെയും ഒട്ടുമിക്ക കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെട്ട അനുഭവമാണ് മാരാരിക്കുളത്തുള്ള പി ആർ ഓമന കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ഓണാഘോഷ സമയത്താണ് ആകാശവാണിയിലേക്ക് കടന്നുവന്നത്. ഓണസദ്യ കഴിച്ച അനുഭവവും മറ്റ് കലാപരിപാടികൾ കണ്ടതിനെയും കുറിച്ച് പി ആർ ഓമന കത്തിൽ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം ആകാശവാണി സന്ദർശിച്ചത് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണം നടന്ന ചരിത്ര ദിനത്തിൽ കൂടിയാണ് എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആകാശവാണിയുടെ സഹയാത്രികയായിട്ട് 56 വർഷം കഴിയുന്നു എന്ന സന്തോഷവും പി ആർ ഓമന കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് മാരാരിക്കുളത്തുള്ള പി ആർ ഓമന ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. സുകൃതം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പെഴുതി ബോംബെ രവി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്ന് സത്യശീലൻ അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഓർമ്മച്ചപ്പ് പരിപാടിയും പതിവായി കേൾക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയ അനുഭവമാണ് ഇന്ന് എനിക്ക് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്റെ വീട്ടിൽ ഒരു കളിയിൽ ഉണ്ടായിരുന്നു, ഇതോടൊപ്പം ഒരു മുറിയും ഉണ്ടായിരുന്നു. ഈ മുറിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. രാത്രി ആഹാരം കഴിച്ചതിനു ശേഷം ഞാൻ തനിച്ചാണ് ഈ മുറിയിൽ കിടക്കുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ മറ്റു കുടുംബാംഗങ്ങൾ അറിയാതെ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോകും. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് തിയേറ്റർ. മിക്കവാറും നടന്നാണ് പോകുന്നത്. ചിലപ്പോൾ ഓട്ടം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഓട്ടോറിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നടന്നു തന്നെയാണ്. ഒരു ദിവസം ഇങ്ങനെ സിനിമ കണ്ട ശേഷം മടങ്ങി വരുമ്പോൾ പകുതി ദൂരമെത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ എന്നെ ഇടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ ദൂരെ തെറിച്ചു വീഴുകയും എന്റെ ഒരു കൈ കുറച്ച് മുറിയുകയും ചെയ്തു. എന്റെ കയ്യിലിരുന്ന ടോർച്ച് താഴെ വീണ് കേടായി. സമയം ഏകദേശം 12:30. വിജനമായ റോഡ്, സഹായത്തിന് ആരുമില്ല. ഏതായാലും വീട്ടിൽ പോയി മുറിവ് കഴുകി മരുന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്റെ പോക്കറ്റിൽ കിടന്ന എന്റെ മുറിയുടെ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. താക്കോലില്ലാതെ മുറി തുറക്കാൻ പറ്റില്ല. ഞാൻ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയ റോഡിൽ പരിശോധന നടത്തിയപ്പോൾ താക്കോൽ കിട്ടി. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അന്ന് ആ ഭാഗത്ത് ഒരു ഡോക്ടർ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് ഒരു ക്ലിനിക് നടത്തുന്നുണ്ടായിരുന്നു. അവിടെ പോയി മുറിവ് ഡ്രസ് ചെയ്തു. ഭാഗ്യത്തിന് ക്ലിനിക്കിൽ കൊടുക്കാനുള്ള പണം എന്റെ പക്കലുണ്ടായിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾ എന്റെ കയ്യിലെ മുറിവ് കുടുംബാംഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുൾ കൈ ഷർട്ട് ധരിക്കുകയും കൈയുടെ മടക്ക് നിവർത്തിയിടുകയും ചെയ്യുമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ടുതന്നെ മുറിവ് ഉണങ്ങി ഭേദമായി. ഇപ്പോൾ ആ കളിയിൽ പൊളിച്ചുമാറ്റി പുതിയ വീട് പണിതു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം അരുവി തേനരുവി എന്ന ഗാനമാണ്. നമുക്ക് ആ ഗാനം കേട്ടാലോ? വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളുടെ ഒരുപിടി പുഷ്പങ്ങൾ വാരിയിട്ടാണ് എസ് ജാനകി എന്ന അതുല്യ കലാകാരി മടങ്ങുന്നത്. ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് എസ് ജാനകി ആലപിച്ച ഒരു ഗാനം ഓർമ്മച്ചപ്പിൽ ഇപ്പോൾ കേൾക്കാം.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയുമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ.ജെ. ജോഷിലാൽ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: മഴമുകിൽ പോലെ എന്ന ചിത്രത്തിനു വേണ്ടി കൂത്താട്ടുകുളം ശശി വരികളെഴുതി നൂറനാട് കൃഷ്ണൻകുട്ടി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി. പ്രിയ ശ്രോതാക്കൾക്കെല്ലാം ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കൾ വളരെ സ്നേഹത്തോടെ അയച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഓരോന്നായി വായിച്ചു തുടങ്ങാം.
0: ആദ്യം സജീവ് മണക്കാട്ടുപുഴ അയച്ച കത്തായാലോ. ഒരുപാട് കാലത്തിന് ശേഷം എഴുത്തുപെട്ടിയിലേക്ക് എഴുതുകയാണ്. അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ, അവയുടെ ഘടനാ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള പ്രഭാഷണം യുവവാണിയിൽ അധ്യാപകനായ ജിതിൻ നടത്തിയത് വിദ്യാർത്ഥികൾക്കും അറിവ് തേടുന്നവർക്കും ഒത്തിരി പ്രയോജനകരമായിരുന്നു. ഒരുപാട് കാലങ്ങളായി യുവവാണി കേട്ടിട്ട് വളരെ സന്തോഷം തോന്നി. പ്രഭാഷകന് അഭിവാദനങ്ങൾ. യുവവാണിക്ക് ശേഷം കേട്ട പരസ്യത്തിൽ ഇന്നുച്ചയ്ക്ക് പ്രകാശധാരയിൽ എന്ന് തുടങ്ങുന്ന വാചകം പ്രകാശധാരയിലെ പരിപാടിയെക്കുറിച്ചുള്ളതാണ്. പക്ഷേ സമയം തെറ്റി പ്രക്ഷേപണം ചെയ്തു. രാവിലെ കേൾപ്പിക്കേണ്ടിയിരുന്നത് അറിയാതെ രാത്രി ഈ സമയം കേൾപ്പിച്ചതാണെന്ന് കരുതേണ്ടി വരുന്നു. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഖേദിക്കുന്നു. 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി അവതരിപ്പിച്ച കവിത സായാഹ്നം മക്കൾ ഉപേക്ഷിച്ച പിതാവിന്റെ ദുരവസ്ഥ വരച്ചുകാട്ടുന്നതായി. വർത്തമാനകാലത്തെ സാംസ്കാരിക കേരളത്തിന്റെ അപചയങ്ങളിലൊന്നാണ് വർദ്ധിച്ചുവരുന്ന വൃദ്ധസദനങ്ങൾ. എത്രയോ കഷ്ടതകൾ സഹിച്ചു വളർത്തിയ മക്കളാൽ നിഷ്കാസിതരാക്കപ്പെടുന്ന അച്ഛനമ്മമാരുടെ നാട് ഇന്ന് കേരളം എന്നത് ഏറെ ദുഃഖകരമത്രേ. VMA ലത്തീഫ് അവതരിപ്പിച്ച കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. കവിക്കും കഥാകാരനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സജീവ് മണക്കാട്ടുപുഴ മറ്റൊരു കത്തുകൂടി എഴുതിയിട്ടുണ്ട്. മൺമറഞ്ഞ പ്രതിഭകളെ ഓർമ്മിക്കുകയും അവരുടെ ശബ്ദത്തിലൂടെ ശ്രോതാക്കളിലേക്ക് അവരെ വീണ്ടും വീണ്ടും എത്തിക്കുകയും ചെയ്യുന്ന കാലം സാക്ഷി എന്ന പരിപാടിക്ക് അഭിവാദനങ്ങൾ. ഭാവതീവ്രമായ നിരവധി പാട്ടുകൾക്ക് സംഗീതം നൽകി അണിയിച്ചൊരുക്കി ശ്രോതാക്കളിലേക്ക് എത്തിച്ച അനുഗ്രഹീതനായ സംഗീത സംവിധായകൻ മുരളി സിത്താരയെ ഓർമ്മയിലേക്ക് എത്തിച്ച കാലസാക്ഷി പരിപാടിക്ക് ഭാവുകങ്ങൾ. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ ആ ശബ്ദം കേൾപ്പിച്ചതിന് നന്ദി. ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ ഒരുക്കുകയും നിരവധി സിനിമാ പാട്ടുകൾ അണിയിച്ചൊരുക്കുകയും ചെയ്ത അദ്ദേഹം എന്നെന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കും. ഞായറാഴ്ച പ്രകാശധാരയിൽ ഡോക്ടർ ശബരിശ്രീ ഡിസ്ക് തള്ളിവരുന്നതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച അറിവുകൾ ഏറെ ഉപകാരപ്രദമായിരുന്നു. അന്തരിച്ച പ്രിയ ഗായിക ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഗാനത്തോട് തുടങ്ങിയ കഴിഞ്ഞയാഴ്ചത്തെ രഞ്ജിനി വളരെ സുന്ദരവും ഭാവതീവ്രമായി അവതരിപ്പിച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. സജീവ് മണക്കാട്ടുപുഴ.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവരാണ്. 6 വൈകുന്നേരം 5 പ്രക്ഷേപണം ചെയ്ത അക്ഷരശ്ലോകം പരിപാടി കേട്ടു. ഈ പരിപാടിയിൽ സ്ഥിരം വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല. അതിനാൽ ഇനി നിലവാരമുള്ള ശ്ലോകങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അവയ്ക്ക് ആസ്വാദനം എഴുതി അയക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. കാരണം ഈ പരിപാടി അത്രയ്ക്ക് ഇഷ്ടപ്പെടുകയും 10 മുൻപ് പങ്കെടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. മറ്റൊരു കത്തിൽ 7 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സർഗ കേരളത്തിൽ ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ വിജ്ഞാനപ്രദവും ഹൃദ്യവുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് PK ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം പ്രദീപ് പനങ്ങാടിന്റെ പ്രഭാഷണം. അത്യധികം വിജ്ഞാനപ്രദമായിരുന്നു. പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരി തന്നെ. ഇനി ഞാൻ ഉറങ്ങട്ടെ. പല ആവർത്തി വായിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ രചനകളിൽ കൂടി ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിരിക്കുന്നു. ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിതയും KR മല്ലികയുടെ കഥയും വളരെ ഹൃദ്യമായി തോന്നി. 10 വെള്ളിയാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നന്നായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ രണ്ടുപേരുടെ കവിതകളും ഒരാളുടെ കഥയും. മാറനല്ലൂർ സുധിയുടെ കവിത സായന്തനം, തർപ്പണം, ഓമനപ്പൂവ് എന്നിവ നന്നായിരുന്നു. VMA ലത്തീഫിന്റെ കഥ ചില ദിനങ്ങളിൽ അയാൾ നന്നായിരുന്നു, നല്ല പ്രമേയം. സുശീല ദേവി പുനലൂരിന്റെ കവിത കണ്ണീർ പൂക്കൾ, ഹൃദ്യവും ഒപ്പം മനസ്സിനൊരു നേരിയ നീറ്റലും അനുഭവപ്പെട്ടു. അഭിനന്ദനങ്ങൾ. മറ്റൊരു കത്തിൽ 11 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത ലിയോ ടോൾസ്റ്റോയുടെ 3 ആസ്പദമാക്കിയുള്ള നാടകാവിഷ്കാരം ഉന്നത നിലവാരം പുലർത്തി. ഭാവം, ശബ്ദ നിയന്ത്രണം, അഭിനയം ഇവയിലെല്ലാം സംവിധായിക റൂബി ബാബുവിന്റെ സജീവ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നു. അതിലെ രാജാവ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. രചയിതാവ് ലക്ഷ്മൺ മാധവനും റൂബി ബാബുവിനും മറ്റഭിനേതാക്കൾക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി അവതരിപ്പിച്ച തർപ്പണം, ഓമനപ്പൂവ് എന്ന കവിതകൾ ഏറെ ഇഷ്ടപ്പെട്ടു. ഒപ്പം സുശീലാദേവി പുനലൂർ അവതരിപ്പിച്ച കവിത കണ്ണീർ പൂക്കൾ സാഹിത്യവേദിയിൽ കേട്ടു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക്. ഒരു കത്തുകൂടിയുണ്ട് അദ്ദേഹത്തിന്റേത്. റജി ജോസഫ് അവതരിപ്പിച്ച കവിത വളരെ നന്നായിരുന്നു. ഇത്തരം കവിതകൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രക്ഷേപണം ചെയ്യണമെന്നാണ് ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക് ആവശ്യപ്പെടുന്നത്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്. 9 രാത്രി 9:30 മുതൽ പ്രക്ഷേപണം ചെയ്ത കഥകളി പദങ്ങൾ കേട്ടു സംതൃപ്തിയും സന്തോഷവുമായി. കഥാസന്ദർഭം വിവരിച്ച അവതരണം ആസ്വാദനത്തിനും സഹായകമായി. കോട്ടയ്ക്കൽ മധുവും സംഘവും ബാണയുദ്ധം ആട്ടക്കഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ അയത്നലളിതമായി പാടിയപ്പോൾ ശ്രോതാക്കൾ സംഗീത സുധാരസം അനുഭവിക്കുകയായിരുന്നു.
0: ഇതൊരു പുനഃപ്രക്ഷേപണമായിരുന്നു.
1: യുവജനതയുടെ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും ഇന്നിനും നാളേക്കും വേണ്ടി യാഥാർത്ഥ്യമാക്കുക എന്ന സന്ദേശവുമായി ജനസംഖ്യാ ദിനത്തിലെ പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ നടത്തിയ പ്രഭാഷണം വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നു. സിനിമാ നാടക അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കൂട്ടുകാരിയിൽ പ്രക്ഷേപണം ചെയ്ത് ആദ്യാവസാനം ശ്രോതാക്കളെ ആവേശഭരിതരാക്കി. മറ്റൊരു കത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പോലെ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണ് എങ്കിലും വിദ്യാലയങ്ങളിൽ ചേരിതിരിഞ്ഞും അല്ലാതെയും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളിൽ വ്യാകുലപ്പെടുന്നവർ, പ്ലസ് വൺ പ്രവേശനത്തിന് കാത്തിരിക്കുന്നവരുടെ രക്ഷകർത്താക്കൾ, സർവോപരി ഭാഷാസ്നേഹികളായ ശ്രോതാക്കൾ എന്നിവരെല്ലാം തൃപ്തിപ്പെടുത്തുന്ന വ്യത്യസ്ത പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ആകാശവാണിയുടെ വിദ്യാഭ്യാസ രംഗം ശില്പികളെ അനുമോദിക്കുന്നു. വഴക്കടിക്കുന്ന കുട്ടികളെ ശാന്തരാക്കാൻ പര്യാപ്തമായ മനഃശാസ്ത്ര സമീപനം വിശദമാക്കിയ 28 ചിത്രീകരണത്തിലെ ആശയം സ്വീകാര്യവും പ്രായോഗികവുമാണ്. പ്ലസ് വൺ പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പരമ്പരയിൽ ബോട്ടണിയുടെ സാധ്യതകൾ വിശദമാക്കി വി എസ് രഞ്ജിനി നൽകിയ വിവരങ്ങൾ പ്രതീക്ഷ നൽകുന്നതായിരുന്നു.
0: ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു. 7 ചൊവ്വാഴ്ച രാത്രി 9:30 മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച യുഗപ്രഭാവൻ ശ്രീനാരായണ ഗുരു എന്ന കഥാപ്രസംഗം വിജ്ഞാനപ്രദവും ശ്രവണമധുരവുമായിരുന്നു. ദിവ്യമായ ജീവിതവും ആത്മീയ തത്വദർശനങ്ങളും ജനഹൃദയത്തിൽ എത്തിച്ച കാഥികന് അഭിനന്ദനങ്ങൾ. അന്ന് രാത്രി ശ്രീ കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിച്ച കഥകളിപ്പദം അതീവ കർണാമൃതമായി. ഉഷ അനിരുദ്ധ കഥ എത്ര സുതാര്യമായി! ശ്രവണസുഖം തരുന്ന ഇമ്പമാർന്ന മധുസാറിന്റെ ആലാപനം ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോവുകയില്ല.

0: നോവൽ സഞ്ചാരം 9 മണിക്ക് NJ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, 11 മണിക്ക് SKVHSSലെ കൂട്ടുകാർ അവതരിപ്പിച്ച ബാലലോകത്തിലെ പരിപാടികൾ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രോതാവ് അറിയിക്കുന്നത്. ഇതുകൂടാതെ ഏകധാരയിൽ MG ശ്രീകുമാർ പാടിയ ലളിതഗാനങ്ങളും തുടർന്ന് ധന്യരാജ് അവതരിപ്പിച്ച രഞ്ജിനിയും ഹരിതവാണിയിലെ മാധുര്യമുള്ള കിളിക്കൊഞ്ചലുകളും ഇഷ്ടമായി. സായന്തനത്തിൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖവും പണ്ടിൽ സുഷമ അനിൽ പറഞ്ഞ കഥയും അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയും ഏറെ ആസ്വദിച്ചു എന്നാണ് അദ്ദേഹം എഴുതുന്നത്.
1: ആർ ദിലീപ്, പുതിയവിള, പട്ടോളി മാർക്കറ്റ്, കായംകുളം. എത്ര തിരക്കുണ്ടെങ്കിലും എഴുത്തുപെട്ടി കേൾക്കും, കാരണം പല ശ്രോതാക്കളുടെയും അഭിപ്രായം അറിയണമല്ലോ. പ്രത്യേകിച്ച് NJ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ് വളരെ ഉന്നത നിലവാരം പുലർത്തി. ലങ്കേഷ് അവതരിപ്പിച്ച രഞ്ജിനി ഏറെ പ്രത്യേകതകളുള്ളായിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് ആർ ദിലീപ്, പുതിയവിള, പട്ടോളി മാർക്കറ്റ് എഴുതുന്നു.
0: നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിരിക്കുന്ന കത്താണ് അടുത്തത്. 10-ാം തീയതി എം അബ്ദുൾ ഹക്കീം മൌലവി അവതരിപ്പിച്ച ഖുറാൻ പാരായണം നന്നായി. ഭക്തിയും ദാനവും TG രാമചന്ദ്രൻ പിള്ളയുടെ സുഭാഷിതം ശ്രദ്ധേയമായി. അവയവദാനത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ നടത്തിയ പ്രഭാഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞു.
1: ചന്ദിരൂർ താഹ, ഇമ്പമാർന്ന പാട്ടുകളുടെ തേനും വയമ്പുമായ മധുര ശബ്ദം, ശുദ്ധ മലയാളം. എസ് ജാനകിയമ്മയെ ഓർത്തത്, പ്രണാമം അർപ്പിച്ചത് വേദനയോടെയാണ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്. ഒരു അത്ഭുതമായിരുന്നു ജാനകിയമ്മ. മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ശബ്ദം. എത്രയെത്ര ഭാഷകൾ, എത്രയെത്ര ഭാവങ്ങൾ. ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒഡിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൗരാഷ്ട്ര, സിംഹള. ഹോ, അത്ഭുതം തന്നെ. എങ്ങനെയാണ് അമ്മയെ വിശേഷിപ്പിക്കുക? വാക്കുകളില്ല. ലോകമെന്നും ഓർക്കും അമ്മയെ, ആ മധുര ശബ്ദത്തെ. കണ്ണീരുമ്മയോടെ, സങ്കടത്തോടെ ചന്ദിരൂർ താഹ എഴുതിയിരിക്കുന്നു.
0: ശ്രീകാര്യത്ത് നിന്ന് ജെബിൻ അയച്ചിരിക്കുന്ന കത്താണ്. 12-ാം തീയതി ഞായറാഴ്ച രാവിലെ വാർത്താവലോകനത്തിൽ വന്ന ഒരു തെറ്റ് ജെബിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ ദിവസം പ്രക്ഷേപണം ചെയ്ത കണ്ടതും കേട്ടതും വളരെ നന്നായിരുന്നു. അരുമ മൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ആ കണ്ടതും കേട്ടതും. ഇതേ ദിവസം 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഡിസ്ക് പ്രൊലാപ്സ് സംബന്ധിച്ച പല വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിഞ്ഞു.
1: വെള്ളായണിയിൽ നിന്ന് കിരൺ എസ് എന്ന കൊച്ചുകൂട്ടുകാരൻ എഴുതിയ കത്താണ്. ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള, പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ്, ഡോക്ടർ കായംകുളം യൂനസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എടപ്പാളിൽ നിന്ന് മുരളി മേലപ്പാട്ടാണ്. 6-ാം തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഹലോ ഡോക്ടർ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതായിരുന്നു. അതിൽ പങ്കെടുത്ത ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കളുടെ സംശയങ്ങൾ നൽകിയ മറുപടി ശ്രദ്ധേയമായി. ജോൺ ബുക്കാന്റെ 39 പടവുകൾ എന്ന നോവൽ മായാമുദ്രകളിലൂടെ കേട്ടപ്പോൾ ഒരു സിനിമ കണ്ട പോലെ അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെനെ എന്ന കഥാപാത്രം പാൽക്കാരന്റെയും റോഡ് പണിക്കാരന്റെയും വേഷങ്ങൾ ധരിച്ച് ചാരസംഘത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും സൈന്യത്തിൽ ചേർന്ന് ക്യാപ്റ്റൻ പദവിയിൽ എത്തുന്നതും വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ജേക്കബ് എബ്രഹാം, കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി, NJ ജോഷിലാൽ, P ശ്രീകല, ഐശ്വര്യ തുടങ്ങിയവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രകാശധാരയിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കേട്ടു. പരസഹായം വേണ്ട വയോജനങ്ങളെ പരിചരിക്കുമ്പോൾ നമുക്കും ആകുലതകളില്ലാതെ നല്ല രീതിയിൽ തന്നെ അവരെ സംരക്ഷിക്കാൻ കഴിയും എന്നതിലൂടെ മനസ്സിലായി. ഡോക്ടർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ.
1: കോട്ടയത്തെ പനച്ചിക്കാട് നിന്ന് ശ്രീജിത്ത് MS അയച്ച കത്താണ് അടുത്തത്. ഗീതാകുമാരി അവതരിപ്പിച്ച പുരാണ പാരായണം, കെസ്റ്റർ പാടിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്നിവ ഭക്തിസാന്ദ്രമായി. കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ ശ്രവണ സുന്ദരമായിരുന്നു. ജാനകിയമ്മ പാടിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്ര ഗാന പരിപാടി ആ ഗാനഗോകുലത്തോടുള്ള ആദരാഞ്ജലിയായി എന്നെഴുതിയിരിക്കുകയാണ് കോട്ടയം പനച്ചിക്കാട് നിന്ന് ശ്രീജിത്ത് MS.
0: കഴിഞ്ഞയാഴ്ച എഴുത്തുപെട്ടിയിലൂടെ കത്ത് വായിച്ച സന്തോഷമാണ് കാസർഗോഡ് ജില്ലയിലെ ബണ്ടിച്ചാലിൽ നിന്ന് ജമീല, ജസ്രീന, ജംഷീദ്, ഫൌസിയ എന്നിവർ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രകാശധാരയിൽ പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പരിപാടിയും ആയുരാരോഗ്യത്തിൽ കുട്ടികൾക്ക് പനി വന്നാൽ അപസ്മാരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ പരിപാടിയുമൊക്കെ ഇഷ്ടപ്പെട്ടു. അറിയാത്ത കാര്യങ്ങളൊക്കെ ആകാശവാണിയിലൂടെ അറിയാൻ സാധിക്കുന്നു എന്ന സന്തോഷവും ശ്രോതാക്കൾ പങ്കുവയ്ക്കുന്നു.
1: അഭിലാഷ് പാറക്കാടിയുടെ കത്താണ്. ഹരിതവാണിയിലെ കിളിക്കൊഞ്ചലിൽ 5-ാം തീയതി കാട്ടുതറാവുകളെ കുറിച്ച് കേട്ടു. NJ ജോഷിലാലും ലിജി അനിലും ചേർന്ന് അവതരണം ഗംഭീരമാക്കി. 7-ാം തീയതിയിലെ ആയുരാരോഗ്യത്തിൽ കുട്ടികളിലെ മോണരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സൈമൺ മോറിസൺ പറഞ്ഞു തന്ന കാര്യങ്ങളും ഹലോ ഡോക്ടർ പരിപാടിയിലെ പകർച്ചപ്പനിയെപ്പറ്റി പറഞ്ഞു തന്ന കാര്യങ്ങളും അവസരോചിതമായി.
0: നേത്ര സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് പലർക്കും ഒരു കീറാമുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. യാന്ത്രികമായ ജീവിത സാഹചര്യ ചുറ്റുപാടുകൾ പലരെയും പലതരത്തിൽ

0: ുള്ള രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. അതിനെ വളരെ സൂക്ഷ്മതയോടെ പരിപാലിക്കേണ്ട ചുമതല ഗൌരവമായി കണക്കിലെടുക്കേണ്ടതാണ്. 5-ാം തീയതി ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ നേത്ര സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആര്യ AS നടത്തിയ പ്രഭാഷണം വളരെയേറെ വിജ്ഞാനപ്രദമായി എന്നറിയിക്കുന്നു ചാവക്കാട് നിന്ന് ആചാര്യ തിരുവത്ര.
1: വൈക്കം തലയാഴത്തുനിന്ന് അജിത് കുമാർ. ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി അനശ്വര ഗായികയ്ക്ക് നൽകിയ ബാഷ്പാഞ്ജലിയായി. 13-ാം തീയതി രാത്രി 7:35 മായാമുദ്രയിൽ സുനിൽ ഗംഗോപാധ്യയുടെ ആത്മപ്രകാശം എന്ന നോവൽ ഉൾപ്പെടുത്തിയത് വളരെ നന്നായി. 9:30 കോന്നിയൂർ സുരേഷ് കെ നായരുടെ സംഗീത കച്ചേരി ഹൃദ്യമായിരുന്നു. ഒരു നിർദ്ദേശം കൂടിയുണ്ട്. പ്രഭാതങ്ങളിൽ അവതരിപ്പിക്കുന്ന സുഭാഷിതങ്ങൾക്ക് മുൻപുള്ള അത്ര ഗൌരവം ഇല്ലാതെയായി തോന്നുന്നു. മെഴിവുറ്റ സുഭാഷിതങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു നിർദ്ദേശം കൂടി അജിത് കുമാർ തലയാളം വൈക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: തീർച്ചയായും ശ്രോതാക്കളുടെ സർഗാത്മകമായിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും വളരെ ഗൌരവത്തോടു കൂടി തന്നെ പരിഗണിക്കും.
1: ഇനി നമുക്ക് AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ വന്ന സന്ദേശങ്ങൾ വായിക്കാം. കെ പുരുഷൻ പുതുപ്പള്ളി കായംകുളം അയച്ച സന്ദേശമാണ്. അന്തരിച്ച ഗായിക ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി ആ ഗാനകോകിലത്തിന് നൽകിയ ഉചിതമായ അർച്ചനയായി. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയിൽ അവർ പാടിയ ഗാനങ്ങൾ മാത്രം മതി അനുഗ്രഹീതയായ ആ ഗായികയെ എന്നെന്നും ഓർക്കാൻ. ഇത് മറ്റു പലർക്കും നേടാനാവാത്തൊരു അവാർഡാണ്. രാഷ്ട്രം നൽകിയ അവാർഡ് പോലും ആ അമ്മ നിരസിച്ചത് ഒരുപക്ഷേ ജനങ്ങൾ നൽകുന്ന ആദരവിനോളം വലുതായി മറ്റൊരു അവാർഡില്ല എന്ന് കരുതിയതുകൊണ്ടാകാം. അവർ പാടിത്തിളങ്ങിയ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് നാം ഓരോരുത്തരുടെയും ഭാഗ്യമായി ഞാൻ കാണുന്നു. 1964 ലോവർ പ്രൈമറി ക്ലാസ്സിൽ വെച്ച് ലളിതഗാനത്തിന് എനിക്ക് ലഭിച്ച 1-ാം സമ്മാനത്തിന് എന്നെ അർഹനാക്കിയത് ജാനകിയമ്മ പാടിയ പവിഴക്കുന്നിൻ പളുങ്കുമലയിൽ എന്ന ഗാനം ആലപിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. മലയാളികൾ ഉള്ള കാലത്തോളം ജാനകിയമ്മയുടെ ഓർമ്മകൾ നമ്മെ അനുഗമിക്കുമെന്ന കാര്യം തീർച്ച.
0: ദുബായിൽ നിന്ന് റസാഖ് ആലപ്പാട് അയച്ചിരിക്കുന്ന മെയിലാണ്. പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓൺലൈനായി ആകാശവാണി പരിപാടികൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രകാശധാരയിൽ ഡോക്ടർ ജീന ബദർ സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായി പറഞ്ഞത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പാമ്പ് കടിയേറ്റിരുന്നു. കടിച്ച ഉടനെ എന്റെ അറിവില്ലായ്മ കൊണ്ട് അത്രയും സീരിയസ് ആയി എടുത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് കുറച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ചപ്പോഴാണ് വീട്ടിൽ പറഞ്ഞത്. ഉടനെ തന്നെ വീട്ടുകാർ കാലിൽ കെട്ടുകയും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. വിഷമുള്ള പാമ്പല്ല എന്ന് പറഞ്ഞ് ഗ്ലൂക്കോസ് ഇടുകയും എന്റെ കാലിലെ കെട്ടഴിച്ചു കളയുകയും ചെയ്തു. പിന്നെ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഉടനെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അവിടെ നടത്തിയ ടെസ്റ്റിൽ അണലിയാണ് കടിച്ചത് എന്ന് മനസ്സിലായി. അത് കിഡ്നിയെ ബാധിക്കുകയും ചെയ്തു. തുടർന്ന് 2 ആഴ്ചയോളം ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അതിനുശേഷം 2 കൊല്ലം മരുന്ന് കഴിച്ചിട്ടാണ് പൂർണ്ണമായി മാറിയത്. ഇതുപോലുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ആകാശവാണിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടറിനും നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം.
1: ഞാൻ പത്മകുമാർ പെരുന്താന്നി. കേട്ട പരിപാടികളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഓങ്കോളജിസ്റ്റും കഥകളി കലാകാരനുമായ ഡോക്ടർ രാജീവ് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. അദ്ദേഹം അവസാനം കേൾപ്പിക്കാൻ തെരഞ്ഞെടുത്ത സ്വപ്നങ്ങൾ ചൂടിയ പൂങ്കാവേ എന്ന ഗാനം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോയിൽ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ച MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. മുഖത്തല ശ്രീകുമാർ അവതരിപ്പിച്ച പാട്ടും പൊരുളും പരിപാടി വളരെ നന്നായിരുന്നു. ഹലോ സന്ദേശഗാനം മനീഷിന്റെ അവതരണം, ഓർമ്മച്ചെപ്പ് NJ ജോഷിലാലിന്റെ അവതരണം, ഇതെല്ലാം മെച്ചപ്പെട്ടതാണ്. ഉഷമലരിയിൽ സൌമ്യ സനാതൻ ആലപിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ യുഗപുഷ്പം എന്ന കവിത വളരെ നന്നായിരുന്നു. മായാമുദ്രകളിൽ കൽക്കട്ടയിലെ ഒരു കൂട്ടം യുവാക്കളുടെ ജീവിത പശ്ചാത്തലത്തിൽ യുവാക്കളുടെ ആത്മസംഘർഷങ്ങളും പ്രണയവും ചർച്ച ചെയ്ത വിഖ്യാത ബംഗാളി എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യയുടെ നോവലായ ആത്മപ്രകാശത്തെ വിലയിരുത്തിയ മായാമുദ്രകൾ വളരെ നന്നായി. നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങളെ ഭാവനയാക്കി മാറ്റുകയും അതിലെല്ലാം വക്രിച്ച ചിരി ചേർക്കുകയും ആധുനികതയുടെ ഗൃഹാതുര വായനയെ ഹാസ്യപ്രധാനമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ധിക്കരിക്കുകയും ചെയ്ത കഥാകൃത്താണ് VP ശിവകുമാർ. 14-ാം തീയതി സാഹിത്യരംഗത്തിൽ VP ശിവകുമാറിന്റെ കഥാലോകത്തെ വിലയിരുത്തിക്കൊണ്ട് EV റെജി നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. GS മനോജ്കുമാർ അവതരിപ്പിച്ച എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കാണാത്ത അച്ഛനെ കാത്തിരുന്ന ഒരു മകളുടെ അവസ്ഥ വരച്ചുകാട്ടി. ശ്രീരഞ്ജിനി മാന്നാർ അവതരിപ്പിച്ച അർത്ഥസമ്പുഷ്ടമായ കവിതകൾ വിദ്യാലയത്തിലേക്ക്, നവോത്ഥാനം എന്നിവ ഏറെ ഇഷ്ടപ്പെട്ടു. 15-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ പ്രായപൂർത്തിയായതുമുതൽ ഡ്രൈവർ ജോലി ചെയ്ത് ഉപജീവനം തേടുന്ന മോഹനുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു. ഈ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്

0: തിരുവനന്തപുരത്തെ പെരുന്താന്തിയിൽ നിന്നും പത്മകുമാറാണ്.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ചിരിക്കുന്ന ഇമെയിലുകൾ വായിക്കാം. ഇനി നിയമരംഗത്തിൽ മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ നിയമത്തെയും അതിന്റെ മാനദണ്ഡങ്ങളെയും കുറിച്ച് 12-ാം തീയതി അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ നടത്തിയ പ്രഭാഷണം ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഉപകരിക്കുന്നതായിരുന്നു. നീണ്ട 60 വർഷക്കാലം 20 ഭാഷകളിലായി 50,000-ത്തോളം പാട്ടുകൾ ആലപിച്ച സംഗീത വിസ്മയം എസ് ജാനകിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് വിദ്യാധരൻ മാസ്റ്റർ കെ ജയകുമാർ, രവി മേനോൻ, രാജീവ് ആലുങ്കൽ, സുശീല ദേവി, പ്രേം പ്രകാശ്, രമേശ് നാരായണൻ, കല്ലറഗോപൻ, മധുവന്തി നാരായണൻ, അൻവർ അലി, റോണി റാഫേൽ, ശരത് എന്നിവർ പങ്കെടുത്ത പ്രത്യേക പരിപാടി 12-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്തത് അവസരോചിതമായി. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായി കാണുന്നതും പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതും ജീവജാലങ്ങളോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുന്നത് നല്ല മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെടുന്നു. 13-ാം തീയതി കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 11-ാം തീയതി നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ വിജ്ഞാനപ്രദമായിരുന്നു.
0: വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വിമൽകുമാർ പ്രകാശധരയിൽ അവതരിപ്പിച്ച പ്രഭാഷണം വിലപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് സന്ദേശമയച്ചിരിക്കുന്നു ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെയായിട്ട് ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും കത്തുകളയക്കുക. വിലാസം ഇതാണ്: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ
0: AR@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ വിലയേറിയ സന്ദേശങ്ങൾ ഞങ്ങൾ അയച്ചു തരിക.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIR@gmail.com.
0: ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അഥവാ അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അഭിരാമി എസ് എം സംസാരിക്കുന്നു.
2: അന്താരാഷ്ട്ര ക്രിമിനൽ നിയമം എന്നത് പ്രധാനമായും വ്യക്തികളുടെ ക്രിമിനൽ ബാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതു അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒരു ശാഖയാണ്. പാരമ്പര്യമായി അന്താരാഷ്ട്ര നിയമം രാജ്യങ്ങളെ മാത്രമാണ് ബാധിക്കുന്ന ഒന്നായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഒരു ഭരണകൂടത്തിന്റെ മറവിൽ വ്യക്തികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവരെ വ്യക്തിപരമായി ഉത്തരവാദികളാക്കേണ്ടതുണ്ട് എന്ന നിയമപരമായ മാറ്റം സംഭവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നാം പ്രധാനമായും ഓർക്കേണ്ട ഒരു ദിനമുണ്ട്, ജൂലൈ 17. നാം അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ ദിനമായി ആചരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള ശ്രമങ്ങളെ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ദിനം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തികളാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ അമൂർത്തമായ രാജ്യങ്ങളല്ല എന്ന ന്യൂറംബർഗ് ട്രിബ്യൂണലിന്റെ വിധി പ്രസ്താവനം ഈ നിയമശാഖയുടെ അടിസ്ഥാന തത്വമായി മാറി. പിന്നീട് ശീതയുദ്ധകാലത്ത് ഈ രംഗത്ത് വലിയ പുരോഗതികൾ ഉണ്ടായില്ലെങ്കിലും 1990-കളിൽ രൂപീകരിക്കപ്പെട്ട യുഗോസ്ലാവിയ, റുവാണ്ട എന്നിവയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ അഡ്ഹോക്ക് ട്രിബ്യൂണലുകൾ ഒരു സ്ഥിരം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അനിവാര്യത നിയമപണ്ഡിതന്മാരെയും ലോകരാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തി. ഈ ട്രിബ്യൂണലുകൾ നിർദ്ദിഷ്ട സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചവരായിരുന്നു. ഒരു സ്ഥിരം സംവിധാനം എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ റോം സമ്മേളനം വിളിച്ചു ചേർത്തത്. 1998 ജൂലൈ 17 അംഗീകരിക്കപ്പെട്ട റോം സ്റ്റാറ്റ്യൂട്ടിന്റെ അടിസ്ഥാനത്തിൽ 2002 ജൂലൈ 1 നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നീതിന്യായ വിഭാഗമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതി രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുമ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യക്തികളെയാണ് വിചാരണ ചെയ്യുന്നത്. റോം സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ 5 പ്രകാരം പ്രധാനമായും 4 ഗണത്തിൽപ്പെടുന്ന അതിഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അധികാരപരിധിയുള്ളത്. ആദ്യമായി വംശഹത്യ. ഒരു പ്രത്യേക ദേശീയ, വംശീയ അല്ലെങ്കിൽ മതവിഭാഗത്തെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തികൾ. രണ്ടാമതായി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, സിവിലിയൻ ജനതയ്ക്കെതിരെ വ്യാപകമായി അല്ലെങ്കിൽ ആസൂത്രിതമായി നടത്തുന്ന ആക്രമണങ്ങൾ, ഇതിൽ കൊലപാതകം, അടിമത്തം, നാടുകടത്തൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു. മൂന്നാമതായി യുദ്ധകുറ്റങ്ങൾ. 1949 ജനീവ കൺവെൻഷനുകളുടെയും മറ്റ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങൾ. യുദ്ധ തടവുകാരോടും സാധാരണക്കാരോടുമുള്ള പെരുമാറ്റം ഇതിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. നാലാമതായി ആക്രമണോത്സുക കുറ്റകൃത്യം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരെ മറ്റൊരു രാജ്യത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾ നടത്തുന്ന സൈനിക ആക്രമണം. 2010 കമ്പാല ഭേദഗതിയിലൂടെയാണ് ഇതിന് കൃത്യമായ നിർവചനം ലഭിച്ചത്. കോടതിയുടെ അധികാരപരിധി നിലവിൽ വരുന്നത് 3 സാഹചര്യങ്ങളിലാണ്. 1, കുറ്റകൃത്യം നടന്നത് അംഗരാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാകുമ്പോൾ. 2, കുറ്റാരോപിതൻ ഒരു അംഗരാജ്യത്തെ പൌരനാകുമ്പോൾ. 3, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഒരു വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് അയയ്ക്കുമ്പോൾ. അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ലെങ്കിലും ശക്തമായ ആഭ്യന്തര നിയമങ്ങളിലൂടെ നീതി നിർവചനം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. 1998 സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ഉന്നയിച്ച നിയമപരവും നയതന്ത്രപരവുമായ വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഈ തീരുമാനമെടുത്തത്. ഈ കാരണങ്ങളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. ആദ്യമായി പരമാധികാരവും പരസ്പര പൂരകത്വ തത്വവും. അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിലെ അടിസ്ഥാന തത്വമാണ് പരസ്പര പൂരകത്വം. അതായത് ഒരു രാജ്യത്തെ ദേശീയ കോടതികൾക്ക് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനോ വിചാരണ ചെയ്യാനോ താൽപര്യമില്ലാതിരിക്കുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഇടപെടാൻ കഴിയൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുസജ്ജവും സ്വതന്ത്രവുമായ ഒരു ആഭ്യന്തര നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതിനാൽ ബാഹ്യമായ ഒരു കോടതിക്ക് ഇന്ത്യയുടെ പ്രക്രിയകളുടെ കാര്യക്ഷമത വിലയിരുത്താൻ അധികാരം നൽകുന്നത് രാജ്യത്തിന്റെ നിയമപരമായ പരമാധികാരത്തിന്മേലുള്ള ലംഘനമായി ഇന്ത്യ വിലയിരുത്തുന്നു. യു എൻ രക്ഷാസമിതിയുടെ അമിതാധികാരം. റോം സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ 16 പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് ഏതൊരു കേസിന്റെയും അന്വേഷണം താൽക്കാലികമായി നിർത്തിവെപ്പിക്കാൻ അധികാരമുണ്ട്. വീറ്റോ അധികാരമുള്ള 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സമിതിയായ യു എൻ രക്ഷാസമിതിക്ക് ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടാൻ അധികാരം നൽകുന്നത് കോടതിയുടെ നിഷ്പക്ഷതയെ നശിപ്പിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. നിയമത്തിന്മേൽ രാഷ്ട്രീയമാധിപത്യം സ്ഥാപിക്കുന്ന ഈ വ്യവസ്ഥയെ ഇന്ത്യ നയപരമായി എതിർക്കുന്നു. അടുത്തതായി ഭീകരവാദത്തെ ഉൾപ്പെടുത്താത്തത്. അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ റോം സ്റ്റാറ്റ്യൂട്ടിലെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോകരാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ത്യ കാലങ്ങളായി നേരിടുന്ന ഈ വലിയ സുരക്ഷാ പ്രശ്നത്തെ അവഗണിച്ച ഒരു ഉടമ്പടി ഇന്ത്യയ്ക്ക് സ്വീകാര്യമല്ല. കൂട്ടനശീകരണ ആയുധങ്ങളുടെ ഉപയോഗം, ആണവ ആയുധങ്ങൾ പോലുള്ള വിനാശകരമായ ആയുധങ്ങളുടെ പ്രയോഗം നേരിട്ട് യുദ്ധകുറ്റങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ റോം സമ്മേളനത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില വൻകിട രാജ്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഇത് വ്യക്തമായി ഉൾപ്പെടുത്തപ്പെട്ടില്ല. ഈ നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ അന്താരാഷ്ട്ര നീതി എന്ന ആശയത്തിനെതിരല്ല, മറിച്ച് അതിന്റെ പ്രായോഗികമായ വ്യവസ്ഥകളിലെ അസമത്വങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ്. അടുത്ത കാലത്തായി ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ചരിത്രപരവും ഘടനാപരവുമായ മാറ്റങ്ങൾ സംഭവിച്ചു. 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ഭരണകൂടം രൂപീകരിച്ച ഇന്ത്യൻ ശിക്ഷാനിയമം 1860, ക്രിമിനൽ നടപടി നിയമസംഹിത 1973, ഇന്ത്യൻ തെളിവ് നിയമം 1872 എന്നിവയ്ക്ക് പകരമായി 3 പുതിയ നിയമസംഹിതകൾ 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നു. ശിക്ഷ എന്ന കൊളോണിയൽ സങ്കല്പത്തിൽ നിന്നും നീതി എന്ന ആധുനിക സങ്കല്പത്തിലേക്കുള്ള മാറ്റമായാണ് ഈ നിയമനിർമ്മാണത്തെ നിയമപണ്ഡിതർ വിലയിരുത്തുന്നത്. ആദ്യമായി ഭാരതീയ ന്യായസംഹിത. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്ന ഈ നിയമം കുറ്റകൃത്യങ്ങളെ പുനർനിർവചിക്കുകയും ശിക്ഷകൾ കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്യുന്നു. സാധാരണ ക്രിമിനൽ നിയമത്തിൽ ആദ്യമായി ഭീകരവാദത്തിന് കൃത്യമായ നിർവചനം ഉൾപ്പെടുത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന പ്രവൃത്തികളും ഇതിന്റെ പരിധിയിൽ വരും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും വിവാദമായ വകുപ്പ് 124A അഥവാ സെഡിഷൻ പൂർണമായി എടുത്തുമാറ്റി. പകരം വകുപ്പ് 152 ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തകർക്കുന്ന സായുധ പ്രവർത്തനങ്ങളെയും വിഘടനവാദത്തെയും കുറ്റകരമാക്കുന്ന പുതിയ വ്യവസ്ഥ ഉൾപ്പെടുത്തി. ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങൾ കുറ്റകരമല്ലാതായി. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, മനുഷ്യക്കടത്ത് എന്നിവയെ ഒരുമിച്ച് ചേർത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന പ്രത്യേക വിഭാഗമാക്കി. ന്യായസംഹിതയ്ക്ക് പുറമെ നടപടിക്രമങ്ങളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ക്രിമിനൽ നടപടി നിയമസംഹിത 1973 അഥവാ CRPC പകരമായി വന്ന ഈ നിയമം നീതി നിർവഹണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനും ഊന്നൽ നൽകുന്നു. സമൻസുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ നൽകാനും സാക്ഷികളുടെ വിസ്താരം ഉൾപ്പെടെയുള്ള കോടതി നടപടികൾ പൂർണമായും ഓഡിയോ വീഡിയോ സംവിധാനങ്ങളിലൂടെ നടത്താനും വ്യവസ്ഥ ചെയ്യുന്നു. 0 FIR, EFIR എന്നിവയ്ക്ക് വ്യക്തമായ നിയമസാധുത നൽകി. കൂടാതെ അന്വേഷണം, വിചാരണ, വിധിപ്രസ്താവം എന്നിവയ്ക്ക് കൃത്യമായ സമയപരിധി നിർദ്ദേശിക്കുന്നു. ഭാരതീയ സാക്ഷ്യാധിനിയം. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായുള്ള ഈ നിയമം ആധുനിക ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളെ പഴയ നിയമത്തിലെ സെക്കൻഡറി എവിഡൻസ് എന്നതിൽ നിന്നു മാറ്റി പ്രാഥമിക തെളിവുകളുടെ പദവിയിലേക്ക് ഉയർത്തി. അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ എന്നത് ആഗോളതലത്തിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കാനും ദണ്ഡനമില്ലായ്മ അവസാനിപ്പിക്കാനുമുള്ള ഒരു സുപ്രധാന നീതിന്യായ സ്ഥാപനമാണെന്ന് കാണാം. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരവും പൌരന്മാരുടെ മനുഷ്യാവകാശ സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് പുതിയ നിയമസംഹിതകളുടെ അടിസ്ഥാന ലക്ഷ്യം. കാലതാമസമില്ലാത്തതും സുതാര്യവും സാങ്കേതികമായി ഉന്നതവുമായ ഒരു നിയമവ്യവസ്ഥയിലേക്ക് മാറാനുള്ള പ്രായോഗിക സമീപനമാണ് ഇന്ത്യ നിലവിൽ പിന്തുടരുന്നത്.
1: ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അഥവാ അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അഭിരാമി SM.
0: നിയമരംഗം ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
3: കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ചിത്രം വിയറ്റ്നാം കോളനി.

എം ജി ശ്രീകുമാറും അലക്സും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം മാന്ത്രികൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി, സമയം 11 മണി.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പം പരിപാടികളുമായുള്ളത്. ഇന്ന് ആദ്യം ഒരു ശാസ്ത്രീയ സംഗീതമായാലോ. പാടുന്നത് നിരഞ്ജൻ MS.

ഗരി സസ സ സ ദശരി ഗ മ പ മ ദ പ മ ഗരി ഗ മ പ ദ ദശരി ഗ പ മ ഗരി സ നി ദ പ മ പ ദ പ സ നി ഗരി സ നി ദ ഗരി സ നി ദ രി സ നി ദ പ ഗരി സ നി ദ രി സ നി ദ പ ദ പ മ ഗരി സരി ഗ മ ഗ സരി

0: നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ക്ഷമ നഷ്ടപ്പെടാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പ്രാർത്ഥനാ PM.
1: ശരിയായ അവബോധമുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും തിരിച്ചറിയാനും തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. അവബോധമെന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നാണ് അർത്ഥം. ക്രോധം, അസൂയ തുടങ്ങിയവയെ നിയന്ത്രിക്കാനും അലസത, അക്ഷമ, അത്യാഗ്രഹം തുടങ്ങിയവയെ ഒഴിവാക്കാനും അവബോധം കൊണ്ട് സാധിക്കും. ഒരിക്കൽ ഒരു വൃദ്ധ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്റ്റോപ്പിൽ വെച്ച് അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരി കുറേ ബാഗുകളുമായി ബസ്സിൽ കയറി. അവർ ആ ബാഗുകളെല്ലാം വൃദ്ധയുടെ മുന്നിൽ വെച്ച് അടുത്ത സീറ്റിലിരുന്നു. വൃദ്ധയ്ക്ക് കാൽ വെക്കാനുള്ള സ്ഥലം പോലുമില്ലായിരുന്നു. പക്ഷേ അവർ ഒരു പരാതിയും പറയാതെ ശാന്തയായിരുന്നു. ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ അവർ എണീറ്റു. ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു യാത്രക്കാരി അവരോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരി നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും എന്തേ നിങ്ങൾ പരാതിയൊന്നും പറഞ്ഞില്ല? വൃദ്ധ പുഞ്ചിരിയോടെ പറഞ്ഞു, സഹോദരി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനഃശാന്തി കളയണോ? എന്റെ യാത്ര ഈ സ്റ്റോപ്പിൽ തീരും. ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ആ തരംഗങ്ങളുമായിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്റെ മക്കളോടും മരുമക്കളോടും ഞാൻ ദേഷ്യം കാണിച്ചു എന്ന് വരാം. നമ്മുടെ ജീവിതയാത്ര വളരെ ചെറുതാണ്. മറ്റുള്ളവരോട് പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ നമുക്കു തന്നെയാണ് അതിന്റെ ഗുണം. ഈ കഥയുടെ സാരം അധർമ്മത്തോട് വിട്ടുവീഴ്ച ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ടു പോകണം എന്നല്ല, മറിച്ച് ആത്മനിയന്ത്രണമുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനമുണ്ടാകും എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ നിയന്ത്രണം പാലിച്ചാൽ നമ്മുടെ ആ നല്ല മാതൃക മറ്റുള്ളവരിലും മാറ്റമുണ്ടാക്കാം. ക്ഷമ നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ കർമ്മങ്ങളിലും ജീവിതത്തിലുള്ള സ്ഥാനമാനങ്ങളിലും കൂടുതൽ ഗുണങ്ങൾ നൽകും. ക്ഷമ ഏറ്റവും ശക്തമായ ഒരു കവചമാണ്. മനസ്സിനെ നമ്മുടെ കയ്യിൽ നിർത്താനുള്ള ഒരു ഉപായമാണ്. ക്ഷമിക്കാനുള്ള ശക്തി നാം ഓരോരുത്തരും ആർജിക്കുക തന്നെ വേണം.
0: അടുത്തതൊരു ലളിതഗാനമാണ്, പാടുന്നത് എസ് ശിവാനി.

0: ബാല്യോകത്തിൽ ഇനിയൊരു വയലിൻ വാദനമായാലോ. വയലിൻ വായിക്കുന്നത് ഹരിദത്ത് പ്രകാശ്.
1: സദാപാലയ എന്ന കീർത്തനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്.

ശ്യാമ കൃഷ്ണ ഹരഭാഗ്യം സാധക സായുജ്യ സൗരത്രയം. ശ്യാമ കൃഷ്ണ ഹരഭാഗ്യം സാധക സായുജ്യ സൗരത്രയം.

കാലങ്ങളാറിലും സഞ്ചാരരാഗത്തിൽ കല്യാണീ നടനം.

0: தம்பூரு ஸ்ருதிலயமம்.
1: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

പ്രവീണയിലൂടെയും വളർന്ന് കോഴ്സിന്റെ പ്രായോഗികതയും തിയറിയുമായുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കി അവതരിപ്പിച്ചത് വേലിക്കുട്ടി നായരാണ്. മൃദംഗ കോഴ്സ് തുടങ്ങിയപ്പോൾ മുതൽ 1981 വരെ പ്രൊഫസറായി ഔദ്യോഗിക ജീവിതം നടത്തി.

0: കർണാടക സംഗീത രംഗത്ത് ഏറ്റവും അധികം ശിഷ്യസമ്പത്തുള്ള കലാകാരനാണ് വേലുക്കുട്ടി നായർ. കേരളത്തിനകത്തും പുറത്തും സംഗീത കച്ചേരികളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഏറെ കലാകാരന്മാർ വേലുക്കുട്ടി നായരുടെ ശിഷ്യന്മാരാണ്. തിരുവനന്തപുരം വി സുരേന്ദ്രൻ, പാറശാല രവി, വൈക്കം വേണുഗോപാൽ, ടി വി വാസൻ, ആലപ്പുഴ ചന്ദ്രശേഖരൻ നായർ, ചങ്ങനാശ്ശേരി ബി ഹരികുമാർ, കടനാട് ഗോപി, ആർ വൈദ്യനാഥൻ, മാവേലിക്കര ആർ വി രാജേഷ്, തൃക്കാക്കര വൈ എൻ ശാന്താറാം, തിരുവനന്തപുരം ബാലസുബ്രഹ്മണ്യം, കടക്കാവൂർ രാജേഷ് നാഥ് തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം.
1: പക്ഷെ താഴെ ക്ലാസ്സിൽ വലിയ ആളുകളാണ് വേണ്ടത്. ഇപ്പൊ അങ്ങനല്ല, മേളിലെ ക്ലാസ്സിലാണ് വലിയ പ്രഗൽഭന്മാർ വരുന്നത്. താഴെ ക്ലാസ്സിൽ അത്രയും ശ്രദ്ധിക്കത്തില്ല, അത് ശ്രദ്ധിച്ചു പോകണം. അതൊരു വലിയ അവരുടെ മേലോട്ടുള്ള വളർച്ചയ്ക്ക്, മൃദംഗം തന്നെ അല്ല, പാട്ടിനായാലും എല്ലാത്തിനായാലും അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അതൊരു എന്തോ ശിഷ്യന്മാരങ്ങനെ എല്ലാം ഇരിക്കുന്ന ഒരു ഭാഗ്യമാണ്. എന്റെ ഇപ്പൊ പറഞ്ഞ എന്റെ കൂടെ പഠിക്കുന്ന പഠിച്ച ശിഷ്യന്മാരിൽ ചില എന്റെ കൂടെ ഗുരുകുലമായി പഠിച്ചവരും സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചവരുടെയും പേരുകൾ ചിലത് പറയാം. അത് ബാക്കി കൂടെ കോളേജ് പഠിച്ച വളരെ വളരെ ആളുകളുണ്ട്. എല്ലാവരും പറഞ്ഞ കൂടുതൽ സമയം കിട്ടുന്നില്ല.

0: പാറശാലരവി തിരുവനന്തപുരം സുരേന്ദ്രൻ. കടനാട് ഗോപി, വൈക്കം വേണുഗോപാൽ, ടി വി വാസൻ, അരിപ്പാട് പാസി, മാവേലിക്കര മന്മഥൻ, മാവേലിക്കര രാജേഷ്, മാവേലിക്കര ബാലചന്ദ്രൻ, ചേർത്തല ദിനേഷ്, തൃക്കാക്കര വയ്യൻ ശാന്താറാം, മങ്ങാട് ജഗദീന്ദ്രൻ. സ്കോളർഷിപ്പിൽ പഠിച്ചവരുടെ ഏതാനും എല്ലാം മറന്നുപോയി തോന്നുന്നു. തിരുവനന്തപുരം ബാലസുബ്രഹ്മണ്യം, കാട്ടാക്കട മൈക്കിൾ, ആലപ്പുഴ ചന്ദ്രശേഖരൻ നായർ, ചങ്ങനാശ്ശേരി ഹരികുമാർ, കടയ്ക്കാവൂർ രാജേഷ് നാഥ്, എരിക്കാവ് സുനിൽ, പരവൂർ സുനിൽ, ഇങ്ങനെ
1: എല്ലാവരും സ്കോളർഷിപ്പോടുകൂടി
0: സ്കോളർഷിപ്പോടെ പഠിച്ചവരാണ്.
2: മാവേലിക്കര വേലിക്കുട്ടി നായരെ കുറിച്ച് ശിഷ്യൻ ചങ്ങനാശ്ശേരി ബി ഹരികുമാർ.
3: എന്റെ ഗുരുനാഥനായ ശ്രീ മാവേലിക്കര വേലിക്കുട്ടി നായർ സാർ 1977 or 78 ആണെന്ന് തോന്നുന്നു ചങ്ങനാശ്ശേരിയിലുള്ള വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കോൺസെർട്ട് വായിക്കുവാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ മൃദംഗം വായിക്കുമെന്ന് പറഞ്ഞപ്പോ എന്നാ നീ ഒന്ന് മൃദംഗം വായിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ച് കാണിച്ചു. അപ്പോ എന്റെ രണ്ടാമത് ഗുരുനാഥനായ ശ്രീ കൈതവന കെ മാധവദാസ് സാറിന്റെ അടുത്ത് ചിൽഡ്രൻ സ്കോളർഷിപ്പിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മൃദംഗം വായിക്കുന്നത് കേട്ടിട്ട് എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ SLC കഴിയുമ്പോഴേക്കും നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് അയക്കൂ, അവിടെ എന്റെ കൂടെ തുടർന്ന് പഠിക്കട്ടെ അച്ഛൻ്റെ അടുത്ത് പറയുകയും അങ്ങനെയാണ് എന്റെ ഗുരുനാഥന്റെ അടുത്തേക്ക് എനിക്ക് പഠിക്കാനുള്ള അവകാശം കിട്ടിയതും. എന്റെ ഗുരുനാഥന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അദ്ദേഹത്തിന്റെ ശിഷ്യ സമ്പത്താണ്. നന്നായി മൃദംഗം വായിക്കുന്ന നിരവധി വിദ്വാൻമാരുണ്ട്, എന്നാൽ ആ അറിവ് അമനിർമ്മണം ചെയ്ത് ശിഷ്യർക്ക് പകർന്നു നൽകുവാനുള്ള കഴിവ് പലർക്കും ഇല്ല. വേലിക്കുട്ടി നായർ സാറിന്റെ മഹത്വം അവിടെയാണ്. അദ്ദേഹം തനിക്ക് സ്വായത്തമായ എല്ലാ അറിവും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ വൈദഗ്ധ്യം ഉള്ള ഗുരുനാഥനായിരുന്നു. അതിൽ അദ്ദേഹം ഒരു തരത്തിലുമുള്ള ലുബ്ധും പക്ഷപാതിത്വവും കാണിച്ചിരുന്നില്ല. ശിഷ്യന്മാരുടെ മനോധർമ്മവും അഭിരുചിയും അനുസരിച്ച് തങ്ങളുടേതായ ഒരു വായനാ സമ്പ്രദായം അവർ സ്വയം ചിട്ടപ്പെടുത്തുന്നതിൽ അദ്ദേഹം യാതൊരുവിധ എതിർപ്പും പറഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ വളരെ ലിബറലായ ഗുരുനാഥനായിരുന്നു വേലിക്കുട്ടി നായർ സാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യ സമ്പത്തിൽ വളരെ വലിയ ഒരു സ്പെക്ട്രം നമുക്ക് കാണാൻ കഴിയും. തീർത്തും പരമ്പരാഗതമായി വായിക്കുന്നവർ മുതൽ വളരെ ഇന്നോവേറ്റീവായി വായിക്കുന്നവർ വരെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സും ഹൃദയവും ഒരുപാട് അനുഭവിച്ചറിയാൻ മഹാഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. ആ മഹാഗുരുവിന്റെ പാദസ്മരണയിൽ ആണ് ഞാൻ അന്നും ഇന്നും നിലനിൽക്കുന്നത്. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും.

സംഗീത ലോകത്തു നിന്നും ഏറെ പുരസ്കാരങ്ങൾ മാവേലിക്കര വേലുക്കുട്ടി നായർക്ക് ലഭിച്ചിട്ടുണ്ട്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാചാര്യ, കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡും ഫെലോഷിപ്പും, ഗുരുവായൂർ ചെമ്പൈ പുരസ്കാരം, ഗായകരത്ന, ലയവാദ്യരത്ന, ഗാനലയ വിശാരദ്, വാദ്യകുലപതി, മൃദംഗ കലാനിധി, മൃദംഗ കലാശിരോമണി തുടങ്ങിയവ വേലുക്കുട്ടി നായർക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണ്. 75 വർഷക്കാലം കേരളത്തിലെ കർണാടക സംഗീത രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം 2012 ജൂലൈ മാസം 24 തീയതി വരെ തുടർന്നു. ശ്രീ സ്വാതി തിരുനാൾ അക്കാദമിക്ക് വേണ്ടി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിലൂടെ മികവുറ്റ ഒരു മൃദംഗ ശൈലി വാർത്തെടുക്കുവാനും 5 തലമുറയിൽപ്പെട്ട ശിഷ്യന്മാരെ സംഭാവന ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മൃദംഗവാദന രംഗത്ത് മലയാളക്കരയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന കലാകാരനാണ് മാവേലിക്കര വേലുക്കുട്ടി നായർ.

0: എന്തരോ മഹാനുഭാവലു. സംഗീതലോകത്തെ മഹാരഥന്മാരെ അനുസ്മരിക്കുന്ന ഈ പരിപാടിയിൽ ഇതുവരെ കേട്ടത് മലയാളക്കരയിൽ ഏവരുടെയും പ്രിയങ്കരനായ മൃദംഗ വിദ്വാൻ മാവേലിക്കര വേലുക്കുട്ടി നായരെക്കുറിച്ച്.
1: എന്തൊരു മഹാനുഭാവലു സമാപിക്കുന്നു. രചന എൻ വി ബാബുനാരായണൻ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സംവിധാനം നാഞ്ചിൽ എ ആർ അരുൾ, സംവിധാന സഹായം ആര്യലക്ഷ്മി ആർ, നിർവഹണം സന്ദീപ് സുരേഷ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ദുർഗാരാജു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ആർ വിജയലക്ഷ്മി എഴുതിയത്, അന്തിമലർക്കാവിൽ 1000 തേരോട്ടം എന്ന് തുടങ്ങുന്നു. ഗാനത്തിന് സംഗീതം നൽകിയത് കെ പി സഞ്ജീവ് ബാബു.

അഷ്ടപതി പാട്ടുമായി അമ്പാടിയിൽ അലയുന്നു കണ്ണ നിൻ പ്രിയ നായിക. കളർകോട് ചന്ദ്രന്റെ വരികൾ. സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

അടുത്തതായി ബിന്ദു തുറവൂർ ഗാനമെഴുതി കെ പി ഉദയഭാനു സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ആവണി മാസ പുലരി, തൊടിയിൽ ആഭയഴും പുതുപൂവുകൾ ചൂടി.

ഈ മാനം നീ മറന്നു കിളിയെ, ഈ ഈണം നീ മറന്നു. പി ആർ വിജയലക്ഷ്മിയുടെ വരികൾ. സംഗീതം നൽകിയത് കെ പി സഞ്ജീവ് ബാബു.

കിളിമകളൊരു പാട്ടുപാടി മനസ്സിന്റെ കളിയരങ്ങിൽ വന്നിരുന്നു. കള്ളർകോട് ചന്ദ്രൻ ഗാനമെഴുതി, കെ പി സഞ്ജീവ് ബാബു സംഗീതം നൽകിയ ഗാനം.

അവസാനമായി നെടുമങ്ങാട് പി ശ്രീകുമാർ ഗാനമെഴുതി എസ് ആർ മോഹന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. മാനത്തെ പൂങ്കാവിൽ മയിലാടും പൂങ്കാവിൽ മന്ദാരമല്ലിക പൂവിരിഞ്ഞു.

പി ആർ വിജയലക്ഷ്മി, കളർകോട് ചന്ദ്രൻ, ബിന്ദു തുറവൂർ, നെടുമങ്ങാട് പി ശ്രീകുമാർ എന്നിവരുടെ വരികൾക്ക് കെ പി സഞ്ജീവ് ബാബു, എം ജി രാധാകൃഷ്ണൻ, കെ പി ഉദയഭാനു, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. ദുർഗ രാജുപാടി ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനുശേഷം കോൺഗ്രസ് എംപി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: കൊച്ചി കോർപ്പറേഷനിലെ വാർഡ് 19 അയ്യപ്പൻകാവ്, വടക്കേക്കര പഞ്ചായത്തിലെ വാർഡ് 9 നടപ്പിലാതുരുത്ത്, പൂത്രക്ക പഞ്ചായത്തിലെ വാർഡ് 8 കോലഞ്ചേരി ഈസ്റ്റ്, ആറക്കടവ് പഞ്ചായത്തിലെ വാർഡ് 4 പുളിയനം തെക്ക് എന്നീ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. ഇതിനായി ഓൺലൈനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജക മണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും
1: സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമിനേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഞാൻ ആകാശവാണിയുടെ ഒരിക്കലും തിരിയാത്ത സുഹൃത്താണ്. ദേശീയ പുരസ്കാരം ലഭിച്ച എനിക്ക്, അപ്പൊ ആകാശവാണിയിൽ നിന്നും എനിക്ക് ഒരു അഭിനന്ദനം ലഭിച്ചതിൽ സന്തോഷം. അതില് ദൈവത്തിനും നന്ദി പറയുന്നു, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും, AR എമ്മിലെ ഫിലിം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ദീപു ചേട്ടൻ, മനു മഞ്ജിത്തി ചേട്ടൻ, ലിറിക്സ്, പിന്നെ ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കും. പകൽ സമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
5: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,259 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
6: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അതും 3 ഗോളുകൾ. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾവല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബ്ലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖല

0: മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19-നാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സമീർ ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:00 കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുന്നു.
2: പണ്ടുകാലത്ത് വളരെ വ്യാപകമായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരസുഖമാണ് മുണ്ടുനീര്. അത്രത്തോളം പിന്നീട് ഈ മംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 വർഷമായിട്ട് വളരെയധികം കേസുകൾ മംസ് അഥവാ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 2026 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5500 സ്ഥിരീകരിക്കപ്പെട്ട മംസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതൽ ഇത് കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്നതും കുറച്ച് ശ്രദ്ധ എടുത്താൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് എന്താണെന്നുള്ളതാണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഒരു പഠനത്തിൽ 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് മംസ് കണ്ടത്. പാരാമിക്സോ വൈറസ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു വൈറസാണ് ഇത്. കൂടുതലും നമ്മുടെ ഉമ്മുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സലൈവറി ഗ്ലാൻസ്, പ്രത്യേകിച്ച് പാരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മറ്റു പനിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കാരണം നമുക്ക് താടിയെല്ലിന്റെ ഭാഗത്ത്, അതായത് ചെവിക്ക് പിറകിലുള്ള ഭാഗത്തായി കാണപ്പെടുന്ന ഒരു വീക്കം, അങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ചില ചെറിയ കണങ്ങൾ, അതുവഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. കൂടാതെ തന്നെ ചെറുകണികകൾ ചെന്ന് പറ്റിപ്പിടിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണത്തിന് വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഡോറിന്റെ നോബ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രതലങ്ങളിൽ ഈ കണികകൾ പറ്റിപ്പിടിക്കുകയും അത് മറ്റൊരു വ്യക്തി തൊടുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ആ വ്യക്തിയിലേക്ക് ഈ വൈറസ് കയറിപ്പറ്റുകയോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യാപനം നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണു കടന്നുകൂടിയാൽ ഏകദേശം ഒരു 2 മുതൽ 3 ആഴ്ച കാലയളവിനകത്താണ് മറ്റേ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. ഇതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ 12 മുതൽ 25 ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ഈ രോഗലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ അസുഖത്തിന് വരുന്ന പോലെയുള്ള പനി, തലവേദന, ദേഹമാസകലമുള്ള വേദന, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മറ്റു വൈറൽ പനികളിലുള്ളതുപോലെ തന്നെ ഈ മംസ് വരുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഉണ്ടാകാം. പക്ഷേ മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയുന്നത് ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന വീക്കം ആണ്. ചിലപ്പോൾ രണ്ടു വശത്തും ഈ വീക്കം കാണാം. അല്ലെങ്കിൽ ഒരു വർഷത്തായിട്ടായിരിക്കും കാണുന്നത്. നമ്മളൊരു പഠനത്തിൽ കണ്ടത് ഒരു 65% ആൾക്കാരിലും ഒരു വർഷത്തോളം മാത്രമേ വീക്കമുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കാണ് 2 വർഷത്തുമായിട്ട് വീക്കമുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ചെവിക്ക് പിറകിലുള്ള ഒരു വീക്കമുണ്ടായിരുന്നു. മറ്റ് രോഗലക്ഷണങ്ങൾ കണ്ടത് പനിയുണ്ടായിരുന്നു, പക്ഷേ അതോടൊപ്പം ചെവിയിലുള്ള ഒരു വേദന, പിന്നെ ആഹാരം ചവയ്ക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതാണ് സാധാരണ ഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ. ഇപ്പൊ മിക്ക കുട്ടികളിലും ഈ ഒരു അസുഖം ഒരു നേരിയ തോതിൽ വന്ന് പോകാറുണ്ട്. ഒരു 1-2 ആഴ്ചയ്ക്കകം പൂർണ്ണമായും കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. പക്ഷെ അപൂർവമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് കാരണം നമുക്ക് ഗുരുതരാവസ്ഥകൾ വരാറുണ്ട്. വരാവുന്ന ഗുരുതരാവസ്ഥകൾ എന്ന് പറയുന്നത്, 1, മെനിഞ്ചൈറ്റിസ്, നമ്മുടെ ഈ തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന വീക്കം, അങ്ങനെ വരാം. പിന്നെ എൻസെഫലൈറ്റിസ് വരാം. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന ഒരു വീക്കമാണ്. അതേപോലെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് വരാം, പാൻക്രിയാസിന്റെ വീക്കം. ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാല് വൃഷണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പിന്നീട് കേൾവി കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസുഖം കൂടുതലും പേർക്കും നേരിയ തോതിൽ വന്നു പോകുന്നു എങ്കിലും അപൂർവമായിട്ട് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും 5 മുതൽ 9 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ അസുഖം കണ്ടത്. ആ ഒരു പഠനത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25 മുതൽ 35 വയസ്സിനിടയിലുള്ള കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂടുതലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും മിക്കപ്പോഴും ഈ അസുഖം കാണുന്നത്. അപ്പൊ ഒരു കുഞ്ഞിന് ഇത് വന്നാൽ മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പിറകിൽ വരുന്ന ഒരു വീക്കം കണ്ടു തുടങ്ങി ഒരു 5 ദിവസം, ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പകർച്ചയുള്ള ഒരു സമയം. ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടിയെ കഴിവതും മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ചിലപ്പോ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുട്ടിക്ക് പനിയുണ്ടോ, കവിളുടെ ഭാഗത്ത് വീക്കമുണ്ടോ എന്നൊക്കെ ദിവസവും ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാതാപിതാക്കളോട് അറിയിക്കുകയും അവരെ വീട്ടിൽ തന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. പിന്നെ ഈ ഒരു കണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ, അവയൊക്കെ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് എത്രത്തോളം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് പറയുന്നത്, ബ്ലീച്ച് എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നോക്കണം. ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml ഒക്കെ ആ സൊല്യൂഷൻ മതിയാവും. അങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രതലങ്ങളൊക്കെ അതുപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. പിന്നെ നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിപ്പിക്കണം. അതുവഴി തന്നെ ഈ രോഗാണു നശിച്ചു പോകും. അപ്പൊ ഈ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക. അതുപോലെ ഈ പ്രതലങ്ങൾ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ സാധാരണ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മംസ് ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ പുറമേ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മംസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഇത് MMR വാക്സിൻ, അതായത് മംസിനോടൊപ്പം മീസൽസും റുബല്ലയും, അങ്ങനെ 3 അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു MMR വാക്സിൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഒരു ദേശീയ പ്രതിരോധ കുത്തിവെപ്പിന്റെ പരിപാടിയിൽ പക്ഷേ നമുക്ക് ഈ MMR വാക്സിൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടിയിലുള്ളത് MR വാക്സിൻ ആണ്. അതിൽ മീസിൽസും റുബല്ലയും വാക്സിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ മംസിനെതിരെയുള്ള കുത്തിവെപ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി എടുക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഒരു റെക്കമെൻഡേഷൻ, അവര് നിർദ്ദേശിക്കുന്നത് 3 ഡോസ് MMR വാക്സിൻ എടുക്കണം എന്നാണ്. 9-ാം മാസത്തിലും പിന്നെ 15-ാം മാസത്തിലും പിന്നെ അതിന്റെ ഒരു ബൂസ്റ്റർ അഞ്ചു വയസ്സിൽ എടുക്കണം എന്നാണ്. അപ്പൊ ഈ മൂന്ന് ഡോസ് എടുത്താൽ വളരെ ഫലപ്രദമാണ്. പക്ഷെ നമ്മുടെ ഒരു സർക്കാർ പരിപാടിയിൽ ഈ വാക്സിൻ ഇല്ല എന്നുള്ളത് പരിഗണിച്ച് 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതാപിതാക്കൾക്ക് ഈ MMR വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു വാക്സിൻ ഒരുപാട് വിലയുള്ള വാക്സിൻ അല്ല, ഒരു 100-150 രൂപ അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ വാക്സിൻ കിട്ടും. അതുകൊണ്ട് ഈ വാക്സിൻ വാങ്ങി 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഡോസ് എങ്കിലും മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: മുണ്ടിനേര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരെയുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMM മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: ഗർഭാവസ്ഥ സെ ലേക്കർ ബച്ചേക്ക് ദോ വർഷ് പൂരേ ഹോനേ തക് കെ പെഹ്ലെ 1000 ദിൻ ഉസ്കെ പൂരേ ജീവൻ കി ദിശ തയ് കർത്തേ ഹൈ ക്യൂംകി ആജ് കാ മാതൃ പോഷൺ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയേ ഹം സബ് മിൽകർ സങ്കൽപ് ലേ മാതൃ പോഷൺ കി ഡോർ ഉജ്ജ്വല ഭവിഷ്യ കി ഓർ.
1: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോ S. ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
5: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമീൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യ ശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീടനേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 സൈക്കിൾ ചവിട്ടാനായി മാറ്റിവയ്ക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ UNന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം, സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി, സമയം 1:00. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന പ്രിയഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കത്തുകളിലേക്ക് കടക്കാം. ആദ്യ കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു. ഞാൻ രക്തം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും വാണി ജയറാമും പാടിയ മഞ്ഞിൽ ചേക്കേറും മകര പെൺപക്ഷി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഗാനം രഞ്ജിനി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഗാനശില്പികൾ ആർ കെ ദാമോദരൻ ജോൺസൺ. സ്നേഹാദരവോടെ രാജൻ.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി PM സ്വനിധി. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് 7% പലിശ സബ്സിഡി നേരിട്ട് നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആദ്യ വായ്പ വിജയകരമായി തിരിച്ചടച്ചാൽ 2ാം തവണ 20,000 രൂപ വരെ വായ്പ നേടാം. തുടർന്ന് 3ാം തവണ 50,000 രൂപ വരെ ഉയർന്ന വായ്പയും ലഭിക്കുന്നതാണ്.
1: രഞ്ജനിലെ അടുത്ത കത്ത് ആരുടേതാണെന്ന് നോക്കാം. കരുനാഗപ്പള്ളിയിലുള്ള കോഴിക്കോട് പെരുന്നെല്ലിക്കൽ മഠം ശങ്കരൻ തിരുമേനി എഴുതുന്നത്, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ തന്റെ സുഖമില്ലാതെയിരിക്കുന്ന അച്ഛനു വേണ്ടി ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ശങ്കരാഭരണം എന്ന ചിത്രത്തിൽ വെട്ടൂരി ശങ്കരരാമമൂർത്തി എഴുതി KV മഹാദേവൻ സംഗീതം നൽകി, SP ബാലസുബ്രഹ്മണ്യം പാടിയതാണ് ഈ ഗാനം. അദ്ദേഹത്തിനായി ഈ ഗാനം കേൾപ്പിക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ജനോപകാരപ്രദങ്ങളായ ഒട്ടേറെ പരിപാടികൾ ഒരുക്കിത്തരുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആകാശവാണി തിരിച്ചും നന്ദി അറിയിക്കുന്നു. ഞാൻ കിടങ്ങൂർ കോട്ടയത്തു നിന്നും അക്കാമ ജോസഫ്. നിലയത്തിന്റെ എല്ലാ പരിപാടികളും തന്നെ കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇപ്പോൾ ഈ കത്ത് എഴുതുന്നത് ഒരു ഗാനത്തിനു വേണ്ടിയാണ്. 14/7/2026 എന്റെ അമ്മയുടെ ചരമദിനത്തിന്റെ ഓർമ്മയാണ്. നല്ല ഒരു റേഡിയോ ശ്രോതാവായിരുന്നു എന്റെ അമ്മ. റേഡിയോ സ്ഥിരമായി കേൾക്കാനുള്ള പ്രോത്സാഹനം തന്നത് അമ്മയാണ്. ആ പ്രിയപ്പെട്ട അമ്മയുടെ ഓർമ്മയ്ക്കായി നാടമ്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ തീയതി കഴിഞ്ഞു വരുന്ന രഞ്ജിനിയിലാണെങ്കിലും മതി, ഇതേ മാസം തന്നെയാണല്ലോ. കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം അക്കാമ ജോസഫ്, കിടങ്ങൂർ. അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം കേൾപ്പിക്കുന്നു. മാടമ്പി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എൻ ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ, ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: രഞ്ജനിയിലെ അടുത്ത കത്ത് വന്നിരിക്കുന്നത് വയലാറിൽ നിന്നും രാധ. അഷ്ടപതി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച്, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനത്തിനായി വയലാറിൽ നിന്നും രാധയ്ക്കായി.
5: വിരിമാറി

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111, ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. ആകാശവാണിയുടെ ഒരു കൊച്ചു ശ്രോതാവിന്റെ കത്താണ് അടുത്തത്. എന്റെ പേര് ആദിദേവ്. ഞാൻ ആലപ്പുഴ മണ്ണഞ്ചേരി തമ്പകച്ചുവട് ഗവൺമെന്റ് UP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ബാലലോകം പരിപാടി കേൾക്കാറുണ്ട്. എനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട ഗാനം മണിച്ചേട്ടൻ പാടിയ മിന്നാമിനുങ്ങെ എന്ന പാട്ടാണ്. ഈ പാട്ട് എന്റെ സ്കൂളിലെ ടീച്ചർമാർക്കും എന്റെ സഹപാഠികൾക്കും സമർപ്പിക്കുന്നു. ആദിദേവിനും കൂട്ടുകാർക്കും ടീച്ചർമാർക്കും വേണ്ടിയിട്ട് കബഡി കബഡി എന്ന ചിത്രത്തിൽ ബാബുരാജ് തൃപ്പൂണിത്ര എഴുതി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണിയിലൂടെ രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഞാൻ ആവശ്യപ്പെടുന്ന ഈ ഗാനം തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻസി ചെയ്യുന്ന എന്റെ മകൾ ഡോക്ടർ അർച്ചന ദാസിനും മറ്റ് സഹപ്രവർത്തകർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ, ഗാനം ഇലപൊഴിയും ശിശിരത്തിൽ. ഗാനരചന കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടി, സംഗീതം മോഹൻ സിത്താര, ആലാപനം യേശുദാസ്. കത്തയച്ചിരിക്കുന്നത് തിരുവത്ര ചാവക്കാട് നിന്നും ആചാര്യ.

0: ഞാരമ്പം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
1: പ്രിയപ്പെട്ട രഞ്ജിനിക്ക് നിന്റെ ആരാധികയാണ് ഞാൻ. നിന്നിൽ നിന്ന് എനിക്കൊരു ഗാനം കേൾക്കാം. കേൾപ്പിക്കുമല്ലോ ചിത്രം മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്. പാടിയത് എം ജി ശ്രീകുമാർ, സ്വർണലത. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി. മഞ്ഞിൽ പൂത്ത സന്ധ്യയെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാനായി ആഗ്രഹിക്കുന്നു മയ്യനാട് കൊല്ലത്തുനിന്നും മുംതാസ് ബീഗം.

രഞ്ജനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മുരളീധരൻ കെ ബി, കീഴിയടുത്ത് ഹൌസ്, കുഴൂർ, ചാലക്കുടി. പ്രിയപ്പെട്ട രഞ്ജിനി, രഞ്ജിനി തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അത്. ഫോണിൽ പ്രോഗ്രാം വന്നപ്പോൾ രഞ്ജിനി നിർത്തി വീണ്ടും തുടങ്ങി. ഇപ്പോൾ എനിക്ക് വേണ്ട ഗാനം നാഗമടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിലേതാണ് ജയചന്ദ്രൻ പാടിയത്. മാൻമിഴിയാൾ മനം കവർന്നു എന്ന് തുടങ്ങുന്നത് ദേവദാസ് രചന നിർവഹിച്ച് എൻ കെ അർജുനൻ സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: രഞ്ജിനി തുടരുന്നു. സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ കുറച്ചുനാൾ മുൻപാണ് രഞ്ജിനിയിലൂടെ ഒരു ഗാനം ആവശ്യപ്പെട്ടത്. ആ ഗാനം കേൾക്കാനും സാധിച്ചു. വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. ഈ കത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു എന്നതാണ്. കേൾപ്പിക്കുമെന്ന വിശ്വാസത്തോടെ ഈ പരിപാടി കേൾക്കുന്ന എല്ലാ നല്ല ആളുകൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗോപാലകൃഷ്ണൻ, റാന്നി. ഉത്തരാ സ്വയംവരം എന്ന് തുടങ്ങുന്ന ഗാനം ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത്.

സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ കഴിഞ്ഞതിന്റെ മുൻപിലത്തെ ആഴ്ച ഒരു കത്ത് അയച്ചിരുന്നു. എനിക്ക് ശനിയും ഞായറും രഞ്ജിനി കേൾക്കാൻ പറ്റിയില്ല. വളരെ വിഷമമായി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. എനിക്കൊരു പാട്ട് വേണം, വച്ചു തരുമല്ലോ? സിനിമയുടെ പേര് അറിയില്ല, യേശുദാസ് പാടിയതാണെന്നറിയാം. വാഗപ്പൂ മരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ എന്നാണ് തുടങ്ങുന്നത്. അടുത്ത രഞ്ജിനിയിൽ കൂടി എനിക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തരണം, എന്നെ നിരാശപ്പെടുത്തരുത് എന്ന് അപേക്ഷിക്കുന്നു. ഒരു നിരാശയും വേണ്ട രഞ്ജിനിയിലൂടെ ഈ ഗാനം കേൾക്കാം. ഞാൻ അടുത്ത രഞ്ജിനിക്ക് വേണ്ടി കാത്തിരിക്കും, എന്നെ നിരാശപ്പെടുത്തുകയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നളിനി ഗോപാലകൃഷ്ണൻ. അനുഭവം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല രചിച്ച് എ ടി ഉമർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം നളിനി ഗോപാലകൃഷ്ണന് വേണ്ടി കേൾപ്പിക്കാം.

രഞ്ജനിയിലെ അടുത്ത കത്ത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ എഴുതിയതാണ്. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജനിക്ക് എനിക്കൊരു ഗാനം വെച്ചു തരുമോ, സോപാനം എന്ന സിനിമയിലെ താരനോപുരം ചാർത്തി എന്ന് തുടങ്ങുന്നതാണ് ഗാനം. ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിലയത്തിലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹർ. ഈ ഗാനം സോപാനം എന്ന ചിത്രത്തിൽ യേശുദാസും മഞ്ജുവും പാടിയത്. കൈതപ്രത്തിന്റെ രചന എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

ശ്രോതാക്കളെ, രഞ്ജനിയിലേക്ക് കത്തുകളയച്ച ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇന്നത്തെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം കേൾക്കും. ചിത്രം തേനും വയമ്പും.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂലൈ 20, അതായത് നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565631, 9495569321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:00.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം. രചന സി റഹീം. പാതിര കൂക്ക്.
1: രാത്രിയിൽ ഇരതേടുന്ന പക്ഷികളെയാണ് പൊതുവെ പാതിര കിളിയെന്ന് വിളിക്കുന്നത്. രാത്രികളെ സംഗീതസാന്ദ്രമാക്കുന്ന പക്ഷികളാണിവ. നിലാവുള്ള സുന്ദര രാത്രികളെ കൂടുതൽ ആകർഷകമാക്കാൻ രാക്കിലുകളുടെ പാട്ട് സഹായിക്കുന്നു. കവികളെയും കലാകാരന്മാരെയും രാക്കിലുകളുടെ പാട്ട് പ്രചോദിപ്പിക്കാറുണ്ട്. രാക്കിലുകളെക്കുറിച്ച് എത്രയെത്ര കവികൾ പാടിയിരിക്കുന്നു.

0: എല്ലാ രാക്കിളികളുടെയും ശബ്ദം സുന്ദരമാണെന്ന് പറയാനാവില്ല. രാത്രിയുടെ കനത്ത ഇരുട്ടിനെ കൂടുതൽ ഭയാനകമാക്കുന്നതാണ് കാലൻകോഴിയുടെ കരച്ചിൽ. കുറ്റാക്കുറ്റിരുട്ടുള്ള രാത്രിയിൽ കാവിനുള്ളിൽ നിന്ന് കാലൻകോഴിയുടെ കരച്ചിൽ കേട്ടാൽ ആരും ഭയപ്പെട്ടു പോകും. അതുപോലെയാണ് ഇടതടവില്ലാതെ പിപ്പിയാ പിപ്പിയാ എന്നുച്ചത്തിൽ കരയുന്ന പേക്കുയിലിന്റെ ശബ്ദവും. ഉറക്കമില്ലാത്ത രാത്രികളെ അത് കൂടുതൽ അസ്വസ്ഥമാക്കും. കുയിൽ വർഗക്കാരും മൂങ്ങകളും എരണ്ടകളും കൊക്കുവർഗക്കാരുമെല്ലാം രാത്രികളെ ശബ്ദാനമാക്കുന്ന പക്ഷികളാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പക്ഷിയാണ് പാതിരാക്കൊക്ക്.
1: പാതിരാക്കൊക്കുകൾക്ക് പകലുണ്ണാൻ എന്നുകൂടി പേരുണ്ട്. പകൽ നേരത്ത് ഇര തേടാതെ ഏതെങ്കിലും കാവിലോ മരത്തിലോ ഇരുന്ന് വിശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെയൊരു പേര് വീഴാൻ കാരണം. പകലുണ്ണാത്ത പക്ഷി എന്നാണ് ഇതിനർത്ഥം. എന്തായാലും ഈ പക്ഷിയുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് ഇവയ്ക്ക് പേരിട്ടതെന്ന് വ്യക്തമാണ്. നമ്മുടെ പൂർവികർ നമ്മോടൊത്ത് ജീവിക്കുന്ന ജീവികളെക്കുറിച്ച് നല്ലതുപോലെ ബോധവാന്മാരായിരുന്നു. ഭക്ഷണത്തിനും മരുന്നിനും ഇത്തരം അറിവുകൾ ആവശ്യവുമായിരുന്നു. അതിജീവനത്തിന് പലപ്പോഴും കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായും വരും. അപ്പോഴവയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.
0: പാതിരാക്കൊക്കുകളെ ജലാശയങ്ങളോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലും പാടങ്ങളുടെ സമീപത്തുള്ള കാവുകളിലും വളരെ സാധാരണമായി കാണാനാകും. നനഞ്ഞ പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ ഷോക്ക് വാർക്ക് ഷോക്ക് വാർക്ക് എന്നിങ്ങനെയുള്ള പരുക്കൻ ശബ്ദം അടുത്തുള്ള മരക്കൊമ്പിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, പാതിരാക്കൊക്ക് അവിടെ ഉണ്ടെന്ന്. പൂവൻകോഴി കൊക്കരിക്കുമ്പോഴും പശുക്കളും ആടുകളുമൊക്കെ കരയുമ്പോഴും ഏതു പട്ടണ നടുവിലാണെങ്കിലും നമ്മൾ ഗ്രാമീണതയുടെ അനുഭൂതിയിലായിപ്പോകും. പാതിരാക്കൊക്കുകളെയും വെള്ളക്കൊക്കുകളെയുമെല്ലാം കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഗ്രാമ്യമായൊരു ആനന്ദം ആർക്കാണ് ഉണ്ടാകാതിരിക്കുക?

0: ഒറ്റ നോട്ടത്തിൽ പാതിരാക്കൊക്കിനെ കണ്ടാൽ ചാരനിറവും വെള്ളനിറവും ഉള്ളൊരു പക്ഷിയാണെന്ന് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ പല നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടൊരു പക്ഷിയാണെന്ന് മനസ്സിലാകും. ഇവയുടെ തലയും പുറവും നല്ല പച്ച ചായയുള്ള കറുപ്പാണ്. കഴുത്ത്, താടി, തൊണ്ട എന്നിവ നല്ല വെളുപ്പാണ്. ചിറകുകൾ ചാരനിറമായിരിക്കും. കണ്ണുകൾ മാണിക്കക്കല്ല് പോലെ ചുവന്നു തിളങ്ങും. കൂടൊരുക്കുന്ന കാലത്ത് ഇളം പച്ചയായ കാലുകൾ മഞ്ഞയോ ഇളം ചുവപ്പോ ആയി മാറും. ഈ സമയത്ത് പക്ഷികൾ കൂടുതൽ നിറമുള്ളതായി മാറും. മിക്ക സമയത്തും തലയിൽ അമർന്നു കിടക്കുന്ന ശിഖയിൽ വെളുത്ത നാടത്തൂവലുകൾ കിളിർത്തുവരും. ഇംഗ്ലീഷിൽ നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ പേര്. ശാസ്ത്രനാമം നിക്റ്റികോറാക്സ് എന്നാണ്.
1: പക്ഷികളില്ലാത്ത ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
2: പക്ഷി നിരീക്ഷകനും ഗ്രന്ഥകാരനും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ അൻവർ സാദിഖ് പി.
1: ഭക്ഷ്യ ശൃംഖല നിലനിർത്തുന്നതിൽ പക്ഷികൾ പ്രധാന പങ്കുവഹിക്കുന്നു. പക്ഷങ്ങൾ അഥവാ ചിറവുകൾ ഉള്ളതിനാലാണ് ഇവയെ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഉരഗങ്ങൾ പരിണാമചക്രഗതിയിൽപ്പെട്ട് ആകാശ സഞ്ചാരികളായ പക്ഷികളായെന്നാണ് വിശ്വാസം. കൈകൾ തൂവലുകളായും വായ കൊക്കായും മാറി. പല്ലുകൾ കാലക്രമേണ ഇല്ലാതായി. ഏകദേശം 9,900 വർഗം പക്ഷികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സിക്കോണി ഐഡെ കുടുംബത്തിൽപ്പെട്ട ജലപക്ഷികളാണ് കൊക്കുകൾ. മിക്കവാറും എല്ലാ കൊക്കുകൾക്കും നീണ്ട കാലും വലിയ കൊക്കുകളുമാണുള്ളത്. വെള്ളത്തിനോട് ചേർന്നാണ് ഇവയുടെ വാസം. വെള്ളരിക്കൊക്ക്, അരിവാൾ കൊക്ക്, കുളക്കൊക്കുകൾ, ഉണ്ടികൾ തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലുമൊക്കെ കൊക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്നമുണ്ടി, ചെറുമുണ്ടൻ മുണ്ടി, പെരുമുണ്ടി, കാലുമുണ്ടി തുടങ്ങിയവ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളാണ്. നമ്മുടെ പാരമ്പര്യ പക്ഷി പ്രദർശന ചിത്രത്തിൽ കാണുന്ന കന്നുകാലികളുടെ പുറത്തിരിക്കുന്ന കൊക്ക് കാലിമുണ്ടിക്കൊക്കാണ്. കാറ്റിൽ എഗ്രറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. പക്ഷികളും മനുഷ്യനും തമ്മിൽ ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട്. പക്ഷികളുടെ കുടിയേറ്റം, അവയുടെ ആവാസ വ്യവസ്ഥ, അവയുടെ വൈവിധ്യങ്ങൾ, കാലാവസ്ഥയിലും പ്രകൃതി സന്തുലിതാവസ്ഥയിലും നിലനിർത്തുന്നതിനുള്ള പങ്ക്, അവയുടെ പ്രണയാർദ്രത ഉണർത്തുന്ന ശബ്ദങ്ങൾ, ഈണത്തിന്റെ വൈവിധ്യം, ഇതെല്ലാം മനുഷ്യനെ ആകർഷിക്കുന്നു. അരിവാൾ കൊക്കുകൾ കേരളത്തിൽ ദേശാടന പക്ഷികളായി എത്താറുണ്ട്. വയലേലകളിലും കണ്ടൽക്കാടുകളിലും തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ പൊതുവെ കാണപ്പെടുന്ന ഒരു കൂട്ടം പക്ഷികളാണ് പാതിരക്കൊക്കുകൾ. അനിമാലിയ വർഗത്തിൽപ്പെട്ട ഇവയെ പകലുണ്ണാൻ എന്നും വിളിച്ചു വരുന്നു. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി വലുതും തടിച്ചതുമാണ് പാതിരക്കൊക്ക്. ശരീരത്തിന്റെ 60% വെള്ളനിറത്തിലാണ്. കറുത്ത കൊക്കുള്ള ഇവയുടെ കണ്ണുകൾ ചുവന്നതും ആകർഷണീയത നിറഞ്ഞതുമാണ്. തൂവലുകൾ ചാരവും വെള്ളയും കലർന്ന നിറമാണ്. തലയും ശരീരത്തിന്റെ മുകൾഭാവവും പച്ച കലർന്ന കറുപ്പ് നിറമാണ്. തലയുടെ പുറകിലായി കൊടുമുടി ആകൃതിയിൽ ഒരു ശിഖയുണ്ട്. സാധാരണ പക്ഷികൾ അതിരാവിലെ ഇര തേടാനിറങ്ങുമ്പോൾ പാതിരാക്കൊക്ക് ഭക്ഷണം ശേഖരിക്കുന്നത് രാത്രി സമയത്താണ്. പകൽ സമയങ്ങളിൽ ഇവ കൂട്ടത്തോടെ വിശ്രമിക്കുകയാണ് പതിവ്. ബ്ലാക്ക് ക്രൗൺഡ് നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലെ പേര്. പാതിരാക്കൊക്ക് സൗമ്യതയുടെ പര്യായമാണ്. ശാന്തശീലമുള്ള പാതിരാക്കൊക്ക് കാണാൻ ഭംഗിയുള്ളതും ആകർഷണീയത വിളിച്ചോതുന്നവയുമാണ്. മനുഷ്യനുമായി അത്ര പെട്ടെന്ന് ഇടപഴകാത്ത കൊക്കുകൾ എന്നാൽ ഉപദ്രവകാരികളല്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും കൊക്കുകൾ ചെലുത്തുന്ന കാലികമായ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
3: പാതിരാക്കൊക്കുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത, മനുഷ്യൻ ഉറങ്ങുകയും പാതിരാക്കൊക്ക് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ സാധാരണ മനുഷ്യന്റെ കണ്ണിൽ പെടാത്ത ഒരു സമയത്താണ് പാതിരാക്കൊക്കുകൾ ഈര തേടി ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതിനെ കണ്ടാൽ വളരെ സൗമ്യമായ ചെറിയ ഒരു പക്ഷിയാണ് പാതിരാക്കൊക്കുകൾ. അവയുടെ രൂപവും ആകൃതിയും ഭംഗിയുമെല്ലാം മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ്. അവയുടെ ചുവന്ന കണ്ണുകൾ മാത്രമാണ് അല്പമെങ്കിലും ഭയാനകത തോന്നുന്നത്. ആ കണ്ണുകൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അവ വളരെയധികം ശാന്തവും സൗമ്യശീലരുമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കൊക്കുകൾ പലവിധം ഉള്ളതുകൊണ്ട് പാതിരാക്കൊക്കുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത്. ഈ ചുവന്ന കണ്ണുകൾ ഉള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളതാണ് ഈ ചുവന്ന കണ്ണുകൾ. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലുകളും, പ്രജനന കാലത്ത് ഇതിന്റെ കാലിന്റെ നിറം വ്യത്യാസപ്പെടുന്നു. അങ്ങനെയും ഇതിനെ തിരിച്ചറിയാം. ഒരു ബൈനോക്കുലറിന്റെ സഹായത്തോടു കൂടി പാതിരാക്കൊക്കിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
4: പാടത്തും ചതുപ്പിലും ഇരതേടി നടക്കുന്ന പാതിര കൊക്കുകൾ മണ്ണിനെ നീരൊഴുക്കുള്ളതാക്കുന്നതിലും വളസമ്പുഷ്ടമാക്കുന്നതിലും വലിയ സഹായം ചെയ്യുന്നു. ഇവയുടെ കാഷ്ടം സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന പോഷകങ്ങളാൽ സമൃദ്ധമാണ്. നീർപക്ഷികൾ കൂടൊരുക്കുന്ന ഇടങ്ങൾ കർഷകർ പുണ്യമായി കരുതിയിരുന്നു. ഇതിന്റെ പിന്നിലെ രഹസ്യം, യാതൊരു ചിലവുമില്ലാതെ നല്ല ജൈവവളം അവ കൃഷിക്ക് നൽകുന്നുവെന്നതുകൊണ്ടുകൂടിയാണ്. പകൽ നേരം ഏതെങ്കിലും മരത്തിലിരുന്ന് വിശ്രമിച്ച ശേഷം വൈകിട്ടത്തെ പോക്കുവെയിൽ കൊള്ളാനായി ഇവ ചില്ലയുടെ അറ്റത്തു വന്നിരിക്കുന്ന പതിവുണ്ട്. ഈ നേരത്ത് ഇവയെ നമുക്ക് നന്നായി കാണാൻ കഴിയും. കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി തടിച്ചതും വലിപ്പമുള്ളവയുമാണ് പാതിര കൊക്കുകൾ. പകൽ നേരം കുറ്റിക്കാട്ടിലും ഇലപ്പടർപ്പുള്ള മരങ്ങളിലും ഇരുന്നുറങ്ങുന്ന ഇവ വലിയ തോതിൽ വേട്ടയാടപ്പെടാറുണ്ട്.
0: ജലജീവികളാണ് ഇവയുടെ ആഹാരം. ഫെബ്രുവരി മാസം മുതൽ ഇവ കൂടൊരുക്കൽ തുടങ്ങും. മറ്റു നീർപക്ഷികൾക്കൊപ്പം കൂട്ടമായും ഇവ കൂടൊരുക്കാറുണ്ട്. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലത്ത് ധാരാളം നീർപക്ഷികളുടെ കൂടൊരുക്കൽ കേന്ദ്രങ്ങൾ രൂപപ്പെടാറുണ്ട്. റോഡരികിലെ മരങ്ങളിലും വിവിധ ജാതി നീർപക്ഷികളുടെ കൂടുകൾക്കൊപ്പം പാതിര കൊക്കിന്റെ കൂടുകളും കാണാം. 4-5 മാസങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷിസങ്കേതങ്ങൾ കാണുകയുള്ളൂ. പക്ഷികൾ കൂടൊരുക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രങ്ങളുടെ നാശവും കാരണം പക്ഷികൾക്ക് കൂടൊരുക്കാനുള്ള അവസരമില്ലാത്ത നിലയാണുള്ളത്.
4: നമ്മുടെ ഭൂപ്രകൃതി ഈ അടുത്ത കാലത്തായി വളരെ മാറിപ്പോയി. വികസനത്തിന്റെ പേരിലാണ് പ്രകൃതിയുടെ സന്തുലനം വലിയ തോതിൽ നശിപ്പിക്കുന്നത്. പുഞ്ചകളും പാടങ്ങളും കണ്ടങ്ങളും ഏതാണ്ട് ഇല്ലാതായി വരികയാണ്. കുന്നുകളും കുറ്റിക്കാടുകളും ഇല്ലാതാകുന്നു. കൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിന്ന നാട്ടുകവലകളും കാവുകളും വലിയ തോതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാതിര കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷിവർഗങ്ങളെയും ചെറുജീവികളെയും വംശനാശത്തിലേക്ക് നയിക്കുകയാണ്.
0: പ്രകൃതിയുടെ സന്തുലനം കാത്തുസൂക്ഷിക്കുന്നതിൽ പക്ഷികൾ വലിയ സഹായമാണ് ചെയ്യുന്നത്. പക്ഷികളില്ലെങ്കിൽ ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുകയില്ല. മനുഷ്യരുടെ നിലനിൽപ്പിന് പ്രകൃതി ഇതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാതിര കൊക്കുകൾക്കും വലിയ ഉത്തരവാദിത്തമാണ് ചെയ്യാനുള്ളതെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: ആകാശവാണി, സമയം 3:00. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം.

കൈലാസ് മേനോന്റെ സംഗീതത്തിൽ ഹരിശങ്കറും നിത്യാനാമനും പാടിയ ഗാനമാണ് അടുത്തത്. എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ഹരിനാരായണൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. മേഘമൽഹാർ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് രമേഷ് നാരായണൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ജൂലൈ 20, അതായത് നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9495565631, 9495569321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:00.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ് ഇന്ന് സായന്ത്രത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: സായന്ത്രം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലം, അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ താങ്കളുടെ ആ പ്രദേശത്തെ, മണപ്പള്ളി ആ പ്രദേശങ്ങളിലെ അന്നത്തെ ഒരു ജീവിത സാഹചര്യം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തഴവ പഞ്ചായത്തിലെ ഒരു കുഗ്രാമമാണ് ഈ മണപ്പള്ളി എന്ന് പറയുന്നത്. വികസനം ഒന്നും വളരെ എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. യാത്രാ സൗകര്യങ്ങൾ പോലും ഒന്നുമില്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഒരു മണപ്പള്ളിയോട് തൊട്ട് ചേർന്ന് തന്നെ കിടക്കുന്ന പാവുമ്പ, ഇതിന്റെ രണ്ടിന്റെയും പൊതുവെ ഒരേ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണത്. ഒരുപാട് പുഞ്ചപ്പാടങ്ങളുണ്ട്.
1: ഒരു കാർഷിക സംസ്കാരം,
2: കാർഷിക സംസ്കൃതിയാണ് മുഖ്യമായിട്ടുള്ളത്. പുഞ്ചപ്പാടങ്ങള്, കൊച്ചു കൊച്ചു നീരൊഴുക്കുകള്, കുളങ്ങള്, പിന്നെ വൃക്ഷ ലതാദികളൊക്കെ തന്നെയുള്ള ഒരു കുഗ്രാമം. അവിടെ ഈ പറഞ്ഞപോലെ കാർഷിക വൃത്തിയിലാണ് പ്രധാനമായിട്ടും ജനങ്ങളുടെ തൊഴിലും. മറ്റ് തൊഴിൽ സാധ്യതകളൊക്കെ അന്ന് എന്റെ കുട്ടിക്കാലത്ത് വളരെ കുറവായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ ഇഷ്ടിക വ്യവസായമൊക്കെ വളരെ വികസിച്ചു വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് മാറ്റങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ എന്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വെറും ഒരു ഓണം കേറാ മൂല എന്നൊക്കെ പണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷെ ആ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും സാംസ്കാരികമായി ചില ഔന്നിത്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ്.
1: ആ കാലം മുതൽ,
2: ആ കാലത്ത് എനിക്കൊക്കെ മുമ്പ് തന്നെ അവിടെ ഒരു സാംസ്കാരികമായ നല്ല പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു ഇതാണ്. കഥകളി, ഓട്ടംതുള്ളല്, കാക്കാരിശി നാടകം, ശാസ്താംപാട്ട് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒട്ടേറെ കലാകാരന്മാര് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ മണപ്പള്ളിയും പവുമ്പായും. രണ്ടും ഒന്നിച്ചു വേണം പറയേണ്ടത്, അങ്ങനത്തെ ഒരു സംസ്കാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞാല്, നമ്മുടെ ഹരിപ്പാട് രാമകൃഷ്ണപിള്ളി എന്ന് പറയുന്ന പ്രശസ്തനായ കഥകളി നടനുണ്ടായിരുന്നല്ലോ, സാറിന് അറിയാമായിരിക്കും. അദ്ദേഹം ജനിച്ചത് ഞങ്ങളുടെ മണപ്പള്ളിയിലാണ്. കുട്ടിക്കാലം അവിടെയായിരുന്നു. അദ്ദേഹം അതിനുശേഷമാണ് ഹരിപ്പാട്ടേക്ക്, അമ്മാവന്റെ അടുത്തേക്ക് പോവുകയും അവിടെ വിവാഹ ശേഷം അവിടെ നിന്ന് ഹരിപ്പാട് രാമകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രശസ്തനാകുകയും ചെയ്തത്. അപ്പൊ അന്ന് തന്നെ കഥകളിയുടെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഉണ്ട്. പിന്നെ ഓട്ടംതുള്ളൽ കലാകാരന്മാര് പലരും ഉണ്ടായിരുന്നു അവിടെ. അതിൽ വലിയ വീട്ടിൽ നാണുപിള്ള എന്ന് പറയുന്ന ഒരാള് അന്ന് കുറെ പ്രശസ്തനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഒട്ടേറെ ആളുകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാക്കാരിശി എന്ന് പറയുന്ന നമ്മുടെ ഒരു കലയുണ്ടല്ലോ, അതില് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ കൊച്ചുകളികൾ പരമുള്ള എന്നൊക്കെ പറയും. ഇവരൊക്കെ എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്റെ കുട്ടിക്കാലം. പിന്നെ ശാസ്താംപാട്ടിന്റെ കലാകാരന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കലാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ അറിയപ്പെടുന്ന ഒരു മൃദംഗസ്റ്റ് ഉണ്ടായിരുന്നു, പരടയിൽ അപ്പുകൂടർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അദ്ദേഹമൊക്കെ മരിച്ചുപോയി. അങ്ങനെ കുറെ ഏറെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ എഴുത്തിന്റെ മേഖലയിലാണെങ്കിൽ പവുമ്പ പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളിനെ സാർ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും അവിടുത്തുകാരനാണ്. അദ്ദേഹം കുറച്ചൊക്കെ എഴുതിയിരുന്നു, സാഹിത്യ മേഖലയുമായി കുറച്ച് ബന്ധമൊക്കെ ഉള്ള ആൾ. അപ്പൊ ഇങ്ങനെ ഒരു സാംസ്കാരിക അല്ല ഗ്രന്ഥശാലകൾ, ഗ്രന്ഥശാല പ്രധാനമായും അവിടെ അന്ന് ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രദേശത്ത്. അത് ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയും, അതിന്നുമുണ്ട്. അപ്പൊ അത് കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മകൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവർ കൈയെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കുക, നാടകങ്ങൾ അഭിനയിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ പലരും ഇന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. ആളുകൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ കുറേയേറെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു പ്രദേശമാണ്.
1: വീട്ടിലെ ഒരു അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ എങ്ങനെയായിരുന്നു?
2: എന്റെ വീട് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ജീവിച്ചു പോകാവുന്ന ഒരു ഇടത്തരം കുടുംബമായിരുന്നു.
1: കാർഷിക കുടുംബമായിരുന്നു?
2: ആ, കാർഷിക കുടുംബമാണ്. അച്ഛന് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറയുന്നത് പലചരക്ക് വ്യാപാരം. ഞങ്ങളുടെ വീട്ടിലെ കടയായിരുന്നു ആ പ്രദേശത്ത് അന്ന് വളരെ മികച്ചു നിന്ന ഒരു കട. ധാരാളം ആളുകൾ വരികയും വായിക്കുന്ന അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. പക്ഷെ അന്നത്തെ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ജീവിക്കാനുള്ള അത്യാവശ്യം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ആർഭാടങ്ങളൊന്നും ജീവിതത്തിൽ
1: പൊതുവെ കുറവായിരുന്നു.
2: ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ എത്രയോ ജോഡി വസ്ത്രങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അന്നൊക്കെ ഏറിയ ഒരു 3 ജോഡി അങ്ങനെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ പണം ധാരാളമായി വാരി ചെലവാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നു.
1: അങ്ങനെട്ട് അന്ന് പൈസ ആൾക്കാരുടെ കയ്യിൽ
2: ഇല്ലായിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം മറ്റേ നമ്മുടെ നിത്യവൃത്തിക്ക് നമുക്ക് വലിയ
1: ബുദ്ധിമുട്ടില്ലാത്ത
2: ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്.
1: സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ
2: സ്കൂൾ വിദ്യാഭ്യാസം ഞാനവിടെ എൽ പി സ്കൂളിൽ രണ്ട് സ്കൂളിലായിട്ടാണ് പഠിച്ചത്. അത് ഒന്ന് ഒരു എ പി എം യു പി എസ് എന്ന് പറഞ്ഞ ഇപ്പോഴുള്ള പഴയ ഒരു എൽ പി എസ് ഉണ്ടായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, പണ്ട് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കൊണ്ട് അവസാന പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ട് രണ്ടാം ക്ലാസ്സിലേക്ക്.
1: അതിന് പ്രത്യേക കാരണമല്ലോ ഉണ്ടായിരുന്നു,
2: പ്രത്യേക കാരണമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ അതിനു മുമ്പ് തന്നെ എല്ലാം പഠിച്ചിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത. അക്ഷരമായാലും അക്കങ്ങളുടെ ആയാലും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പഠിച്ചിരിക്കും. ഇപ്പൊ രണ്ടാം ക്ലാസ്സിൽ അവിടെ പഠിച്ചു, പിന്നെ അവിടെ നിന്ന് മൂന്നാം ക്ലാസ്സിലേക്ക് വേറൊരു ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി. അതിനൊരു സാഹചര്യമുണ്ട്, എന്റെ രണ്ട് ബന്ധുക്കൾ ഈ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരായതുകൊണ്ട് അവര്
1: അങ്ങോട്ട്
2: കൊണ്ടുപോയി. ഇങ്ങനെ മൂന്ന് നാല് അഞ്ച് അന്ന് എൽ പി എസ് അഞ്ചാം ക്ലാസ് ഉണ്ട്. അപ്പോൾ അഞ്ചാം ക്ലാസ് വരെ ആ എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ യു പി സ്കൂള് മണപ്പള്ളി ഒരെണ്ണം പഴയ ഒരു യു പി സ്കൂളുണ്ട്. അതിപ്പോൾ അത് എൻ എസ് എസിന്റെ മാനേജ്മെന്റിലാണെങ്കിലും അന്ന് എൻ എസ് എസിന് ആയിരുന്നില്ല, എസ് വി പി എം യു പി എസ് എന്നായിരുന്നു അന്ന് അതിന്റെ പേര്. ഇപ്പോൾ അത് എസ് വി പി എം എൻ എസ് എസ് യു പി എസ് ആണ്. അപ്പോൾ ആ സ്കൂളിലാണ് ആറ് ഏഴ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. അത് നമ്മുടെ തെന്നല ബാലകൃഷ്ണനിലൊക്കെ പഠിച്ച സ്കൂളാണ്.
1: കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കാമോ?
2: പിന്നെ ഹൈസ്കൂൾ തഴവായിലായിരുന്നു. അത് പിന്നെ വളരെ ഉയർന്ന് നടന്നു പോകണം, ബസ് സൗകര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ 6-7 കിലോമീറ്റർ നടന്നാണ് ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസം സംബന്ധിച്ച്.
1: ഇപ്പോഴത്തെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നടന്നു പോവുക, 6 കിലോമീറ്റർ നടന്നു പോവുക, കൂട്ടുകാരുമൊത്ത് കളിച്ചു ചിരിച്ച് പോകുന്ന ഒരു രീതിയൊക്കെ.
2: ആ രീതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് കുളിക്കാൻ പോകുന്ന ഞങ്ങള് അമ്പലത്തിന്റെ കുളത്തിലാണ്. അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ദേവസ്വം ബോർഡിന്റെ പഴയ ക്ഷേത്രമാണ്, ഇപ്പോഴും വളരെ പ്രശസ്തമാണ്. ആ ക്ഷേത്രത്തിന്റെ കുളത്തിലാണ് ഞങ്ങൾ കുട്ടികൾ കുളിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ ഇന്നത്തെ പോലെ നമ്മുടെ വീടുകളിലൊന്നുമല്ല. പിന്നെ അന്നത്തെ ഈ കുളിയിൽ എനിക്കൊരു അനുഭവമുണ്ട്. ഒരു തവണ ഞാൻ വലിയ കുളമാണ്, ഉയരമുണ്ട് എന്റെ, അവിടെ നിൽക്കുമ്പോൾ കുളത്തിലേക്ക് മറിഞ്ഞ് വീട് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ എനിക്ക് നീന്തറിയാമായിരുന്നത് കൊണ്ട് എന്റെ അടിയിൽ ചെന്നിട്ട് ഞാൻ നീന്തി രക്ഷപ്പെട്ടു.
1: പിന്നെ അതുപോലെ സ്കൂളില് മറക്കാനാവാത്ത ചില ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില അധ്യാപകരോടുള്ള താല്പര്യം.
2: സ്കൂളില് ഇപ്പൊ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, രാമകൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചേരാവളി സാറിന്റെ ഭാര്യയുടെ അച്ഛനാണ് രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. ഒരുപാട് ആളുകളുണ്ട് എങ്കിലും ഞാൻ ഓർത്തെടുക്കുന്ന ഒരു അധ്യാപകരിൽ ഒരാള് അദ്ദേഹമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകര് നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളാണ്. പൊതുവേ അധ്യാപകർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു കുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് ഇവരോടല്ല, ഞാൻ ഒന്ന് രണ്ട് പേരുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അവരോടെല്ലാം വളരെ എളുപ്പമുണ്ട്. അങ്ങനെ കുറെയേറെ അധ്യാപകരുണ്ട്.
1: ഈ എഴുത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടതിൽ അധ്യാപകർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ?
2: ഉണ്ട്. എഴുത്തിന്റെ വഴിയിൽ അത് ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൂടുതൽ എഴുതാൻ തുടങ്ങിയത്. അതിനു മുമ്പേ തന്നെ സാഹിത്യത്തോട് താല്പര്യമുണ്ട്.
1: എങ്ങനെ കൂടുതൽ
2: വായിക്കുമായിരുന്നു? അന്നത്തെ പ്രശസ്തങ്ങളായ നോവലുകളൊക്കെ എടുത്ത് ലൈബ്രറിയിൽ നിന്ന് വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വായനയുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ആനുകാലികങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ആനുകാലികങ്ങളൊക്കെ മനോരമ പോലെയൊക്കെയുള്ളതാണെന്ന് വായിക്കുന്നു. അതൊക്കെ എടുത്ത് ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സാഹിത്യത്തോടെ കുട്ടികളുടെ സാഹിത്യം വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സാഹിത്യത്തോടൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മനോരമ വായനയൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് മാറിയിട്ട് മാതൃഭൂമി ആശുപത്രിയൊക്കെ വായിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. മാറി ഭാഷാഭൂഷണിയൊക്കെ പിന്നീട് വായിക്കുന്നു. ഇപ്പൊ അതൊക്കെ സ്ഥിരമായി വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യകാലത്ത് എന്റെ വായനയുടെ ഒരു കാര്യം മനോരമ ആഴ്ചപ്പതിപ്പ് തന്നെ വായിച്ച് ആണ് തുടങ്ങിയതെന്ന് പറയുന്നതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെ വായനയിലൂടെ കൂടുതൽ താല്പര്യം വന്നു. അന്ന് പിന്നെ പഠിക്കുന്ന കാലത്ത് അന്ന് കയ്യെഴുത്ത് മാസികകളുണ്ട്, കയ്യെഴുത്ത് മാസികയിലൊക്കെ കവിതകളൊക്കെ എഴുതി. അങ്ങനെ അധ്യാപകരിൽ നിന്ന് തന്നെ ആ കവിതയുടെ കാര്യത്തിൽ എനിക്ക് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പണ്ഡിത കവി കെ കെ പണിക്കർ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരാളുണ്ടായിരുന്നു. ഈക്കല് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു 19 പരം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഓഷധി നിഘണ്ടു, അതായത് ഭഗവത്ഗീതയുടെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം, സുമാർ അഴീക്കോട്, കുട്ടികൃഷ്ണമാരാർ തുടങ്ങിയിട്ടുള്ള ആ നിരയിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സൗഹൃദമുള്ള ഒരാളായിരുന്നു കുഞ്ഞുള്ള പണിക്കർ. അദ്ദേഹം എന്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ ഈ എഴുതുന്ന ഈ കയ്യെഴുത്ത് മാസികയിൽ എഴുതുന്ന കവിതകൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് ക്ലാസ്സിൽ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. അതായത് അസൽ കവിത എന്നൊക്കെ പുള്ളി പറയും. അങ്ങനെ ഒരു പ്രശംസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എഴുത്തിനുള്ള
1: പ്രോത്സാഹനമാണ്.
2: പിന്നെ ഈ അദ്ദേഹത്തെ പറ്റിയാ പിന്നെ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, ഈ അധ്യാപകനെ പറ്റി. അത് മാതൃനാടിലാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അങ്ങനെ ഞാൻ കുറെ ആളുകൾ പ്രശസ്തരായ ആളുകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഇക്കാര്യത്തിൽ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ളതായിട്ടാണ് അദ്ദേഹം ഇപ്പോഴുണ്ട്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുന്ന ഒരു ആളുമാണ് ഞാൻ. അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ അടുത്ത കാലത്ത് വരുമ്പോഴും അതിനെ സംസാരിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ നേരിട്ട് ബന്ധമുള്ള ഒരാൾ ഞാൻ എന്നുള്ള നിലയിൽ അവരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് എഴുത്തിന് കൂടുതൽ ഏറെ താല്പര്യം വരികയും കവിതകളൊക്കെ
1: എഴുതിനെ ഒരു സീരിയസ് ആയിട്ട് കാണാനൊക്കെ തുടങ്ങിയത് ഹൈസ്കൂളിലാണ്.
2: അതിനുശേഷമാണ്.
1: ഹൈസ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു?
2: തഴവ ABHS എന്ന് പറയും.
1: ഇപ്പോഴും അങ്ങനെ
2: ഇപ്പോഴും അത് തന്നെയുണ്ട്.

0: ഇതുമായി ബന്ധപ്പെട്ട എന്റെ ഒരു പുസ്തകമുണ്ട്, തായ്മൊഴി ചന്തം എന്നാണ് അതിന്റെ പേര്. അത് പ്രഭാത് ബുക്ക് ഹൗസ് ആണ് പ്രസിദ്ധീകരിച്ച്. പിന്നെ ഞാൻ ഈ നമ്മുടെ ഇപ്പൊ ഒരു പ്രാദേശിക FM ചാനൽ ഉണ്ടായിരുന്നു, കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു 1.5 കൊല്ലക്കാലം സാഹിത്യവും ഭാഷയുമായി ബന്ധപ്പെട്ട പരിപാടി അവതരിപ്പിച്ചിരുന്നു.
1: കോളേജ് വിദ്യാഭ്യാസമൊക്കെ
0: ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്, പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലേ. പിന്നെ BEd പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു. MEd എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ MEd ഇന്റർവ്യൂ ദിവസം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, പിന്നെ ഞാൻ ശ്രമിച്ചില്ല.
1: പിന്നെ ഈ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച വർഷമാണ്
0: അത്, 1974.
1: ഗവൺമെന്റ് സ്കൂളിലാണോ?
0: ആദ്യം ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് പോയി.
1: ഏറ്റവും കൂടുതൽ നാള് അധ്യാപകനായി ജോലി ചെയ്ത
0: കൊല്ലം ജില്ലയിൽ തന്നെയാണ്,
1: വിവിധ സ്കൂളുകളിലായി.
0: അവസാനം തുടർ ഗവൺമെന്റ്
1: മലയാളം ഭാഷ
0: മലയാളം.
1: അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിന് മറക്കാനാകാത്ത ഓർമ്മകൾ അല്ലെങ്കിൽ സാറിന്റെ ഏറ്റവും നല്ല അനുഭവങ്ങൾ, കുറെ അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: അധ്യാപകൻ എന്നുള്ള നിലയിൽ മോശമായ അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. കുട്ടികളിൽ നിന്നൊക്കെ വളരെ കൂടുതൽ സ്നേഹം കിട്ടിയിരുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഇപ്പോഴും ഞാൻ റിട്ടയർ ചെയ്ത് കുറേ വർഷമായി കഴിഞ്ഞിട്ടും കുട്ടികളെ പലരെയും പലയിടത്ത് വെച്ച് കാണുമ്പോഴും അവർ എനിക്കവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അവരെന്നെ തിരിച്ചറിഞ്ഞു വന്ന് ബഹുമാനവും ആദരവുമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. സ്കൂളിലും അങ്ങനെ തന്നെയാണ്, എനിക്ക് മോശമായ അനുഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ കുട്ടികളുമായി ഇടപെടുകയും സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് എല്ലാവർക്കും പരസ്പരം താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജോലി ചെയ്തത്.
1: തന്റെ വിദ്യാർത്ഥികളെ ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് വളർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും?
0: ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് കുറെ ആളുകൾ ഉണ്ട്. എഴുത്തുകാരിലിപ്പം കവിതയൊക്കെ എഴുതുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. സിനിമയുടെ മേഖലയിൽ എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അതും കോഴിക്കോടുള്ളതാണ്.
1: ഈ സാഹിത്യമായിട്ടുള്ള ആ ഒരു താല്പര്യവും സാഹിത്യ മേഖലയിലുള്ള അനുഭവങ്ങളും ഒക്കെ ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിനെ സഹായിച്ചിട്ടുണ്ടോ?
0: അധ്യാപകൻ എന്നുള്ള നിലയിലാകുമ്പോൾ എപ്പോഴും പുസ്തകങ്ങളുമായും കാര്യം ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് സാഹിത്യത്തിനും കുറെയൊക്കെ പ്രോത്സാഹനമായിട്ടുണ്ട്. വായിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ തീർച്ചയായും ഉണ്ടാകും എന്നാണ് എന്റെ
1: ഒരു നല്ല അധ്യാപകനാണ്. സാറിന് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: അതെ അതെ അതെ, എനിക്ക് ഓൾ ഇന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷനെ കുറി ശ്രേഷ്ഠ പുരസ്കാരം നല്ലൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ 2 പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ കവിതയ്ക്കുള്ളതാണ്. 1999 2001 അന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഡോക്ടർ ചെറിയാൻ മത്തായി സ്മാരക പുരസ്കാരമുണ്ട്.
1: അത്
0: കവിതയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്.
1: അധ്യാപകർക്ക്
0: പിന്നെ ഇത് നമ്മുടെ അധ്യാപക ദിനമുണ്ടല്ലോ 5 സെപ്റ്റംബർ. അന്ന് അധ്യാപക അവാർഡുകൾ കൊടുക്കുന്ന ദിവസമാണ് ഇതും കൊടുക്കുന്നത്. അത് 2 തവണ.
1: സാറിന് ഏത് കവിതയ്ക്കാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ?
0: ഒന്ന് ബാക്കിപത്രം എന്നുള്ള ഒരു കവിതയായിരുന്നു, മറ്റൊന്ന് കവിത എന്ന് പറയുന്നത് തുഞ്ചൻ പറമ്പിൽ എന്ന് പറഞ്ഞൊരു കവിതയാണ്, 2 ഒരു തവണ കിട്ടിയത്. കാടുകാടെന്നെഴുത്തച്ഛൻ നേരു ചൊല്ലി തെളിച്ചതാം പൈതൃകത്തിന്റെ വേരാഴും പുണ്യഭൂവിലണഞ്ഞു ഞാൻ ആചാര്യ പാദപാംസുക്കൾ ചൂടി സമ്പൂതമായിടം മലയാണ്മ പദം വെച്ചു. അങ്ങനെയുള്ള ഒരു കവിതയാണ്. പിന്നെ ഓൾ കേരള ലെവലിലുള്ള അധ്യാപകലാ സാഹിത്യ സമിതിയുടെ കവിതയ്ക്കുള്ള 1988 പുരസ്കാരം എനിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ചില കിട്ടിയിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ കേളി അവാർഡ് ഒരു ഗ്രന്ഥശാല കൊടുക്കുന്നതാണ്, തെക്കുംഭാഗത്ത് സാംബശിവന്റെ ഒക്കെ വീടിന്റെ ഭാഗത്തുള്ള, അത് ഒരു തവണ അവരെനിക്കാണ്. അങ്ങനെയൊക്കെയുള്ള ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ എഴുത്തിന്റെ മേഖലയിൽ ഞാൻ കവിതയും എഴുതുന്നുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ലേഖനങ്ങൾ പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല, അതിനും ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എഴുതിയിട്ടുള്ള ആ ലേഖനങ്ങൾ കൂടുതലും ചില പ്രത്യേകതകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഭഗവത്ഗീത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മുസ്ലിം, അദ്ദേഹത്തെ പറ്റി ഒരു ലേഖനം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. 43 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു കവിയുടെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു, അതേ പറ്റി എഴുതി. അത് പ്രാക്കുളം ഈ പത്മനാഭമുള്ള എന്ന് പറയും. 43 കൊല്ലമായി. അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
1: അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താല്പര്യം?
0: കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നവരല്ല. ഇപ്പൊ ONGയെ പറ്റി ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ സാർ, ധാരാളം പേര് എഴുതുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇത്ര അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നവരും പിന്നീട് ആളുകൾ മറന്നുപോയവരുമായ ആളുകളെ പുതിയ തലമുറയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ ചെയ്യുന്നത്.
1: ഇപ്പൊ ഈ മണപ്പള്ളിയിൽ ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ടോ?
0: ഞാൻ ഒരു ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ആണ്. അപ്പൊ ആ നിലയിൽ ഗ്രന്ഥശാലയുടെ
1: ഏതാണ് ഗ്രന്ഥശാല?
0: യുവഭാവന ലൈബ്രറി മണപ്പള്ളി അവിടേക്ക്. പിന്നെ ഞാൻ 10 കൊല്ലക്കാലം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഈ ടൈമിലാണ് ഒഴിഞ്ഞത്. അതിനുമുമ്പിലത്തെ 2 ടൈം 10 കൊല്ലം

0: താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ മേഖലയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ പിന്നെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് സർഗചേതന എന്ന് പറയുന്ന എഴുത്തുകാരുടെ ഒരു സംഘമുണ്ട്. അതിന്റെ പ്രസിഡന്റാണ് ഞാൻ. എല്ലാ മാസവും മുടങ്ങാതെ പ്രോഗ്രാം നടക്കുന്നു. ഇപ്പൊ രണ്ട് 200-ഓളം പ്രോഗ്രാമായി. അതുപോലെ നാട്ടിലെ പൊതുവായുള്ള സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ എന്നെ ബന്ധപ്പെടുത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യം ബാലസാഹിത്യം അല്ല എഴുതിയിരുന്നത്. അത് വളരെ പിന്നീടാണ് ബാലസാഹിത്യം എഴുതാൻ തുടങ്ങിയത്. അത് എഴുതാനൊരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ആക്സിഡന്റ് ആയിട്ട് ഒരു വർഷക്കാലം കിടന്നിരുന്നു, നടക്കാൻ പറ്റാതെ. അപ്പൊ ആ കിടന്ന സമയത്ത് എന്റെ തൊട്ട് അടുത്ത വീട്ടില് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു 3 വയസ്സുള്ള കുട്ടി എന്റെ അടുത്ത് വരുമായിരുന്നു ഞാനിങ്ങനെ കിടക്കുമ്പോൾ. അപ്പൊ ആ കുട്ടി വന്നിട്ട് പറയുന്നു, ഇവിടെ പാട്ടൊക്കെ പാടാന്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന കുറച്ച് കുട്ടി കവിതകൾ ഞാൻ തന്നെ ഇങ്ങനെ കുട്ടിക്ക് ചൊല്ലി കൊടുക്കുമായിരുന്നു അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഉണ്ണിക്കുട്ടനു തിന്നാൻ ഇന്നൊരു കിണ്ണത്തപ്പം ചുട്ടമ്മ, അപ്പം കയ്യിലെടുത്തിട്ടുണ്ണിക്കുട്ടൻ നിന്നു മുറ്റത്ത്, തക്കം നോക്കിയിരുന്നൊരു കാക്ക അപ്പം തട്ടിയെടുത്തു പറന്നു. ഉണ്ണിക്കുട്ടൻ നോക്കും നേരം കിണ്ണത്തപ്പം മാനത്ത്. അപ്പൊ അതൊക്കെ ഞാൻ പിന്നീട് എഴുതിയിട്ട് ഞാൻ ആനുകാലികങ്ങൾക്കൊക്കെ അയച്ചു, കൗമുദി പോലെയൊക്കെയുള്ള അതിലെ മിന്നാമിന്നി ഉണ്ടല്ലോ, അത്തരങ്ങളുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അയച്ചിട്ട് അതെല്ലാം പ്രസിദ്ധീകരിച്ചു. അതാണ് എന്റെ ബാലസാഹിത്യ കൃതികളായി സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ വന്നാണ് മിന്നാമിന്നിയില് ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഒക്കെ വന്ന്
1: പിന്നീട്
0: എഴുതി. അപ്പൊ ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നു. പക്ഷെ ആദ്യം എഴുതിയത് ഇങ്ങനെയാണ്. പിന്നീട് ഞാൻ പല സ്നേഹരാജ്യത്തില് അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ പത്രത്തിൽ തന്നെ വീക്കെൻഡിൽ തന്നെ നേരത്തെ കുട്ടി കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കവിതകൾ ഇനി സമാഹരിക്കാനുണ്ട്. മാതൃഭൂമിയുടെ മിന്നാമിനിയില് കാല് എന്നതിന്റെ ഒരു കവിതയുണ്ട്. നമ്മുടെ കാലിനെ സംബന്ധിച്ചുള്ള ഒരു കവിതയാണ്. അതിൽ വരികള് ചൊല്ലാം. മകനെ മുൾമുന കാലിൽ തറയാതേറെ കരുതി നടക്കുക നീ, കാലു നിനക്കു കരുത്താകുന്നു, കാലം കാലിനു വഴിമാറുന്നു.
1: തന്റെ എഴുത്തിന്റെ രീതി എങ്ങനെയാണ്? എപ്പോഴാണ്? അതിന് പ്രത്യേക സമയമുണ്ടോ?
0: അങ്ങനെ പ്രത്യേക സമയമൊന്നും എന്റെ സാഹചര്യത്തിൽ പറ്റത്തില്ല. ഒരുപാട് തിരക്കുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ കൂടുതൽ യാത്രകളുണ്ട്. അപ്പൊ പിന്നെ എഴുതാൻ കിട്ടുന്ന സമയം രാത്രിയിലോ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ രാത്രിയിൽ വായനയുണ്ട്. വായന എന്റെ ഒരു ശീലമാണ്. വായന മുടക്കാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇടയിൽ ഇത് നടക്കുന്നു എന്നുള്ളതാണ്.
1: ഇപ്പൊ നമ്മുടെ ഇത് എന്ന് പറയുന്നത് ഒരു സായന്തനം പരിപാടി, ഈ മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടുണ്ടോ?
0: മുതിർന്നവർ ഉള്ള എനിക്കൊരു ഉപദേശം, ചെറുപ്പക്കാരെ അവർ അംഗീകരിച്ചു പോകണമെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നത്തെ ഒരു മുതിർന്ന ആളുകള് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആയാൽ പോലും പുതിയ തലമുറയെ അംഗീകരിക്കാൻ പലപ്പോഴും ഒരു വിഷമം കാണിക്കുന്നുണ്ട്. അതാണ് പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണങ്ങളായി മാറുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മളെല്ലാവരെയും നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് ഇവരൊന്നും വിവരമില്ലാത്തവരാണ് എന്ന് മുതിർന്നവർ ധരിക്കുന്ന ആ ഒരു സമീപനം നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിയായാൽ പോലും ആ കുട്ടിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്നും അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് നമ്മൾ മുതിർന്നവർ എടുക്കേണ്ടതെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. അപ്പം വീട്ടിലായാൽ പോലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലെ ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവരുമായി ചർച്ച ചെയ്തും ആലോചിച്ചും ചെയ്യുമ്പോൾ അവിടെ
1: സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ.
0: ഞാനെപ്പോഴും പറയുന്ന ഒരാളാണ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പകൽ സമയത്ത് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, പലരും പല ജോലിയായിട്ട് വല്ലുമ്പോൾ. പക്ഷെ രാത്രിയിൽ നമ്മൾ ഒത്തുകൂടുമ്പോഴെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എന്റെ മക്കളോട് പറയാറുണ്ട്. കാരണം അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ നാട്ടുകാരിയും വീട്ടുകാരിയും ഒക്കെ പരസ്പരം പറയുന്നത്. ചെറിയ കുട്ടികളായാൽ പോലും ചെറിയ കുട്ടികളോടും ആ രീതിയിൽ പെരുമാറണമെന്നുള്ള ഒരു അഭിപ്രായമാണ്. എനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു പേരന്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു കാഴ്ചപ്പാടതാണ്. ഞാൻ ചെറിയ കുട്ടിയായാൽ പോലും ആ കുട്ടിയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം നമ്മൾ എടുക്കുമ്പോൾ ഈ തലമുറകൾ തമ്മിലുള്ള ഒരു
1: അന്തരം.
0: ഞാൻ പെൻഷൻകാരുടെ ഇടയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ പെൻഷൻകാരുമായിട്ട് ഞാൻ എപ്പോഴും സംവദിക്കുന്ന ഒരാളാണ്. മീറ്റിങ്ങുകൾക്കൊക്കെ ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ്, കൊല്ലം ജില്ലയുടെ. അപ്പൊ ഞാൻ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ പുതിയ തലമുറയെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനം നമ്മളെടുത്താൽ നമ്മുടെ വീടുകളിലെ പല പല പ്രശ്നങ്ങൾക്കും
1: പിരിമുറുക്കങ്ങളൊന്നും ഉണ്ടാകാതെ
0: പോകാൻ സാധിക്കും എന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത്. ഞാൻ ഈ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഈ പെൻഷൻകാർ പറയുമ്പോൾ ഞാൻ പറയും, അതിനാരാ ഉത്തരവാദി? ഞാൻ പറയും, നമ്മളും കൂടാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയും. മരുമക്കളും മക്കളും മാത്രമല്ല,

0: നമ്മൾ കൂടി അതിന് ഉത്തരവാദിയാണ്. ഞാൻ അവരോട് പറയും.
1: അപ്പം പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്തോ അത് അംഗീകരിക്കാറുണ്ടോ?
0: കുറെ ആളുകളൊക്കെ ഇപ്പൊ അത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇല്ലാത്തടത്ത് ചില പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: സാറിന്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
0: എന്റെ ഭാര്യ ചന്ദ്രി എന്നാണ് പേര്. അധ്യാപികയായിരുന്നു, തഴവ ഗവൺമെന്റ് ഗേൾസ് എച്ച് എസിൽ റിട്ടയർ ചെയ്തു. മക്കൾ മൂന്ന് പേരിൽ രണ്ടുപേരും അധ്യാപകരാണ്, ഒരാള് റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാം വിവാഹിതരാണ്.
1: ഏതായാലും ഇവിടെ വരികയും നമ്മോടൊപ്പം സാറിന്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിത യാത്രയിലെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്ത് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
2: റിട്ടയർഡ് അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

സായന്തനം സമാപിച്ചു. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. നാളെ ജൂലൈ 20 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, 9496596321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:00.

പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം ഉംബിയപുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം, ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന പദവിയിലെത്തുന്ന ആദ്യ ലക്ഷദ്വീപുകാരനും സോഷ്യൽ വർക്കറുമായ അഗത്തിദ്വീപ് സ്വദേശി റിയാസ് എം എയുമായി ബിബി സമിയ സലാഹിയ മൻസിൽ നടത്തുന്ന അഭിമുഖം. 5:30 2026 നീറ്റ് ലക്ഷദ്വീപ് സ്റ്റേറ്റ് ടോപ്പർ ഫഹ്മിദ അനീസ് പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5:05:04.
1: ആകാശവാണി കവരത്തി അഭിമുഖം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഭിമുഖത്തിൽ നമ്മളോടൊപ്പമുള്ള അതിഥിയെ പരിചയപ്പെടാം. ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന പദവിയിലെത്തുന്ന ആദ്യത്തെ ലക്ഷദ്വീപുകാരനും സാമൂഹിക പ്രവർത്തകനുമായ അഗത്തി ദ്വീപ് സ്വദേശി ശ്രീ റിയാസ്. നമസ്കാരം സർ, അഭിമുഖം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു. നമസ്കാരം. ആകാശവാണിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പേര് റിയാസ്, ഞാൻ അഗത്തി ദ്വീപ് സ്വദേശിയാണ്. ഇപ്പോൾ ലക്ഷദ്വീപിലെ പോസ്റ്റൽ ഇൻസ്പെക്ടറായി കവരത്തിയിൽ ജോലി ചെയ്തു വരുന്നു.
1: ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന പദവിയിലെത്തിയ ആദ്യത്തെ ലക്ഷദ്വീപുകാരനാണല്ലോ സാർ. ആ നിലയ്ക്ക് സാറിന്റെ ഇതുവരെയുള്ള അനുഭവങ്ങളൊന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാമോ?
2: തീർച്ചയായും. എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത തീരുമാനങ്ങളെയാണ് ശരിക്കും ഈ പദവിയിലേക്ക് എന്നെ എത്തിച്ചത്. പ്ലസ് ടു കഴിഞ്ഞ് ഗ്രാജുവേഷന് പോയ ഞാൻ ഓൾ ഇന്ത്യ പോസ്റ്റൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുകയും നല്ല മാർക്കോടുകൂടി ക്വാളിഫൈ ആവുകയും ചെയ്തപ്പോൾ ഗ്രാജുവേഷൻ വേണോ ജോലി വേണോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയുണ്ടായി. BSc ഫിസിക്സ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പൊതുവായ ഒരു നിലവാരം എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, പിന്നെ ആ പടിപടിയായി അതിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ പോവും, ആ യാത്ര തുടരും. പക്ഷേ ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് BSc ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വേറെ എന്തെങ്കിലും സബ്ജക്റ്റിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പാരൻസിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഉപദേശങ്ങളെ നമ്മൾ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ആയതുകൊണ്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കുക എന്നു തന്നെയാണ് മുഖ്യമായിട്ടുള്ള കാര്യം. സോ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അപ്പോൾ എടുത്ത ഒരു തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു നിലവരെ എത്താനുള്ള സാഹചര്യം. ആദ്യം പോസ്റ്റൽ അസിസ്റ്റന്റായി വൻകരയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുകയും ഏകദേശം 7 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതിനു ശേഷം ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിലേക്ക് ട്രാൻസ്ഫറായി വരികയും ഉണ്ടായി. പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് സബ് പോസ്റ്റ് മാസ്റ്റർ ലെവലിലാണ്. സോ ആ രീതിയിലും ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പോസ്റ്റൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ശരിക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേറ്റീവ് സൈഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡുണ്ട്, രണ്ട് സൈഡുകളുണ്ട്. ഓപ്പറേറ്റീവ് സൈഡാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്നത്, പോസ്റ്റ് മാസ്റ്റർ, പോസ്റ്റ്മാൻ, പോസ്റ്റൽ അസിസ്റ്റന്റ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ്. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡാണ് നമ്മുടെ പോസ്റ്റൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ്, സൂപ്രണ്ടന്റ് ഓഫ് പോസ്റ്റ് ഓഫീസ് ആ നിലക്ക് പോകുന്നത്. സോ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ കാഡറിൽ നിന്ന് ഏകദേശം 5 വർഷത്തോളം അല്ലെങ്കിൽ 8 വർഷത്തോളം കഴിയുമ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലേക്ക് റിട്ടൺ എക്സാമോടുകൂടി നമുക്ക് പ്രൊമോഷൻ ആവാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആദ്യം അറ്റൻഡ് ചെയ്തു, ക്വാളിഫൈ ആയെങ്കിലും പക്ഷെ നമുക്ക് അതിൽ കയറിപ്പറ്റാൻ സാധിച്ചിട്ടില്ല. മടി കൂടാതെ വീണ്ടും ചെയ്തു, രണ്ടാമതും ക്വാളിഫൈ ആയി. റിസർവേഷൻ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല. 3rd തവണയാണ് ശരിക്കും പോസ്റ്റൽ ഇൻസ്പെക്ടറായിട്ട് ക്വാളിഫൈ ആവുകയും അതിന്റെ റിസർവേഷൻ സീറ്റിൽ നമുക്ക് ഇടം പിടിക്കുവാൻ സാധിക്കുകയും ചെയ്തത്. ആ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ലക്ഷദ്വീപിലെ തന്നെ പുതിയ ഒരു ചരിത്രത്തിലേക്കാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പാസ്സായതിനു ശേഷമാണ് ആലോചിക്കുന്നതും മറ്റുള്ളവർ നമ്മുടെ പൊസിഷനെ കമ്പയർ ചെയ്തപ്പോഴും ആണ് മനസ്സിലാക്കാൻ പറ്റിയത്. ലക്ഷദ്വീപിൽ നിന്ന് പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ പോസ്റ്റൽ ഇൻസ്പെക്ടറായിട്ട് ഞാനാണ് ആദ്യമായി ക്വാളിഫൈ ആയി എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചത്.
1: ഇൻസ്പെക്ടർ പോസ്റ്റായിട്ട് ആദ്യം പോസ്റ്റിംഗ് എവിടെയായിരുന്നു?
2: ആദ്യമായിട്ട് ഇൻസ്പെക്ടർ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തത് എറണാകുളത്തായിരുന്നു. എറണാകുളം, അത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ ഡിവിഷൻസ് തലങ്ങളുണ്ട്. ലക്ഷദ്വീപ് ഒരു ഡിവിഷനാണ്, എറണാകുളം അതേപോലെ ഒരു ഡിവിഷനാണ്. എറണാകുളം ഡിവിഷനിൽ ഇൻസ്പെക്ടർ ഓഫ് പബ്ലിക് ഗ്രീവൻസസ് എന്ന പോസ്റ്റിലേക്കാണ് ആദ്യമായി പോസ്റ്റിംഗ് ആയത്. അതിനുശേഷം 2.5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ലക്ഷദ്വീപിൽ ഒരു വാക്കൻസി വരികയും അതിന് ട്രാൻസ്ഫറായി അപ്ലൈ ചെയ്തപ്പോഴാണ് ലക്ഷദ്വീപിൽ പോസ്റ്റൽ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയത്.
1: ഇപ്പൊ സാറ് വൻകരയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, വിവിധ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് വൻകരയിൽ ആളുകൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ലക്ഷദ്വീപിലെ ആളുകൾക്കും ലഭിക്കാറുണ്ടോ?
2: തീർച്ചയായും. നമ്മളിപ്പോ ഈ ശ്രോതാക്കളിൽ ഒരുപാട് പേർക്ക് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ലെറ്റർ എന്ന് മാത്രമാണ് കൂടുതൽ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ആളുകളാണ് അധികം ശ്രോതാക്കളിലുള്ളത്. ശരിക്കും പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ കത്തിടപാടുകളും ഉണ്ട്. അതിൽ കൂടാതെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും കൂടിയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ബാങ്ക് സർവീസോടുകൂടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതായത് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എ ടി എം കാർഡ് ലഭിക്കുന്നു, അതേപോലെ തന്നെ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നു, അതേപോലെ ഇൻഷുറൻസ് മേഖലയിലായാലും അവരുടെ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇന്ന് പോസ്റ്റ് ഓഫീസുകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വൻകരയിൽ ഉള്ളതുപോലെ തന്നെയെന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കേരള സർക്കിളിൽ പെടുന്ന ലക്ഷദ്വീപിന്റെ ഒരു പോസ്റ്റൽ ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് പോസ്റ്റ് ഓഫീസുകൾ എന്തൊക്കെ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ടോ എല്ലാ സർവീസും ലക്ഷദ്വീപിലും അവൈലബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസിൽ വരുമ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മാറ്റം ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സേവനം കൂടിയാണ്. കാരണം മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറമെ പോസ്റ്റ് ഓഫീസിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഏകദേശം 165,000 ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ഏരിയയിലും കവർ ചെയ്ത് പോകുന്ന സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ വന്ന മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ വില്ലേജ് ലെവലിലുള്ള റൂറൽ ഏരിയകളിൽ എ ടി എം സർവീസസ് പോലും ഇല്ലാത്ത മേഖലകളിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നമുക്ക് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സർവീസ് എന്നൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ വഴി നിങ്ങൾക്ക് ക്യാഷുകൾ പിൻവലിക്കാനുള്ള സൗകര്യം എല്ലാ ഐലൻഡുകളിലും നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഇന്ത്യയിലുള്ള

0: എനിക്കൊരു ജോലിയായി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. ഇനി നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള സേവിങ്സുകളാണ് പോസ്റ്റ് ഓഫീസിലുള്ളതെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീമിൽ വരുന്ന സുകന്യാ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ അക്കൗണ്ട്, അത് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. 21 വർഷമാണ് അതിന്റെ കാലാവധി. ആ കുട്ടി വളർന്ന് അവരുടെ കല്യാണ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കോ സാമ്പത്തികമായി നമുക്ക് ആവശ്യം വരുന്ന സമയത്താണ് അതിന്റെ മെച്ചൂരിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സേവിങ്സ് 500 രൂപയോ 1000 രൂപയോ നിങ്ങൾ മാസം അതിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള എമൗണ്ട് സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ. ഇപ്പൊ തീർച്ചയായിട്ടും ആളുകൾ ചോദിക്കും, എന്നാൽ പിന്നെ ആൺകുട്ടികൾക്ക് എന്താ ഉള്ളത്? തീർച്ചയായിട്ടും ലോങ് ടൈം സേവിങ്സും ഉണ്ട്, നമുക്ക് ഷോർട്ട് ടൈം സേവിങ്സും ഉണ്ട്. ലോങ് ടൈം സേവിങ്സ് കൊണ്ട് നമ്മളിപ്പോൾ കോമൺലി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. ഇതിലിപ്പോൾ ജോലി ചെയ്യുന്നവരായാലും ബിസിനസ് ചെയ്യുന്നവരായാലും അവർക്കൊക്കെ ഇൻകം ടാക്സ് കൊടുക്കുക എന്നുള്ളത് നിർബന്ധിത കാര്യമാണ്. സോ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് PPFലൂടെ നമുക്ക് ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ സുകന്യാ സമൃദ്ധി യോജനയും ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് നമുക്ക് സേവിങ്സിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സുകന്യാ സമൃദ്ധിയും PPF അക്കൗണ്ടും ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ മാക്സിമം നമുക്ക് 1.5 ലക്ഷം വരെ അതിൽ സേവ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് അതിൽ പറ്റില്ല. ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 1 April മുതൽ March 31 വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1.5 ലക്ഷം രൂപ വരെ സേവ് ചെയ്യാൻ പറ്റും. അതിൽ പുറമേ നമുക്ക് പോസ്റ്റ് ഓഫീസിന്റെ ഏറ്റവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 2 സ്കീമുകളാണ്, ഒന്ന് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, പിന്നൊന്ന് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും ഇൻഷുറൻസ് പോളിസി നമ്മുടെ ഒരു ഏജ് കൊണ്ട് തുടങ്ങി ഒരു ഏജ് കൊണ്ട് അവസാനിക്കും. ഒരു 60 വയസ്സ് വരെയുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഒരാൾ തിരഞ്ഞെടുത്തതെങ്കിൽ അയാൾക്ക് 60 വയസ്സ് തികയുമ്പോൾ ഇൻഷുറൻസ് എമൗണ്ട് പ്ലസ് ബോണസോടുകൂടി നമുക്ക് റിട്ടേൺ കിട്ടും. ഇൻ കേസ് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ലൈഫിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര രൂപയാണോ നമുക്ക് വേണ്ടി ഇൻഷുർ ചെയ്തിട്ടുള്ളത് ആ മൊത്തം എമൗണ്ടും നമ്മുടെ ഫാമിലിക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഒരു സേവിങ്സ് കൂടിയാണ്, ഇൻഷുറൻസ് കം സേവിങ്സ് ആണ്. ഇതിൽ 2 കാറ്റഗറി പറയാൻ കാരണം പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എലിജിബിളാണ്, തുടങ്ങാനായിട്ട് എലിജിബിളാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഗവൺമെന്റ് എംപ്ലോയീസ്, ഡിഫൻസ് ആ രീതിയിലുള്ള എംപ്ലോയീസുകൾക്ക് അതേപോലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും ചെയ്യാൻ പറ്റും.
1: സാർ, ഇപ്പോൾ പറഞ്ഞ സ്കീമുകളിൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: ഇതിൽ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ജോലി ആവശ്യമില്ല, ജോലിയും ഗ്രാജുവേഷനും ആവശ്യമില്ല. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്രാജുവേറ്റഡ് ആവണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ പിരിച്ചുവിടാത്ത കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാവുകയാണെങ്കിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിലവിൽ എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഏത് സ്കീം, ഇപ്പോൾ ഇൻഷുറൻസ് പോളിസി ആയാലും മറ്റുള്ള അക്കൗണ്ടുകളായാലും നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് നേരിട്ട് കൊണ്ടുവന്ന് ഓഫീസുകളിൽ കൊണ്ടുവന്ന് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ പറയാനുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട സുകന്യാ സമൃദ്ധി അക്കൗണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള സ്കീമുകളുടെ നിങ്ങളുടെ മന്ത്ലി ഡെപ്പോസിറ്റ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ലക്ഷദ്വീപുകളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ നേരത്തെ അക്കൗണ്ടുകളുള്ള ആളുകളുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിലൂടെ നമുക്കത് ഓൺലൈൻ സർവീസ് ആയിട്ട് ചെയ്യാനും പറ്റും.
1: RPL PLA മന്ത്ലി തന്നെ നിർബന്ധമായിട്ട് പൈസ അടക്കണോ?
0: ശരിക്കും ഇൻഷുറൻസ് പോളിസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലൈഫിനെയാണ് ഇൻഷുർ ചെയ്തിട്ടുള്ളത്. പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. അക്കൗണ്ട് തുടങ്ങും, ഒരു 6 മാസം അടക്കും, അല്ലെങ്കിൽ 1 വർഷം അടക്കും, അവരത് സ്റ്റോപ്പ് ചെയ്യും. ശരിക്ക് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നല്ല, ഏത് തരം ഇൻഷുറൻസ് പോളിസി, ഈവൻ വണ്ടി, നമ്മുടെ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പോളിസി ആയാലും നമ്മൾ അടവ് തെറ്റിക്കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവാലിഡ് ആവും. ഇൻഷുറൻസ് പോളിസികളിൽ 36 മന്ത് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടച്ച പൈസ പോലും കിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. അതായത് സറണ്ടർ വാല്യൂ കാൽക്കുലേഷൻ എന്നുള്ളൊരു കാൽക്കുലേഷൻ വരുമ്പോൾ ഇൻഷുറൻസ് പോളിസി ഏത് തരമായാലും, ഉദാഹരണം നമ്മുടെ ബൈക്കിൻ്റെ

0: ഇൻഷുറൻസ്. അടവ് തെറ്റി കഴിയുമ്പോൾ ആ ഇൻഷുറൻസ് പോയി. ആ ഇൻഷുറൻസിൽ ഉണ്ടാവുന്ന അപകടത്തിനും നമുക്കൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഏത് തരം ഇൻഷുറൻസും ലൈവ് ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാലാവധി എത്രയാണോ അതുവരെ നിങ്ങൾ ലൈവ് ആക്കി കൊണ്ടുപോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് തരം ഇൻഷുറൻസ് ആയാലും, പ്രത്യേകിച്ച് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. നമുക്ക് ലൈഫ് ടൈം കവറേജ് വരുന്നുണ്ട്, ഇതിന്റെ കൂടെ സേവിങ്സ് വരുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ട് പോയി നമ്മുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് കിട്ടും. നേരെ മറിച്ച് നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഫാമിലിക്കുള്ള എമൗണ്ട് പോലും കിട്ടാണ്ടാവും. അപ്പോൾ ഒരു അഡ്വൈസാണ് എല്ലാവർക്കും, ഇൻഷുറൻസ് പോളിസി ഏത് തരമായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ട് പോവുക.
1: സർ, ഇപ്പോൾ ലോങ് ടേം സേവിങ്സിനെ കുറിച്ചും ഷോർട്ട് ടേം സേവിങ്സിനെ കുറിച്ചും പറഞ്ഞില്ലേ, അതെന്താണെന്ന് വിശദീകരിക്കാമോ?
0: അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ലോങ് ടൈം സേവിങ്സ് അതേപോലെ ഷോർട്ട് ടൈം സേവിങ്സ്. ലോങ് ടൈം സേവിങ്സ് ആണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 21 വർഷത്തിന്റെ സുകന്യാ സമൃദ്ധി, അതേപോലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് 15 വർഷത്തിന്റെ അക്കൗണ്ടാണ് അത്. അതൊക്കെ ലോങ് ടൈം സേവിങ്സ് എന്ന് പറയും. ഇതിൽ ഷോർട്ട് ടൈം സേവിങ്സ് എന്ന് പറഞ്ഞത് മിനിമം നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് RD അക്കൗണ്ട്, ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞത് 5 വർഷം. സോ 5 വർഷത്തേക്ക് നമ്മൾ എത്രയാണോ അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കണം. ഉദാഹരണം ഒരു 1000 രൂപയാണ് നിങ്ങൾ എല്ലാ മാസവും അടക്കുന്നതെങ്കിൽ മുടങ്ങാതെ എല്ലാ മാസവും 5 വർഷത്തേക്ക് ഏകദേശം 30 മാസത്തോളം 60 ഡെപ്പോസിറ്റ് വരും തോന്നുന്നു. 60 ഡെപ്പോസിറ്റോളം നിങ്ങൾ മുടങ്ങാതെ അടക്കണം. അത് RD ഡെപ്പോസിറ്റ്. ഇത് 5 വർഷം കഴിയുമ്പോൾ മെച്യൂരിറ്റി ആവും. വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 5 വർഷത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. മാക്സിമം നമുക്ക് 10 വർഷം അതിലേക്ക് അടച്ചുകൊണ്ട് പോകാം. ഇതിന് പുറമെ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ SB അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇടുകയും എടുക്കുകയും ചെയ്യുന്ന അക്കൗണ്ടിന് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയും. റെക്കറിംഗ് ഡെപ്പോസിറ്റ് മന്ത്ലി നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്തുകൊണ്ട് 5 വർഷത്തേക്ക് ഇടുന്നതിന് റെക്കറിംഗ് ഡെപ്പോസിറ്റ് RD അക്കൗണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച സുകന്യാ സമൃദ്ധി യോജന, അതും നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് അല്ലാതെ തന്നെ അടച്ചുകൊണ്ട് പോകുന്നതാണ്. ഫിക്സഡ് അല്ല, മീൻസ് നമ്മൾ മന്ത്ലി ഒരു 500 വെച്ച് അടച്ചു പോകുന്നുണ്ടാണ്. PPF അതേപോലെ. ഇതിൽ പുറമേ വരുന്ന ഇപ്പം നമുക്ക് ബൾക്കായിട്ട് ഒരു എമൗണ്ടിനെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കീമുകളാണ് ഒന്ന് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 4 കാറ്റഗറി വരും. സോ ഈ കാറ്റഗറിയിൽ വരുന്നത് 1 വർഷം കഴിയുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി ആവും. അപ്പോൾ 100,000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈം കഴിയുമ്പോൾ അതിന്റെ മെച്യൂരിറ്റി ആവും. അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലെവലിൽ വരുന്നുണ്ട്. പിന്നെ മന്ത്ലി ഇൻകം സ്കീം, ഓരോ മാസവും ഗവൺമെന്റ് നമുക്ക് പൈസ തരുന്ന രീതിയിലുള്ളൊരു സ്കീം കൂടിയുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് മന്ത്ലി ഒരു, അതായത് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു ഉദാഹരണം ഒരു 400,000 രൂപ നമ്മൾ ഫിക്സഡ് ആക്കി ഇടുകയാണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് 2000-ത്തിന്റെ സംതിങ് എമൗണ്ട് നമുക്ക് മന്ത്ലി അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മളെ മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും നമ്മൾ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് സീനിയർ സിറ്റിസൺ അക്കൗണ്ട് ഉണ്ട്. കുട്ടികളുടെ പേരിൽ ചെയ്യുന്ന പോലെ തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ്, ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നേരിടുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് നിർബന്ധമായിട്ട് നമുക്ക് കൊടുക്കണം. പക്ഷെ അതിൽ നിന്ന് തന്നെ നമുക്ക് സേവിങ്സിലൂടെ എക്സംഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിന് പറ്റിയ സ്കീമുകളാണ് നേരത്തെ സൂചിപ്പിച്ച കുട്ടികളുടെ പേരിലുള്ള സുകന്യാ സമൃദ്ധി യോജന, അതേപോലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പിന്നെ അതിൽ പെടാത്തൊരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇൻഷുറൻസ് പോളിസി, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. സോ ഇതൊക്കെ നമ്മൾ എന്തായാലും ഇൻകം ടാക്സ് നമ്മൾ ഗവൺമെന്റിന് അടക്കണം. അതിന് പകരം അതിനെ ഒരു സേവിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസിന്റെ ഈ സ്കീമുകൾ യൂസ് ചെയ്യാവുന്നതാണ്.
1: അവസാനമായി ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്, പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ച് നടക്കുന്ന പുതു തലമുറയോട്?
0: ഇന്ന് ലക്ഷദ്വീപില് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഇന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ജോലി കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് യുവാക്കൾ കൂടുതലും. അവരോട് എനിക്ക് പറയാനുള്ളത് ലക്ഷദ്വീപ് അല്ല ശരിക്കും ലോകം, അതിന് പുറത്ത് ലോകങ്ങളുണ്ട്. അതായത് നമുക്ക് അവസരങ്ങളുണ്ട്, ഒരിക്കലും അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്നതുവരെ വെയിറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് ഏജ് ബാർ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള അവകാശമില്ല എന്നാ. സോ ആ അവസരങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അവസരങ്ങളെ തേടി പോകുന്ന രീതിയിലേക്കായിരിക്കണം ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ എന്ന വ്യക്തി സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയത് ഒരിക്കലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ എക്സാം ആയിരുന്നില്ല, അത് ഓൾ ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാം ആയിരുന്നു. സോ അന്ന് ആ ഒരു എക്സാം എഴുതാൻ പറ്റിയത് കൊണ്ടാണ് ഇന്ന് ഈ നിലക്ക് അല്ലെങ്കിൽ ഈ ശ്രോതാക്കളുടെ മുമ്പിൽ ലക്ഷദ്വീപ് എന്നുള്ള ആദ്യത്തെ പോസ്റ്റൽ ഇൻസ്പെക്ടർ എന്നുള്ള ഒരു പദവിയിലും ഇരിക്കാൻ പറ്റിയത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമോ അറിയില്ല, നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരാരും ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസിൽ ജോലി ലഭിക്കാൻ എന്ത് ചെയ്യണം. ഏകദേശം കുട്ടികൾ ഒരു 10-15 കുട്ടികൾ ഗ്രാമീണ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്കൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്, പ്രൊമോഷൻ ചാൻസസ് ഉണ്ട്. സോ അതിനേക്കാളും നമ്മൾ പേഴ്സണലി ഞാൻ ഒപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് അവർക്ക് പോസ്റ്റൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കോ ഡയറക്റ്റ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റൽ ഇൻസ്പെക്ടർ ആയിട്ട് വരാൻ പറ്റും, പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് വരാൻ പറ്റും. സോ സ്റ്റാഫ് സെലക്ഷന്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ശ്രോതാക്കൾ ശ്രമിക്കുക. പ്രത്യേകിച്ച് യുവാക്കൾ, പാരന്റ്സിനോടുമാണ് കൂടുതലും പറയാനുള്ളത്. പ്ലസ് ടു കഴിഞ്ഞാൽ എന്റെ മകനെ എന്ത് ചെയ്യണമെന്ന് അവരും ഒരു തീരുമാനമെടുക്കാറുണ്ടല്ലോ. സോ നിങ്ങൾ ഗ്രാജുവേഷന് വിട്ടോളും, വിടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷന്റെ എക്സാം അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാം, ബാങ്കിന്റെ എക്സാം, കോമ്പറ്റീഷനായിട്ട് മക്കളെ ഒന്ന് പരിമിതപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് ഏകദേശം 20-22 വയസ്സിനുള്ളിൽ സിവിൽ സർവീസ് ആവാൻ പറ്റും. സ്റ്റാഫ് സെലക്ഷനിൽ തന്നെ നല്ല ഗ്രൂപ്പ് ബി പോസ്റ്റുണ്ട്, ഗ്രൂപ്പ് എ പോസ്റ്റുണ്ട്. സോ ആ രീതിയിലുള്ള പോസ്റ്റിലേക്ക് അവർക്ക് കയറിപ്പറ്റാൻ പറ്റും. അപ്പോൾ ശ്രോതാക്കളോടായിട്ട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ജോലികൾ നേടുകയും അതിന് പുറമെ കൂടുതൽ അവസരങ്ങളിലേക്ക് ശ്രമിക്കണം. അതായത് സ്റ്റാഫ് സെലക്ഷൻ, മറ്റുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ ലക്ഷദ്വീപുകളിൽ ഇതേപോലുള്ള കോച്ചിങ് സെന്ററുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യം. ആളുകൾ അതാണ് ആവശ്യപ്പെടുന്നത് കൂടുതലും. അപ്പോൾ ഇതേപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സെന്ററുകൾ എഡ്യൂക്കേഷൻ പരമായിട്ട് ലക്ഷദ്വീപുകളിൽ ഉയർന്നു വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ പറയപ്പെട്ട പോസ്റ്റുകളിലെല്ലാം നല്ല രീതിയിലുള്ള നല്ല പോസ്റ്റിലുള്ള ജോലി ലഭിക്കുവാനായിട്ട് സാധിക്കും.
1: സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ഒരുപാട് അറിവുകൾ പങ്കിട്ടതിനും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു. ഇങ്ങനൊരു അവസരം നൽകിയതിന് ആകാശവാണിയോട് എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതേപോലെ തന്നെ ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നും ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഒരു ശ്രോതാവ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു.
2: ലക്ഷദ്വീപ് പോസ്റ്റൽ ഡിവിഷനിൽ ഇൻസ്പെക്ടർ പോസ്റ്റായി ജോലി ചെയ്യുന്ന ശ്രീ റിയാസുമായി ബീബി സമിയ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നന്ദി, നമസ്കാരം.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ഒരു മലയാളം ആൽബം ഗാനം കേൾക്കാം. ചെമ്പകമേ എന്ന ആൽബത്തിനു വേണ്ടി രാജു രാഘവൻ വരികൾ എഴുതി ശ്യാം ധർമ്മൻ സംഗീതം പകർന്നത്. പാടിയത് ജോത്സ്ന.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. ഇപ്പോൾ സമയം 5:30:02.
1: ആകാശവാണി കവരത്തി യുവവേദി. ആകാശവാണി കവർത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം യുവവേദിയിലെത്തിയിരിക്കുന്നത് നീറ്റ് 2026 ലക്ഷദ്വീപ് സ്റ്റേറ്റ് ടോപ്പർ ഫഹ്മിദ അനീസ്. ഞങ്ങളുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആകാശവാണി കവർത്തിയുടെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ആദ്യം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
2: എന്റെ പേര് ഫഹ്മിദ അനീസ്. നാട് മിനിക്കോഴി ദ്വീപാണ്. ഞാൻ ജനിച്ചതും വളർന്നതും കവരത്തി ദ്വീപിലാണ്. 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയ കവരത്തിയിലാണ്. എന്റെ ഉപ്പ അനീസുറഹ്മാൻ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലും ഉമ്മ സഫിയ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ഉണ്ട്.
1: ഈ നേട്ടം കൈവരിച്ചപ്പോൾ എന്തായിരുന്നു ആദ്യ പ്രതികരണം?
2: സ്റ്റേറ്റ് ടോപ്പർ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാ, റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി.
1: ഡോക്ടറാകണമെന്ന് ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായി തുടങ്ങിയത്?
2: 10-ാം ക്ലാസ് തൊട്ട് എനിക്ക് സയൻസിനോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡോക്ടറാകണമെന്ന ആഗ്രഹമുണ്ടായത്.
1: ദിവസവും എത്ര മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു?
2: പ്രത്യേകിച്ച് സമയം അങ്ങനെ നിശ്ചയിച്ചിരുന്നില്ല. +1 മുതൽ നീറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. സ്കൂൾ പഠനത്തോടൊപ്പം ഏകദേശം 2 മുതൽ 3 മണിക്കൂർ നീറ്റിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു.
1: നീറ്റ് തയ്യാറെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയ വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു?
2: എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാലും ഫിസിക്സ് ബുദ്ധിമുട്ടുള്ള വിഷയമായതിനാൽ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നു.
1: പഠനത്തിനായി പിന്തുടർന്ന പ്രത്യേക തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു?
2: +1 മുതൽ ഞാൻ നീറ്റ് എക്സാമിനായുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. ഓൺലൈൻ വഴിയാണ് ഞാൻ പഠിച്ചത്. സൈലം കോച്ചിംഗ് സെന്റർ ആയിരുന്നു ഞാൻ ഇതിനായി തിരഞ്ഞെടുത്തത്.
1: ലക്ഷദ്വീപിൽ നിന്ന് നീറ്റ് തയ്യാറെടുപ്പിൽ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
2: ലക്ഷദ്വീപിൽ പ്രത്യേക കോച്ചിംഗ് സെന്ററോ ഇൻസ്റ്റിറ്റ്യൂഷൻ

0: ഇല്ലാത്തത് ഒരു വെല്ലുവിളിയായിരുന്നു. അതിനെ മറികടക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു. അതും സാധിച്ചത് നല്ല നെറ്റ്വർക്ക് സംവിധാനമുള്ളത് കൊണ്ടാണ്. അതിന് ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും എന്റെ പൂർണ്ണമായ നന്ദി രേഖപ്പെടുത്തുന്നു.
1: കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പിന്തുണ എങ്ങനെ സഹായിച്ചു?
0: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എന്റെ പാരന്റ്സിൽ നിന്നാണ്. കൂടാതെ സ്കൂൾ അധ്യാപകർ ഏത് സമയത്തും എന്റെ സംശയങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു. ഇതെന്റെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചു.
1: സമ്മർദ്ദവും മാനസിക സംഘർഷവും എങ്ങനെ കൈകാര്യം ചെയ്തു?
0: സ്കൂൾ പഠനത്തോടൊപ്പം നീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നത് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. എന്നിരുന്നാലും ഒഴിവ് സമയങ്ങളിൽ എന്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിനും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും ഞാൻ ശ്രമിച്ചു.
1: അതേപോലെ മോക്ക് ടെസ്റ്റുകളും പഴയ ചോദ്യപേപ്പറുകളും എത്രത്തോളം സഹായിച്ചു?
0: കോച്ചിംഗ് സെന്റർ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ടായിരുന്നു. കൂടാതെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇത് എക്സാമിന് കൂടുതൽ സഹായകരമായി.
1: ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എങ്ങനെ നിയന്ത്രിച്ചു?
0: പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു.
1: ഈ എക്സാമിലെ പരാജയങ്ങളോ അല്ലെങ്കിൽ പഠിത്തത്തിലെ പരാജയങ്ങളോ നിരാശയോ നേരിട്ട സമയങ്ങളുണ്ടായിരുന്നു, അതിനെ എങ്ങനെ മറികടന്നു?
0: മെയ് 3-ാം തീയതി നടത്തിയ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്ത നിരാശ തോന്നി. എന്നിരുന്നാലും ഡോക്ടറാകാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങി. കൂടാതെ ഓൺലൈൻ കോച്ചിംഗ് സെന്ററിന്റെ പൂർണ്ണമായ സപ്പോർട്ട് കാരണമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്.
1: നീറ്റ് പരീക്ഷയിൽ അല്ലെങ്കിൽ ഒരുപാട് എൻട്രൻസുകളും പരീക്ഷകളും നടക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് നൽകാവുന്ന ഒരു ഉപദേശം എന്താണ്?
0: MBBS പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലത് പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം എൻട്രൻസ് എക്സാമിനായി പ്രിപ്പറേഷൻ തുടങ്ങുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
1: അതേപോലെ ഭാവിയിൽ ഏത് മേഖലയിൽ, അതായത് MBBS കഴിഞ്ഞിട്ട് ഏത് മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്?
0: ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്നാലും എനിക്ക് കാർഡിയോളജിയിലാണ് താല്പര്യം.
1: നമ്മുടെ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്?
0: പാരന്റ്സ് കുട്ടികളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കി പുസ്തകവുമായി കൂട്ടുകൂടുക.
1: ലക്ഷദ്വീപിലെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാണ് ഫഹ്മിദ എന്നും, എന്നും നമ്മുടെ വിജയത്തിന് നമ്മുടെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പിന്തുണയാണ് വേണ്ടത്. ഫഹ്മിദയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
0: ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ആകാശവാണി കൗരത്തിയോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
1: ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് നീറ്റ് പരീക്ഷ 2026 ലക്ഷദ്വീപ് സ്റ്റേറ്റ് ടോപ്പർ മിനിക്കൊഴിദ്വീപ് സ്വദേശിനി ഫഹ്മിദ അനീസ്.

0: ഫുട്ബോൾ ലോകകപ്പും ലക്ഷദ്വീപും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂടുന്ന മഹാമാമാങ്കമാണ് ഫുട്ബോൾ ലോകകപ്പ്. 4 വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഈ ടൂർണമെന്റ് വെറുമൊരു കായിക മത്സരം മാത്രമല്ല, രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരാഘോഷം കൂടിയാണ്. അറബിക്കടലിലെ മനോഹരമായ ദ്വീപ് സമൂഹമായ ലക്ഷദ്വീപിലും ലോകകപ്പിന്റെ ആവേശം ഒട്ടും കുറവല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച ടീമുകളുടെ മത്സരങ്ങൾ കാണാൻ യുവാക്കളും കായിക പ്രേമികളും ആവേശത്തോടെ ഒരുമിക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ ടീമുകൾക്കും ഇവിടെ ധാരാളം ആരാധകരുണ്ട്. മത്സര ദിവസങ്ങളിൽ വീടുകളിലും ക്ലബുകളിലും വലിയ സ്ക്രീനുകളിൽ കളി കാണുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കാറുണ്ട്. വിജയിക്കുന്ന ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞും പതാകകൾ ഉയർത്തിയും ആരാധകർ തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. സോഷ്യൽ മീഡിയയിലും ലോകകപ്പ് ചർച്ചകൾ സജീവമാണ്. ഫുട്ബോൾ വിനോദം മാത്രമല്ല, അച്ചടക്കം, കൂട്ടായ്മ, ആത്മവിശ്വാസം, കായിക മനോഭാവം എന്നിവയുടെ മികച്ച പാഠവുമാണ്. ലോകകപ്പിന്റെ ആവേശം ലക്ഷദ്വീപിലെ കുട്ടികളിലും യുവാക്കളിലും ഫുട്ബോളിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയും കൂടുതൽ പേർ കായിക രംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദനമാവുകയും ചെയ്യുന്നു. ചെറിയ ദ്വീപുകളായിരുന്നാലും വലിയ സ്വപ്നങ്ങളാണ് ലക്ഷദ്വീപിലെ യുവാക്കൾക്കുള്ളത്. ഭാവിയിൽ ലോകകപ്പ് വേദിയിൽ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് ലക്ഷദ്വീപിൽ നിന്നൊരു താരം കളിക്കുന്ന ദിനം വിദൂരമല്ല എന്ന പ്രതീക്ഷയും ഈ ലോകകപ്പ് നമ്മിൽ വളർത്തുന്നു. ഇന്ന് നമ്മളോടൊപ്പം ലോകകപ്പ് ഓർമ്മകൾ പങ്കുവെക്കാനായി എത്തിയിരിക്കുന്നത് പഴയ ഫുട്ബോൾ പ്ലെയറും കവരത്തിദ്വീപ് സ്വദേശിയുമായ റസാഖ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. കവരത്തിയിലെ എന്റെ ലോകകപ്പ് ഓർമ്മകൾ. 1986 ഇന്ത്യയിൽ ടെലിവിഷനുകൾ സാധാരണമായിട്ടില്ലാത്ത കാലത്ത് ലക്ഷദ്വീപ് നിവാസികളും അർദ്ധരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഓരോ നിമിഷവും അറിഞ്ഞിരുന്നത് റേഡിയോയിലൂടെയായിരുന്നു. BBC പോലുള്ള വിദേശ റേഡിയോ നിലയങ്ങളും ആകാശവാണിയും വഴി മലയാളികളായ ദ്വീപുകാരും ഫുട്ബോൾ ആവേശവും കമന്ററിയും റേഡിയോയിലൂടെ കേട്ടറിഞ്ഞ കാലം. ഞാൻ കേട്ട എന്റെ ആദ്യ ലോകകപ്പ് 1986 മെക്സിക്കോയിൽ നടന്നായിരുന്നു. ആ ദിവസങ്ങളിൽ തെക്കേ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് ചിത്രം പ്രക്ഷേപണം ചെയ്യാൻ ഉപഗ്രഹങ്ങളില്ലായിരുന്നു. അതിനാൽ ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ കമന്ററിയിലൂടെയായിരുന്നു തത്സമയം മത്സരം ശ്രവിച്ചിരുന്നത്. മെക്സിക്കോയിൽ നടന്ന 13-ാമത് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന പശ്ചിമ ജർമ്മനിയെ 3-2 തോൽപ്പിച്ചു ചാമ്പ്യന്മാരായി. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദപരവും അതിശയകരവുമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു അത്. ഫാൻസ് പോരൊന്നുമില്ലാത്ത കാലം, പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയും ഗോൾ കീപ്പറെയും മറികടന്ന് മർഡോണ അടിച്ച ലോകപ്രശസ്തമായ നൂറ്റാണ്ടിന്റെ ഗോൾ, ഗോൾ ഓഫ് ദ സെഞ്ചുറി ആയ സോളോ ഗോൾ ഫുട്ബോൾ മാന്ത്രികതയുടെ ഉദാഹരണമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ആ ഗോളിലൂടെ ഫാൻസ് പോരിന് തുടക്കം കുറിച്ച വർഷമായി 1986 ഇതോടുകൂടി മാറി. അതേ മത്സരത്തിലെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറിയ ദ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന മർഡോണ കൈകൊണ്ട് ഗോളടിച്ച സംഭവങ്ങളൊക്കെയും ഞങ്ങളുടെ കാതുകളിലൂടെ ദൃശ്യവിരുന്നൊരുക്കി തന്നത് അന്നത്തെ റേഡിയോ കമന്ററികളായിരുന്നു. റേഡിയോയിലൂടെ കേട്ട കമന്ററികളും അതിന്റെ ആവേശവും അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലൂടെയും സ്പോർട്സ് മാഗസിനുകളിലൂടെയും ആളുകൾ വായിച്ചും ചർച്ച ചെയ്തും അറിഞ്ഞിരുന്ന കാലം. ഞാൻ ആദ്യമായി കളർ ടിവിയിൽ കണ്ട ലോകകപ്പ് 1996 ഇറ്റലിയിൽ നടന്ന ഇറ്റാലിയ 90 ആയിരുന്നു. TV ലക്ഷദ്വീപിൽ വന്നു തുടങ്ങിയ കാലം. കവർത്തിയിൽ കുറച്ച് വീടുകളിൽ കളർ ടിവിയുള്ളൂ. എന്റെ ബാപ്പയുടെ അനിയത്തി കുഞ്ഞു ടീച്ചറുടെ വീട്ടിലുണ്ടായിരുന്ന വീഡിയോ കോണായിരുന്നു ഞങ്ങളുടെ ആശയം. എന്റെ ജ്യേഷ്ഠൻ മുജീബിനോടൊപ്പം കൂട്ടുകാരായ അന്നത്തെ പ്രഗത്ഭരായ കളിക്കാരെല്ലാം കളികാനാണ് അവിടെ എത്തുമായിരുന്നു. ഗാരി എന്ന NP ആറ്റ, മർഡോണ എന്ന വിളിപ്പേരുള്ള ജലാൽ ആറ്റ, AP ഷറഫ് അറ്റ, ഹംസക്കോയ, അന്ന് ഫോർവേഡിൽ തിളങ്ങിയിരുന്ന ഹിയാസ് മുത്തുക, പ്രതിരോധയിലെ AK ആലിക്കോയ, പള്ളിയപൂര അബൂബക്കർ എന്നീ മികവുറ്റ കളിക്കാരുമായി കളി കണ്ട തിരിച്ചു ലഭിക്കാത്ത സന്തോഷത്തിന്റെ ദിനങ്ങൾ. ഊർജ്ജസ്വലവും ഭയരഹിതവുമായ കളിരീതിയും ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ചരിത്രപരമായ ഓട്ടവും കൊണ്ട് ക്യാമറൂൺ ലോകത്തേക്ക് ഇടയ്ക്കിപ്പോൾ 38 വയസ്സുള്ള സ്ട്രൈക്കർ റോജർ മില്ല 4 ഗോളുകൾ നേടുകയും തന്റെ ഐക്കണിക് കോർണർ ഫ്ളാഗ് നൃത്തം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ആഗോള പ്രതിഭാസമായി മാറിയപ്പോൾ കവർത്തിയിലും നോർത്തേൺ ബ്രദേഴ്സ് ക്ലബിലൂടെ ക്യാമറൂൺ ആരാധകരുണ്ടായി. ഹിയാസ് മുത്തുക സ്വയം റോജർ മില്ലയായി മാറി. ക്യാമറൂണിന്റെ വേഗതയും ഊർജ്ജസ്വലവും ഭയരഹിതവുമായ കളിരീതിയും NCBയിലും പ്രകടമായി കണ്ടു. മുഹമ്മദിലൂടെ മികവിൽ ഷാഫി, ഹിയാസ്, ജലാൽ ത്രയം ഗോളടിച്ചു കൂട്ടിയ വർഷങ്ങൾക്ക് കാരണം 1990 ക്യാമറൂണും വേൾഡ് കപ്പുമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. 1990 പശ്ചിമ ജർമ്മനിയുടെ വിജയമായിരുന്നു. മാനേജർ ഫ്രാൻസ് ബെക്കൻബോവർ ഒരു കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേടുന്ന അപൂർവ നേട്ടം കൈവരിച്ച വർഷം. റോമിലെ സ്റ്റേഡിയോ ഒളിമ്പിക്കോയിൽ നടന്ന ഫൈനലിൽ പശ്ചിമ ജർമ്മനിയുടെ ആൻഡ്രിയോസ് ബ്രെമ്മെ ആത്മവിശ്വാസത്തോടെ അവസാന പെനാൾട്ടിക്ക് ഗോളാക്കി മാറ്റി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ 3-ാം ലോകകപ്പ് വീട് നേടിയത് കളട്ടിവിൽ ഞാൻ കണ്ട ആദ്യത്തെ ലോകകപ്പ് വിജയമായിരുന്നു. 1994 അറക്കലം എന്ന വീട്ടിൽ ഫുട്ബോൾ പ്രേമികൾ വീണ്ടും ഒരുമിച്ച് കൂടിയ വർഷം. ഞാനും ഹിയാസ് മുത്തുകോയും അസംഗാക്കട ആലിക്കോയും അറക്കലത്തിന്റെ വലിയ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ ഒരു കാലം. 1996 ടി വി കുറച്ചുകൂടി വലുതായിരുന്നു. ഇറ്റലിയിലെ 10-ാം നമ്പർകാരൻ ബാജിയോ എന്ന സുന്ദരനെ ഇഷ്ടപ്പെട്ട വർഷം. 1998 ലോകകപ്പ് ഞങ്ങൾ കാണുന്നത് പ്രസ് ജംഗ്ഷനുള്ള മൈതാനത്ത് വെച്ചായിരുന്നു. അന്നത്തെ കളികൾ കാണാനായി വലിയ സ്ക്രീൻ തയ്യാറാക്കിയത് ഇറ്റലിയുടെ കടുത്ത ആരാധകനായ മെലനിക്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്നും മുഹമ്മദ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 2022 ലോകകപ്പിലെ പഞ്ചാത്ത് സ്റ്റേജിൽ മുഹമ്മദ് ഒരുക്കിയ സ്ക്രീനിൽ കളി കാണാനെത്തിയത് ആയിരക്കണക്കിന് ആരാധകരായിരുന്നു.
0: വളരെ ആവേശമേറിയ ഫുട്ബോൾ ലോകകപ്പിന്റെ അവസാന ദിനമായ ഇന്ന് നമ്മളോട് ഫുട്ബോൾ ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് പഴയ ഫുട്ബോൾ പ്ലെയറും കവരത്തി ദ്വീപ് സ്വദേശിയുമായ റസാഖ് മാസ്റ്റർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.
2: കണ്ണിന് കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണം

0: ിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം. ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
1: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 2 സെക്കൻഡ്.
1: ഫാട്ടുഫെട്ടി ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. നമ്മളിപ്പോൾ കാനറ ബാങ്കിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. കാനറ ബാങ്കിൽ RCTയുടെ ഒരു പ്രോഗ്രാം, ഒരു ട്രെയിനിങ്ങിന് ഇടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ ആളുകളെ ഒന്ന് നോക്കാം, ആരാ അവിടെ ഉള്ളതെന്നൊക്കെ നോക്കാം. എന്താ പേര് പറയൂ?
2: എൻ്റെ പേര് കുഞ്ഞിബി, ഞാൻ കവരത്തി സ്വദേശിയാണ്. ഞാൻ ഇവിടെ RCTയുടെ കീഴിൽ ട്രെയിനിങ്ങിനായിട്ട് വന്നതാണ്.
1: ഇപ്പോൾ ട്രെയിനിങ്ങിന് വന്നിട്ട് കുറേ ആയോ? എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്?
2: ഇവിടെ അച്ചാറിൻ്റെതുണ്ട്, പപ്പടത്തിൻ്റെ, പിന്നെ മസാല മേക്കിങ്ങിൻ്റെ. ഒരാഴ്ച ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങി. നല്ലൊരു ട്രെയിനിങ് ആണിത്.
1: ട്രെയിനിങ് ഒക്കെ ഇഷ്ടമാണോ? എങ്ങനെയാണ് ഈ ചെയ്യുന്നത്? കാണിച്ചു തരുന്നുണ്ടോ, അതുപോലെ പ്രാക്ടിക്കൽ പോലെ ചെയ്യുന്നുണ്ടോ?
2: കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. അവർ കാണിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എഴുതാൻ നോട്ടുണ്ട്.
1: ടീച്ചർ എങ്ങനെയുണ്ട്? നല്ലതാണോ ടീച്ചർ? നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ടീച്ചർ നല്ലതാണോ? എല്ലാം കാണിച്ചു തരുന്നുണ്ടോ?
2: ആ, ടീച്ചർ നല്ല ടീച്ചറാണ്. പറഞ്ഞ് അറിഞ്ഞെല്ലാം കൊണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞങ്ങൾക്ക്
1: മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. അതായത് നമുക്ക് ഈ ഒരു ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ചാറുണ്ടാക്കാനും പപ്പടം ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ല് കിട്ടൂല്ലേ?
2: ആ, കിട്ടുന്നുണ്ട് നമുക്ക്. എന്തായാലും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. കുറച്ച് നമ്മുടെ വീട്ടില് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട് അവര് പറയുന്നതൊക്കെ.
1: അപ്പോ ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ എന്താണ് ഭാവി പരിപാടി? എന്താണ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ, എങ്ങനെയാണ്?
2: എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഈ മസാല കൂട്ടിന് താല്പര്യമുണ്ട്. പിന്നെ പപ്പടത്തിനൊരു ട്രെയിനിങ് തന്നെ ഇതിന് ആശ്രയിച്ചുകൊണ്ടു തന്നെയാണ് ഞാൻ വന്നത്. എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്.
1: ഓക്കെ, ഞാനിപ്പോ വന്നത് നമ്മുടെ ആകാശവാണിയുടെ ഫാട്ടുഫെട്ടി എന്നൊരു പരിപാടിയാണ്. ഈ പരിപാടി കേൾക്കാറുണ്ടോ നിങ്ങള്?
2: ഞാൻ കേൾക്കാറുണ്ട്.
1: ഇഷ്ടമാണോ പരിപാടി? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ?
2: പാട്ട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്.
1: പാട്ട് പാടുമോ?
2: പാട്ട് പാടില്ല.
1: കേൾക്കാനാണോ ഇഷ്ടം? പാടാറുണ്ടോ?
2: കേൾക്കാനാണ്
1: ഇഷ്ടം അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 3 കുട്ടികളുണ്ട്, പിന്നെ ഉമ്മ ഉണ്ട്, 5 ആങ്ങളമാരുണ്ട്.
1: ഓക്കെ, എല്ലാരും ഉണ്ടല്ലേ. അപ്പോ ഫാട്ടുഫെട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്?
2: അഭിലേഷ എന്ന് പറയുന്ന സിനിമ
1: അല്ലേ, ഗാനശേഖരത്തിലുണ്ട് ആ പാട്ട്. അതിലേത് പാട്ടാണ് വേണ്ടത്?
2: തട്ടത്തിൽ.
1: തട്ടത്തിൽ എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ, നമ്മുടെ ഗാനശേഖരത്തിലുണ്ട് ആ പാട്ട്. തീർച്ചയായും വെച്ചുതരാം. കണ്ടതിൽ വളരെ സന്തോഷം. ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാട്ട് ഫെട്ടി, അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
1: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടൂ.
2: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. എട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
1: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
2: അപ്പൊ ശരിയായ നമ്പർ
1: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
2: ചേച്ചി എന്നെ രക്ഷിച്ചു,
1: പണിയിൽ നിന്നല്ല.
2: ചെയ്തോളാം. RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
5: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇപ്പോൾ ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്ക. ദിൽവാല എന്ന ചിത്രത്തിന് വേണ്ടി കുമാർ സാനു പാടിയത്. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.
6: മേരി പാർട്ടി മേ രംഗ് കൈസേ ജമേഗാ ജബ് തക് തും ഷേർ നഹി സുനാഓഗേ.
7: ഹാ കമാൻ അരുൺ, കമാൻ യാർ, കമാൻ യാർ.
8: ക്യാ കരൂ യാർ, ആജ് കോ ഷേർ ഹി നഹി ബൻ രഹാ.
7: അരേ യേ ക്യാ ഹുവാ, യേ തോ ശമ്മൈ ബുജ് ഗയി. അരേ അബ് തോ ഇസേ ഖുദാ ഹി റോഷൻ കർ സക്താ ഭായി. അരേ ചെക് കരോ യാർ, ഫിസ് തോ നഹി ഗയാ.
6: ക്യാ മാലൂം.
7: അരേ ഭായി, കിസി കേ പാസ് മാച്ചിസ് വാച്ചിസ് ഹൈ കേ നഹി?
8: ഹാ ഹാ, മേരേ പാസ് ഹൈ. ये आंखें, ये चेहरा, ये नूर, इंसान हो या परी हो तुम, कितनी फुर्सत से बनाया होगा तुम्हें बनाने वाले ने.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീൻ അബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൌകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൌൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൌകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ശിക്ഷാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ശിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
0: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കർഷക യോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ കൃഷി വകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന കന്നിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് തുടക്കമിട്ട് സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷതൈ നട്ടു. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വളർത്തി വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനും പോഷക സുരക്ഷ ഉറപ്പാക്കാനുമാണ് കന്നിപ്പന്തൽ പദ്ധതിയിലൂടെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കദർ ക്ലബ്ബുകൾ രൂപീകരിക്കും. ഇതിനായി ഓരോ സ്ഥാപനത്തിനും 10,000 രൂപ അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 500 സ്കൂളുകളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും കദർ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 85 സ്കൂളുകളിലായി 143 യൂണിറ്റ് ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന കൃഷി പ്രോത്സാഹന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കൽപ്പറ്റ എൽസ്റ്റേണസിലെ പുനരധിവാസ ടൌൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നത് പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, കേന്ദ്ര ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ടൌൺഷിപ്പിലെത്തിയത്. മണ്ണ് നിക്ഷേപിച്ച ഓരോ സ്ഥലങ്ങളിലും സംഘാംഗങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ചു. നിർമ്മാണ ചുമതലയുള്ള കിഫ്കോൺ, കരാറുകാരായ ഊരാളുങ്കൽ, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളുമായി സംഘാംഗങ്ങൾ ചർച്ച നടത്തി. ടൌൺഷിപ്പ് നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന സ്ഥിതി പരിശോധിക്കുകയായിരുന്നുവെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. മഴ പെയ്യുമ്പോൾ ടൌൺഷിപ്പ് ഭാഗത്തുനിന്നും വെള്ളം ഒഴുകി കൽപ്പറ്റ നഗരത്തിലെത്തുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കും. വിശദമായ പഠനം നടത്തി ഒരാഴ്ചയ്ക്കകം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ വീണ്ടും പശുക്കളിൽ ചർമ്മമുഴ. മാനന്തവാടി, പിലാക്കാവിലും പരിസരങ്ങളിലുമാണ്

0: രോഗം ബാധിച്ച് പശുരുചത്തോടെ വയനാട്ടിലെ ക്ഷീരകർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ലോകോത്തര വിപണിക്കൊപ്പം മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് കുടുംബശ്രീ അഭിവൃദ്ധിപ്പെട്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ മുട്ടിൽ MRO ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ സമ്പാദിച്ചാൽ കേരളം സാമ്പത്തിക അതിജീവനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും കൂട്ടായ്മ തെറ്റായ പ്രചാരണത്തോടെ നയിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കർശനമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും കുടുംബശ്രീക്കും സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ പട്ടികവർഗ ഉന്നതികളിൽ നിന്നും SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. 10th class വിജയിച്ച ഒരു വിദ്യാർത്ഥി പോലും പഠനം മുടങ്ങരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൂട് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് തുടർ നടപടികൾ തീരുമാനിച്ചത്. +1 പ്രവേശനത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ പ്രവേശനം നേടാൻ കഴിയാത്ത 46 വിദ്യാർത്ഥികളെയും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാനാകാത്ത 3 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളോടൊപ്പം July 25-26 തീയതികളിൽ അതത് പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നേരിൽ കേൾക്കുവാനും തുടർന്ന് ആവശ്യമായ സർക്കാർ തല ഇടപെടലുകൾ നടത്തിയും +1 പ്രവേശനം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയിട്ടില്ലാത്ത 142 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം ഉറപ്പാക്കുന്നതിനായി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രത്യേക തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

കച്ചവടം തുടങ്ങാൻ ചെറിയൊരു മൂലധനം ആവശ്യമുണ്ടോ? നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായി PM സ്വനിധി അഥവാ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി വഴി ആദ്യ 10,000 രൂപ വരെ വായ്പ ലഭിക്കും. ഈ വായ്പ ഒരു വർഷം കൊണ്ട് പ്രതിമാസ തവണകളായി തിരിച്ചടച്ചാൽ മതി. ഈടില്ലാതെയാണ് ഈ തുക ലഭ്യമാകുന്നത്.

രാത്രി 7:35 യുവവാണിയിൽ മൂല്യമേറേണ്ട പ്രകൃതി ബോധം ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം കേൾക്കാം രാത്രി 7:35. ഇന്ന് രാത്രി 8 നാട്ടുചിന്ത് ജി ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ രാത്രി 8.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാളെ രാവിലെ 9:15

നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495565321. ഓർക്കുക, നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 1111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:52. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. ശ്വഃ ആരഭ്യമാണസ്യ സംസദഃ പ്രാവൃട്ട്സത്രാത് പ്രാക് സർവകാരേണ സർവദലീയ സഭാം ആഹൂതം. സഭായാം NCPI ദലം ആമന്ത്രണേ വിപക്ഷേണ പ്രതീകാത്മകരൂപേണ ബഹിഷ്കാരം കൃതം. സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ സർവാൻ രാജനൈതിക ദലാൻ സംസദഃ സുഗമതയാ സഞ്ചാലനം സുനിശ്ചേതും പ്രാർത്ഥിതവാൻ. രാഷ്ട്രപതിഃ ദ്രൌപദീ മുർമുഃ മോൾദോവ ഉത്തര മെസഡോനിയ റോമാനിയ ഇത്യതേഷാം ത്രിരാഷ്ട്രാണാം ഭ്രമണാർത്ഥം പ്രസ്ഥിതവതി. ജമ്മുകശ്മീരപ്രദേശേ അനേകേഷു സ്ഥാനേഷു ആകസ്മിക ജലപ്ലാവനേന ഭൂസ്ഖലനേന ച നൈകേ ജനാഃ മൃതാഃ സമ്പത്തിനാം ക്ഷതിഃ ചാഭവത്. ഉദ്ധാരകാര്യാണി പ്രചലന്തി കേന്ദ്രേണ സർവവിധ സഹായതായൈ ആശ്വാസിതം. ബാഡ്മിന്റൺ ക്രീഡായാം PV സിന്ധു ഇത്യേഷാ പ്രഥമാ ഭാരതീയ മഹിളാ അഭവത് യയാ ജാപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സ്പർദ്ധ വിജിത്യ ഐതിഹ്യം വിരചിതം. അപി ച അദ്യ രാത്രൌ ഫിഫ വിശ്വകപ് അന്തിമ സ്പർദ്ധായാഃ കൃതേ അർജന്റീന സ്പെയിൻ ദേശൌ സജ്ജൌ സ്തഃ. അഥ വാർത്താഃ വിസ്തരേണ. ശ്വഃ ആരഭ്യമാണസ്യ സംസദഃ പ്രാവൃട്ട് സത്രം ആഗാമി മാസസ്യ ത്രയോദശ ദിനാങ്കം യാവത് പ്രചലിഷ്യതി. അസ്മിൻ സത്രേ അനേകാനി മഹത്വപൂർണാനി വിധേയകാനി പ്രസ്തൂയന്തെ. പ്രാവൃട്ട് സത്രസ്യ പൂർവസന്ധ്യായാം കേന്ദ്രസർവകാരേണ അദ്യ സംസദി സർവദലീയ സഭ ആയോജിത. അസ്യാഃ സഭായാഃ അധ്യക്ഷത രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ കേന്ദ്രീയ സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ രാജ്യസഭായാഃ സദന നേത ജഗത് പ്രകാശ നഡ്ഡ ച അകുർവൻ. സംസദീയ കാര്യ രാജ്യമന്ത്രി അർജുൻ രാമമേഘവാലഃ തഥാ ഡോക്ടർ എൽ മുരുഗനഃ അപി സഭായാം ഉപസ്ഥിതൌ ആസ്താം. സഭായാം അപ്നാ ദലസ്യ നേത്രീ അനുപ്രിയ പട്ടേലഃ JDU ദലസ്യ നേതാ സഞ്ജയ ഝാ TDP ദലസ്യ നേതാ ലാവു ശ്രീകൃഷ്ണ ദേവരായലു കോൺഗ്രസ് ദലസ്യ നേതാ ജയറാം രമേശഃ സമാജവാദി ദലസ്യ നേതാ ധർമേന്ദ്ര യാദവഃ ഝാർഖണ്ഡ് മുക്തിമോർച്ചാ ദലസ്യ രാജ്യസഭാ സദസ്യ മഹുവ മാഝി തഥാ ചത്വാരിംശദധികാനാം രാജനൈതിക ദലാനാം പഞ്ചാശദധികാഃ നേതാരഃ ഉപസ്ഥിതാഃ ആസന്. സഭായാഃ ആരംഭേ ഏവ വിപക്ഷീയ ദലാനാം സദസ്യാഃ NCPI ഇത്യതസ്യ ദലസ്യ സഹഭാഗിതാമാലക്ഷ്യ വിരോധം പ്രദർശയിതും പ്രതീകാത്മകരീത്യാ ഉപവേശനാത് ബഹിർഗതവന്തഃ.

0: एनसीपीआई इति पंजीकृतं राजनैतिकदलमस्ति यस्य पश्चिमबंग विधानसभा निर्वाचनेषु सहभागिता अभवत् सम्प्रति तृणमूल कांग्रेस दलस्य अनेकाः विद्रोही सांसदाः अपि अस्मिन् दले एव सम्मिलिताः सन्ति तथापि विरोधं प्रकटयन् विपक्षीयाः पुनः सभायां समुपविष्टाः सभायाः अनन्तरं वार्ताहरैः सह संवादं कुर्वन् किरेन रिजिजुः सर्वेभ्यः राजनैतिकदलेभ्यः संसदः सुचारुरूपेण सञ्चालनं सुनिश्चेतुं तथा प्रमुखविषयेषु रचनात्मकचर्चायां सहभागितायै प्रार्थितवान् सः उक्तवान् यत् लोकतन्त्रं सुदृढीकरणाय व्यवधानस्य अपेक्षया सार्थक चर्चा अधिका आवश्यका अस्ति
1: कोई पार्टी या कोई मेंबर अपना जो भी बात रखना चाहता है पार्लियामेंट में पूरा रख सकते हैं मैं विपक्ष के साथियों को कहना चाहता हूं कि पहले में भी पार्लियामेंट को चलाने में दिक्कत आई थी क्योंकि हंगामा बहुत ज्यादा हुआ था लोग चाहते हैं कि पार्लियामेंट सुचारू रूप से चले इसलिए मैं फिर से सब पार्टी के नेताओं को मैं अनुरोध करता हूं कि पार्लियामेंट अच्छी तरह से चले इसमें सब लोग योगदान करें और हम भी विपक्ष के बात सुनेंगे और विपक्ष भी हमारे
0: वार्ताहरैः सह संवादं कुर्वन्ति तृणमूल कांग्रेस दलस्य सांसदः महुआ मोइत्रा इत्येषा अवदत् यत् कांग्रेस दलं समाजवादी दलं डीएमके जेएमएम तृणमूल कांग्रेस दलं आम आदमी दलं च समेत्य सर्वे विपक्षीय दलानि सर्वदलीय सभातः बहिर्गताः सा एतदपि आरोपितवती यत् एनसीपीआई संसदि मान्यता प्राप्तं संसदीय दलं नास्ति राज्यसभायाः विपक्षस्य उपनेता प्रमोद तिवारी सभातः बहिर्गमनं एनसीपीआई दलस्य आमन्त्रणस्य विरोधे प्रतीकात्मक बहिष्कारः इति अवदत् एनसीपीआई दलस्य नेता सुदीप बन्द्योपाध्यायः सर्वदलीय सभायां विपक्षीय दलानां विरोधस्य कठोरां निन्दाम् अकरोत् सः अवदत् यत् राष्ट्रिय जनतांत्रिक गठबन्धने एनडीए एनसीपीआई इतीदं द्वितीयं बृहत्तमं दलमस्ति प्रियाः श्रोतारः संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति अद्य राष्ट्रपतिः द्रौपदी मुर्मुः मोल्दोवा उत्तर मैसेडोनिया रोमानिया देशानां त्रिराष्ट्रयात्राणां यात्रां प्रारब्धवती तस्याः यात्रायाः प्रथमे चरणे राष्ट्रपतिः मुर्मुः मोल्दोवा देशं प्राप्स्यति कस्यापि भारतीय राष्ट्रपतेः मोल्दोवा देशस्य एतत् प्रथमं भ्रमणं भविष्यति तस्याः यात्रायाः समये राष्ट्रपतिः स्वप्रतिपक्षेन मया साण्डु इत्यनया सह प्रतिनिधिस्तरीयोपवेशनं विधास्यति सा संसदः अध्यक्षेण इगोर ग्रोशु इत्यनेन सहापि मेलनं करिष्यति सा मोल्दोवा भारत संसदीय मैत्री समूहस्य सदस्यैः सहापि संवादं करिष्यति वाणिज्य मञ्चं सम्बोधयिष्यति भारतीय समुदायस्य सदस्यैः सह संवादं च विधास्यति यात्रायाः द्वितीये चरणे राष्ट्रपति मुर्मुः जुलाई मासस्य एकविंशतिः द्वाविंशतिः दिनांकयोः उत्तर मैसेडोनिया देशे भविष्यति अन्तिमे चरणे श्रीमती मुर्मुः जुलाई मासस्य त्रयोविंशतितः पञ्चविंशति दिनांक पर्यन्तं रोमानिया देशं गमिष्यति जांजीवारः इत्यस्य अध्यक्षः तथा क्रांतिकारी परिषदः अध्यक्षः डॉ हुसैन अली म्यूनी इत्येषः अद्य नवदिल्ल्याम् उपराष्ट्रपतिना सीपी राधाकृष्णनवर्येण सह मिलितवान् जांजीवार इति तंजानिया देशस्य अर्धस्वायत्त प्रदेशः अस्ति अस्य स्वकीयं संविधानं राष्ट्रपतिः प्रतिनिधिसभा ध्वजः च अस्ति अस्मिन् मेलने तौ भारत तंजानिया सम्बन्धस्य पूर्वव्याप्तिं समीक्षितवन्तौ तथा च भविष्ये सहयोगस्य नूतनानां मार्गाणाम् अन्वेषणं कृतवन्तौ उपराष्ट्रपतिः सामाजिकान्तर्जालीय पटले अकथयत् यत् अस्मिन् मेलने भारत तंजानिया देशयोः दीर्घकालिक सहभागित्वस्य तथा च जांजीबार देशेन सह भारतस्य विशेष सम्बन्धस्य पुनरुद्घाटनं जातम् यस्य मूलाधारः शताब्दशः पुरातनः समुद्रीयः सांस्कृतिकः च सम्बन्धः अस्ति व्यापारस्य निवेशस्य विकास सहभागित्वस्य पर्यटनस्य नीलार्थव्यवस्थायाः शिक्षायाः तन्त्रज्ञानस्य बहुपक्षीय सहभागित्वस्य च क्षेत्रेषु सहकारं सुदृढं कर्तुम् उपायेषु चर्चा जाता राष्ट्रपति म्यूनी चेन्नई नगरस्य आईआईटी मद्रास परिसरस्य भ्रमणे आनन्दं प्रकटितवान् तथा च द्वैपाक्षिक शैक्षणिक सहयोगस्य ऐतिहासिक उपक्रमस्य आईआईटी मद्रास जांजीबार परिसरस्य स्थापनायाम् अपि च जल परियोजनानां कृते भारतस्य साहाय्यस्य भारतीय सांस्कृतिक सम्बन्ध छात्रवृत्तेः भारतीय तान्त्रिक आर्थिक सहयोग प्रशिक्षण कार्यक्रमस्य च कृते भारतस्य समर्थनस्य प्रशंसाम् अकरोत्। विदेश मंत्री डॉक्टर एस जयशंकर अपि अद्य प्रातः राष्ट्रपतिना म्यूनी इत्यनेन सह मेलनं कृतवान्। जांजीबार देशस्य राष्ट्रपतिः सम्प्रति उपराष्ट्रपतेः सीपी राधाकृष्णन वर्यस्य आमन्त्रणे भारतस्य चतुर्दिवसीयायाम् आधिकारिक यात्रायाम् अस्ति। जम्मू कश्मीर प्रदेशे अद्य बहुषु स्थानेषु प्रचण्ड वृष्ट्या भूस्खलनेन आकस्मिक जलप्लावनेन च त्रिभिः महिलाभिः सह न्यूनातिन्यूनं चत्वारः जनाः मृताः, अन्य च नैके लुप्ताः सन्ति। सर्वाधिकं बाधितं क्षेत्रं पूंछमण्डलस्य सुरानकोट उपमण्डलमस्ति। प्रभाविताः निवासिनः निष्कासयितुं प्रभावित परिवारेभ्यः उपशमनं प्रदातुं च क्षेत्रे रक्षादलानि संलग्नानि सन्ति। नूनाबन्दी ग्रामे गृहपतनेन एका महिला मृता, तस्य व्रणिताः पति त्रयः बालकाः च रक्षिताः। मुख्यमंत्री उमर अब्दुल्ला अपि प्राणहानिं प्रति शोकं प्रकटितवान् तथा च आश्वासितवान् यत् सर्वाः संस्थाः उद्धारकार्ये सहायकार्ये च निमग्नाः सन्ति। केन्द्रीय गृहमन्त्री अमितशाहः जम्मू कश्मीरस्य उपराज्यपालेन मनोज सिन्हा वर्येण मुख्यमन्त्रिणा उमर अब्दुल्ला इत्यनेन च सह वार्तालापं कृत्वा जलप्रलयस्य स्थितिं समीक्षितवान्। द्विवारं ओलंपिक पदक विजेत्री पीवी सिंधु जापान देशे स्वप्रथमं विजयम् उपाधिम् अलभत। सा अद्य जापान ओपन स्पर्धां विजित्यम्। अद्य रात्रौ फीफा विश्वकप अंतिम स्पर्धायाः कृते अर्जेंटीना स्पेन देशौ सज्जौ स्तः इति वार्ताः।
2: അല്പസമയത്തോളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ ഇഎംഐ ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: മൂന്ന് കോളേജിലെയും ഫീസ് നോക്ക്.
6: എന്തുണ്ട് വിശേഷം?
5: എന്തുപറ്റി?
7: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
10: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
2: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
11: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
2: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
12: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
13: പുഴയോട് ചേർന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
2: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ 16 വരെ നീണ്ടുനിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
14: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കെ എസ് ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. നാരായം എന്ന ചിത്രത്തിനുവേണ്ടി വരികൾ എഴുതിയത് പി കെ ഗോപി, ഈണമിട്ടത് ജോൺസൺ.

ഇനി യേശുദാസും സംഘവും പാടിയ ഈ ഗാനം കേൾക്കൂ. ചിത്രം ചെമ്പരത്തി, ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒടിടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ വയലമ്പേടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട്. ഈ ഒരു നല്ല വാക്കിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമ്മൾ മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വാഴപ്പഴത്തിനുണ്ട്. മിതമായ അളവിൽ വാഴപ്പഴം കഴിക്കുന്നത് അതിലെ നാരുകൾ ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ വ്യാപാരം നടക്കുന്ന കാർഷികോൽപ്പന്നവും വാഴപ്പഴം തന്നെയാവണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. നാല് വാഴയില്ലാത്ത പുരയിടം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. നാലോ അഞ്ചോ സെന്റിൽ വീട് വയ്ക്കുന്നവർക്ക് പോലും ഓരോ മൂലയിലും ഓരോ വാഴ വയ്ക്കുവാൻ സാധിക്കും. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ 400+ ഇനങ്ങൾ വാഴ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വരുമാനം നേടി അതിലൂടെ ജീവിതഭദ്രത ഊട്ടിയുറപ്പിച്ച കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കാർഷിക വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഷിബു ജോർജ്.
1: ഉണ്ണികൃഷ്ണൻ ജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു വാഴ കർഷകനാണ്. വാഴ കർഷകൻ എന്ന് പറഞ്ഞാല് നിരവധി വാഴ ഇനങ്ങൾ താങ്കളുടെ അടുത്തുണ്ടല്ലേ. എത്ര സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്?
2: ഇന്ന് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട വാഴകളും വിദേശ വാഴകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇതിന്റെ അകത്ത് ചെയ്യുന്നത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട തന്നെയാണോ അതോ നമ്മുടെ നോർമലായിട്ടുള്ളതും
2: ഉണ്ട്?
1: അതുകൊണ്ട്
2: നമ്മള് സാധാ നോർമലി ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയ വാഴകളുണ്ട്.
1: ഇപ്പൊ എത്ര ഇനങ്ങൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഇന്നിപ്പോ 400+ കൂടുതൽ വരാനേ ഉള്ളൂ, കൊന്തൽ കുറയില്ല. 400+ ഇനം എന്നാണ് നമ്മളിപ്പോ പറയുന്നുള്ളു.
1: അപ്പൊ ഇതൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത്ര ഇങ്ങനെ നമ്മൾ വിവിധ ഇനം വാഴകൾ നടണോന്നുള്ള ഒരു ആശയം
2: വരാൻ കാര്യം, ഞാൻ ആദ്യമായിട്ട് വാഴച്ചേട്ടന്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ വാഴച്ചേട്ടനെ തിരക്കുകയും വാഴച്ചേട്ടനത് വീട്ടിൽ പോവുകയും അവിടെ നിന്ന് എനിക്ക് ഒരു 3 ഇനം വാഴ എനിക്ക് തരികയുണ്ടായി.
1: അപ്പൊ ഈ 3 ഇനം അപൂർവ ഇനത്തിൽപ്പെട്ടതാണ്.
2: 1000 കാപ്പുവാനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അന്ന് വാഴച്ചേട്ടൻ എന്റെ പൈസയോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം. ഗുരുക്കന്മാരെന്ന് നമ്മൾ പറയണമെങ്കിൽ വാഴച്ചേട്ടനാണ് നമ്മളെ ഗുരു.
1: അപ്പൊ ഇത് ആദ്യം ഒരു 3 ഇനം കൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ 400 എന്ന് പറഞ്ഞാൽ അത്രയും വരെ എങ്ങനെയാണ് എത്തിച്ചത്?
2: 10 വർഷത്തോളം ആയി ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ ഒരാളെടുത്ത് പോയി വാഴ എടുത്തോണ്ടിരുന്ന ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ടുകൾ ചെയ്ത് കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോവുകയും അവിടെ ഉള്ളതൊക്കെ ശേഖരിക്കുകയും പിന്നെ കേരളം വിട്ട് ബെൽഗാം, ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴകൾ തിരക്കി പോയി കൊണ്ടുവരികയുണ്ട്.
1: അപ്പൊ ഇനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഇനങ്ങളാണ്?
2: അല്ല, വിദേശ വാഴകളുടെ ഇനം ഉണ്ട്. വിദേശ ഇനങ്ങൾ തിരക്കി പോയെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഒരു വാഴയ്ക്ക് വേണ്ടി 3 ട്രിപ്പ് ഞാൻ എന്റെ നിലമേ നിന്നും പോവുകയുണ്ടായി. 3 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവായിരുന്നു.
1: വിദേശനമായിരുന്നു.
2: പക്ഷെ ചോദിച്ചു പോയിട്ട് ആൾ എനിക്ക് തന്നില്ല. അവസാനം വേറൊരാൾക്ക്, വെളിയിലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആൾ വില പറഞ്ഞു. അന്നേരം ആ വില അതിനേക്കാൾ വില എനിക്ക് വണ്ടിക്കാശ് ചിലവായി കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കി എനിക്ക് വേണ്ട. അതിനുശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകാൻ തുടങ്ങിയത്. അപ്പൊ പലരും വിദേശ വാഴകൾ വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്നും ഒക്കെയാണ് ഞാൻ വാങ്ങി.
1: അപ്പൊ ഈ വിദേശ വാഴകൾ എന്ന് പറയുമ്പോൾ അതിന്റെ പഴം ഒരു ഡിഫറെന്റ് ആണോ?
2: ഡിഫറെന്റാണ്.
1: ഇങ്ങനെ കാണാനും
2: ഡിഫറെന്റ് ആണ്, കഴിക്കാനും ടേസ്റ്റിൽ ഡിഫറെന്റ് ആണ്. നമ്മളൊന്നും ഇന്നും വരെ കഴിക്കാത്ത ഇനം പഴങ്ങളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഇവിടെ ഫേമസ് ഒരു വനവാഴകളിൽ നട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ട് ബ്ലൂ ജാവ. ഇവിടെ എല്ലാവരും പറയും ഐസ്ക്രീം ബനാനയാണ് എന്ന് പറയും. ഞാൻ ഒരാൾക്കും ഞാൻ ഐസ്ക്രീം ബനാന എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. കാര്യം അത് ഐസ്ക്രീം ബനാന അല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം. ഒരിക്കലും അത് അലിഞ്ഞു പോകില്ല. ഒരു പഴവും അലിഞ്ഞു പോകില്ല.
1: അപ്പൊ ഈ ബ്ലൂ ജാവ എന്ന് പറയുന്നത്,
2: ബ്ലൂ ജാവ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് അതിൽ തന്നെ ഉണ്ട്. ബ്ലൂ ജാവ, ജാവാ ദ്വീപില നീല കളറുള്ള വാഴ.
1: അതിന് പഴത്തിന്റെ കളർ,
2: പഴത്തിന്റെ കളർ നീല. നമ്മളെ കാലാവസ്ഥയിൽ ആ നീല വരില്ല, ഇളം നീല വരുള്ളൂ,
1: പൂർണ്ണമായിട്ട് വരും
2: വരില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറെ ഒന്നുണ്ട്, ബ്ലാക്ക് ജാവ. മറ്റുള്ളവരിൽ ഇല്ലാത്ത ഒരു വാഴയാണ് ബ്ലാക്ക് ജാവ. അതായത് വിളഞ്ഞു വരുമ്പോൾ ഇളം കറുപ്പ് കളറും ഇളം പച്ചയും ചേർന്ന പഴം.
1: കഴിക്കുന്ന ടേസ്റ്റ്,
2: കഴിക്കുന്ന ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് പഴമാണെന്നേ ഉള്ളൂ. പഴത്തിന്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പേയം പഴം, നമ്മുടെ ഒറിജിനൽ പറഞ്ഞ മലക്കറി കടയിൽ കിട്ടുന്ന പേയം പഴം അതിന്റെ ടേസ്റ്റാണ്. എലിഫന്റ് പൊപ്പു. നമ്മളെ ഏത്തപ്പഴം അതിന്റെ മുമ്പ് ഒന്നുമല്ല,
3: അതൊരു ഇനമാണോ?
2: അതൊരു ഇനമാണ് എലിഫന്റ് പൊപ്പു. പക്ഷെ കണ്ടാൽ നമ്മളെ മൊന്തപ്പഴത്തിനേക്കാളും വലിയ പഴമാണ്. പഴം വലിയ വലിപ്പമുണ്ട്. പക്ഷെ ആൾക്കാരെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുത് ഇങ്ങനെ ഒരു പഴമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല ഇവിടെ, കാരണം അറിയില്ല. ആ പഴം ഒന്ന് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം വേണ്ട അവർക്ക്.
3: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാര് കഴിച്ചിട്ട് പിന്നെ വരാറുണ്ടോ?
2: ഉണ്ട്. കഴിച്ചിട്ട് വരുന്ന ഒരു ആന്ധ്രയിലെ എന്റെ ഒരു സുഹൃത്തിനാണ് കൂടെ കൂടെ പഴം ഇവിടെ വന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കൂടുതലും മേടിക്കുന്നത്. ഏതെനം വന്നാലും ആദ്യം അവൻ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു കൊല എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൊല കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൊല വരെ പടലകള് വെച്ച് കട്ട് ചെയ്ത് റെയിൽവേയിൽ വഴി അയച്ചു കൊടുക്കും.
3: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാര് നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്താളുള്ള ആൾക്കാരും
2: ഇഷ്ടം പോലെയുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്.
3: അത് ഏതൊക്കെ പഴമാണ് അവർക്ക്
2: അവർക്ക് പിന്നെ ആവശ്യം ഏറ്റവും കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ മഹാരാഷ്ട്ര അങ്ങനൊക്കെ വരുന്നത്,
3: ഉത്സവത്തിന്,
2: ഉത്സവം പോലെ. അപ്പൊ അതിന് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ട ആയിരം കാപ്പുവാൻ, പിന്നെ അത് വേണ്ട ഗോത്തിയ. ഗോത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു വാഴക്കന്ന് വെച്ചു, ആ വാഴ കൊലയ്ക്കുമ്പോൾ അതിന് കൂമ്പ് കാണില്ല, കൂമ്പില്ല കണ. അതേസമയം അതിന്റെ കണ്ണ് കൊലയ്ക്കുമ്പോൾ കൂമ്പുണ്ടാവും.
3: പഴം എങ്ങനെയാണ്? ചെറിയ പഴമാണ്,
2: ഏത്തപ്പഴം കണക്കാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും, നല്ല കഴിക്കാൻ നല്ല പഴമാണ്.
3: അപ്പൊ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഈ കൊലയൊക്കെ കൊണ്ടുപോകാൻ വരുമ്പോൾ അതിന്റെ റേറ്റൊക്കെ എങ്ങനെയായിരിക്കും? വിലയും
2: പലതും പല റേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ കയ്യിൽ നല്ല വില, ഏറ്റവും നല്ല വില എന്ന് പറഞ്ഞാൽ വെരിയേറ്റിന്റെ ഫ്രൈഹാൻസിനാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളു ഈ വെരിയേറ്റ് ഫ്രൈഹാൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഞാൻ മേടിക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ടായി. ഞാൻ എനിക്ക് ഒരു മാസത്തെ ശമ്പളമാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വാഴ ഞാൻ മേടിക്കുന്നത്,
3: കന്നു വാങ്ങിച്ചു,
2: കന്നു മേടിച്ചത്. ഇതിന്റെ പഴം എന്ന് പറയുമ്പോൾ തൊഴുതാണ് നിൽക്കുന്നത്, ഫ്രൈ ഹാൻഡ്സ്. അതിന് തന്നെ പേര് തന്നെ ഉണ്ട്, ഫ്രൈ ഹാൻഡ്സ് എന്നാണ്. കൈ കൂപ്പുന്നു, വാഴയുടെ കൈ കൂപ്പൂല. വാഴപ്പഴങ്ങൾ ഒരു കാത്ത് ഇളക്കാൻ വെക്കൂല, തൊഴുതിരിക്കും. ഒരു പടല രണ്ട് വരിയാണ് ഒരു പടല, ഈ രണ്ട് വരിയും ഒറ്റ തൊഴുതിരിക്കും. അതിൽ രണ്ട് കളർ,
3: ഏതൊക്കെ കളറാണ്?
2: അതിന് മഞ്ഞ പച്ചയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വാഴയ്ക്ക് കളർ രണ്ട്, വാഴ തടക്ക് കളർ രണ്ട്, അതേ കളർ കൊലയ്ക്ക് രണ്ട് കളർ. പഴം വരണമെന്ന് പറഞ്ഞ് വാനിലയുടെ ടേസ്റ്റാണ്
3: പഴുത്തു കഴിഞ്ഞാൽ.
2: അതേ സ്ഥിതിക്ക് സാധാ ഫ്രൈ ഹാൻസിന് ഏത്തപ്പഴത്തിന്റെ ടേസ്റ്റാണ്.
3: ഇപ്പൊ ഉണ്ണികൃഷ്ണൻജി, ഒരു സംശയം വരുന്നത്, ഇത്രയും ഇനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്, വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നടുമ്പം ഇതെല്ലാം കൊലയ്ക്കുന്നുണ്ടോ? നല്ലപോലെ വരുന്നുണ്ടോ? ഇത്
2: കൊലയ്ക്കുകയൊക്കെ ചെയ്യും. ചില വാഴകൾ നമ്മുടെ കാലാവസ്ഥ പിടിക്കില്ല. എന്റെ ഒരു വാഴ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ സുഹൃത്തിൻ്റെ ഇപ്പൊ ഉണ്ട്, എന്റെ പോയെന്ന് പറയാൻ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. ആ വാഴ കൊലച്ചു കഴിഞ്ഞാൽ പഴം തിന്നാൻ കിട്ടില്ല, അത് മുകളിലോട്ടാണ് കൊലയ്ക്കുന്നത്. നല്ല കടും ചുവപ്പ്, രക്തത്തിനേക്കാളും ചുവപ്പാണ് അതിന്റെ കൂമ്പിന്റെ കളർ. എവിടെ നിന്ന് ഒരാൾ കണ്ടാലും അത് ആകർഷിച്ച് വരികയും ചെയ്യും. പക്ഷെ ആ പഴം തിന്നാൻ പറ്റിയ പഴമാണ്. അത് വിയറ്റ്നാമിലെ കാട്ടിലുള്ള ഒരു വാഴയാണ്. ആ വാഴ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെടി വാഴയാണ്, പഴം തിന്നാൻ പറ്റും എല്ലാം. പക്ഷെ നമുക്കിവിടെ ചൂടായതുകൊണ്ട് കാ വരുമ്പോഴേ അത് പൊഴിഞ്ഞങ്ങ് പോവുകയാണ്.
3: നല്ലപോലെ കൊലയ്ക്കുന്നില്ല,
2: കൊലയ്ക്കുന്നില്ല, തണുപ്പില്ല.
3: അപ്പൊ ഇങ്ങനെ ഈ വാഴകൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പരിപാലന രീതികളൊക്കെ കാണുമല്ലോ. അപ്പൊ നമ്മള് സാധാരണ കന്ന് നടന്ന് പിന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന, താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ പരിചരിക്കുന്നത്?
2: എനിക്കുള്ള പരിചരണം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കർഷകർക്ക് പറ്റിയ പരിചരണം അല്ല എൻ്റെ. ഞാൻ നട്ട് കഴിഞ്ഞാൽ വളം ചെയ്യില്ല. അന്ന് ചോദിച്ച് വളം ചെയ്യത്തില്ലെന്ന് വെച്ചാൽ വളം ചെയ്യുന്നുണ്ട്. ചില വാഴകൾ ചിലപ്പം ഒരു 5000 രൂപയോ 10000 രൂപയോ കൊടുത്തുകൊണ്ടുവരുന്ന ഒരു വാഴ തന്ന് നമുക്കത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. അപ്പൊ വാങ്ങാൻ നേരത്ത് നമ്മുടെ തീരെ നീ ഇന്ന സാധനം കൊണ്ടുപോയതല്ലേ എന്ന്, നീ മേടിച്ചതല്ലേ എന്ന് അവർക്കറിയാം നമുക്ക് ഏത് സാധനം തന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് പൊടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ അവർ എന്തേ പൊടിക്കാതെ വന്ന്, അപ്പൊ ഞാൻ വളം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വീടുള്ളവർക്ക് അറിയാം. അപ്പൊ അവർ പറയും ഇത് കൊണ്ടുപോയാൽ ആദ്യം നിങ്ങൾ രാസവളം ചെയ്തേ പറ്റൂ, കാര്യം ഇതൊക്കെ അവർ രാസവളങ്ങളും കീടനാശിനിയും ഒക്കെ കൊടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. നമ്മളെ പറയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ രാസവളം ചെയ്യണം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജൈവവളം. ഞാൻ ജൈവവളം ഉപയോഗിക്കില്ല. പിന്നെ ജൈവവളം ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പശുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ചാണം ഒഴിവാക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഒന്ന് ഒഴിവാക്കി തരാമോ,
3: ചാണകം ഏറ്റവും നല്ല ജൈവവളമാണ്.
2: അപ്പം ഞാൻ പറയും എന്തിനാ അത് ജോലിക്കാരെ നിർത്തിക്കൊണ്ടുവന്ന മുതലാവൂല എന്ന് പറയും. എന്നാലും എടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് കുറേയൊക്കെ വാഴയൊക്കെ ഇടും. ബാക്കി വാഴയൊക്കെ ചെയ്യുന്ന വളം ആ വാഴ തറയിലുള്ള പുല്ല്
3: വൃത്തിയാക്കി ഇടും.
2: ആ ഇത് വൃത്തിയാക്കി ഇട്ടു കൊടുക്കും. ഇതാണ് എന്റെ കൃഷി, അല്ലാതെ രാസവളം ചെയ്ത് ഞാൻ കഴിക്കില്ല.
3: പിന്നെ നമ്മൾ ഈ പുതിയ വാഴ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കന്നുകൊണ്ടുവന്ന് നട്ടൊക്കെ വലുതായിട്ട് വരുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ,
2: അതിന് നമ്മൾ അതിനെ മരുന്ന് ചെയ്തേ പറ്റൂ.
3: അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത്രയും 400 ഇനങ്ങൾ വാഴ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ വാഴയും നല്ലപോലെ കൊലയ്ക്കത്തില്ല, വിദേശനൊക്കെ ആവുമ്പോൾ അതിന്റെ കൊലയൊക്കെ ചെറുതായിരിക്കും. അപ്പൊ ഇതിലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനമോട് കൂടെ വേണമല്ലോ. അപ്പൊ വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ്, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്?
2: കന്ന് കൊടുക്കുക എന്നുള്ള ഒരു
3: ഓക്കെ, കന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇത് ഡിമാൻഡുണ്ടോ, ആൾക്കാർ ചോദിച്ചു വരാറുണ്ടോ?
2: ചോദിച്ചു വരാറുണ്ട്. കന്ന് ഇന്ത്യക്കകത്തുനിന്ന് ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട്. അത് ചിലർ വരുന്നുണ്ട്, ചിലവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
3: അപ്പൊ ഈ ഡിമാൻഡ് ഏതൊക്കെ എന്നതിനാണ്?
2: വിദേശ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുന്നത്. വിദേശ ഇനങ്ങളിൽ പഴങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തിന്റെ കന്നുകൾ മിക്കവാറും കൊടുക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂനൊന്നും ഒന്നുമല്ല അതിന്റെ മുമ്പ്.
3: ടേസ്റ്റ് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ കന്നുകൾ നിങ്ങൾ പുറത്തോട്ട് അയക്കുമ്പോൾ കൊറിയറിൽ അല്ലെങ്കിൽ പാർസൽ ചെയ്തല്ലേ അയക്കുന്നത്? ഇതെങ്ങനെയാണ്, അത് വല്ലതും പരിചരണമൊക്കെ ചെയ്തിട്ടാണോ അയക്കുന്നത്?
2: അല്ല, നമ്മൾ കന്നിളക്കിയിട്ട് നേരെ ഞങ്ങൾ അതിന്റെ വേര് കാര്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുമ്പോഴേ ഞങ്ങൾ പറയും ഇവിടെ നിൽക്കുന്ന കീടമല്ല അവിടെ വരുമ്പോൾ, പലയിടത്തും പല ഇതാണ്. അപ്പൊ നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട്, വേറെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ സാഫ് എന്ന് പറയുന്ന അത് മേടിച്ച് കലക്കി വെക്കാം.
3: ഒന്ന് പരിചരണം ചെയ്തിട്ട് നടാൻ നിങ്ങൾ
2: 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് എടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇട്ട് ചെയ്തു. നമ്മുടെ വാഴ ഏത് രീതിക്ക് നടാം, നമ്മുടെ നാട്ടിലെ വാഴകൾ ഞാലിപ്പോയിന് വാഴ എന്ന് പറഞ്ഞാൽ ഏത് മഴയത്തും ഏത് ഉണക്കത്തും നമുക്ക് നടാം. വിദേശ വാഴകൾ നടാനൊക്കില്ല. നമ്മുടെ വിദേശ വാഴകളാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ വാഴയുടെ മണ്ടയിൽ വീണാൽ ഇതിന്റെ സെന്ററിൽ നിന്നാണ് അഴുകി പോകുന്നത്. നമ്മുടെ വാഴയിൽ നിന്ന് വെള്ളം നനച്ചു നോക്കിയാൽ പുറം സൈഡ് ആണ് അഴുകുന്നത്, പക്ഷെ അക സൈഡ് കൊണ്ട് പൊടിച്ചു വരും. ഇത് സെന്റർ കൊണ്ട് അഴുകി പോകുന്നതുകൊണ്ട് പൊടിക്കില്ല. അപ്പം നമ്മുടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ കവറിനകത്ത് വെച്ച് സൈഡിൽ വെള്ളം ഒഴിച്ച് പൊടിച്ചതിന് ശേഷം നടുക എന്ന് പറയും.
3: അപ്പൊ ഇത്രയും വാഴ ഇനം താങ്കളുടെ കയ്യിലുണ്ട്, വാഴക്കൊല ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും വെളിയിലൊക്കെ കൊണ്ട് പ്രദർശനമൊക്കെ ചെയ്യാറുണ്ടോ?
2: ഉണ്ട്. ഇത് പ്രദർശനം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വാഴച്ചേട്ടനാണ് അതിന് പോണത്.
3: പുള്ളിക്കാരന്റെ കൂടാണ് നിങ്ങളും പോകുന്നത്?
2: ഞാൻ മാക്സിമം പോവാവൂല, വാഴച്ചേട്ടനാണ് പോണത്. ആ വാഴച്ചേട്ടൻ പോണ സമയത്ത് വാഴക്കൊലകൾ വാഴച്ചേട്ടന് കൊടുക്കും.
3: വാഴക്കൊലയുടെ ഡിമാൻഡ് ഉണ്ടോ? അതും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ
2: വരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാതെ പോണതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഏത്തപ്പഴമാണ്, കൊടുക്കേണ്ടത് കുന്നം പഴമാണ്. അതിനും കണക്കുണ്ട്.

0: ഒരു വയസ്സ് ആവുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ തൊലി മൊത്തത്തെ കളഞ്ഞു വേണം കുറുക്കി കൊടുക്കാൻ. ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊലി വിരിഞ്ഞ് ഉണക്കി പൊടിച്ചു കൊടുക്കുക എന്നാണ്. അതിന്റെ കറയ്ക്കാണ് ഔഷധം. നമ്മുടെ നാട്ടിൽ അൾസറിന്റെ അസുഖക്കാറുണ്ട്. അൾസറിന്റെ അസുഖം വയറുവേദന ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് ഈ കുന്നംപഴം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശമനം കിട്ടും. കുറയുമെന്ന് ഞാൻ പറയില്ല, ശമനം കിട്ടും. അതിനുവേണ്ടി തന്നെ ഇവിടെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്.
1: കുന്നംപഴം
0: ആന്ധ്രയെന്നൊക്കെ വിളിച്ചു ചോദിക്കും, പഴം ഉണ്ടെങ്കിൽ കൊലയുണ്ടെങ്കിൽ കൊലയോടുകൂടി അയക്കാനാണ് പറയണത്. നമ്മൾ ആ ഒരു കുന്നംപഴം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ 30 രൂപ നമുക്ക് കിലോയ്ക്ക് തരില്ല. അതിനുശേഷം ഈ കുന്നംപഴം നമ്മൾ ആന്ധ്രയ്ക്ക് അയക്കുകയാണെങ്കിൽ ഒരു കൊലയുണ്ട് ഇത്ര കിലോയാണ് ഒക്കെ ഇത്ര രൂപ ഞാൻ തരാം ഇതാണ് പറയണത്.
1: ചോദിക്കുന്ന
0: പൈസയാ.
1: പിന്നെ ഈ പൂജക്കൊക്കെ വേണ്ടിയും ആൾക്കാർ വന്ന് ഈ കൊലയൊക്കെ
0: കൊണ്ടുപോകുന്ന പൂജക്കതളിയാണ് മെയിനായിട്ട് എടുക്കുന്ന പൂജക്കതളിയാണ്. പിന്നെ പൂജക്കായിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ എടുക്കണെന്ന് പറഞ്ഞാൽ വിരൂപാഷി പളനിയിൽ പഞ്ചാമൃതത്തിന് എടുക്കുന്ന പഴം. എല്ലായിടത്തും പ്രത്യേകതയുണ്ട്. കരിങ്കതളി ഏറ്റവും വലിയ ഔഷധമുള്ള പഴമാണ്. കരിങ്കതളി എന്ന് പറയുമ്പോൾ കാട്ടിലുള്ള ഇറച്ചി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ വിളഞ്ഞ കാ അതിനകത്തിട്ട് കറി വെച്ചാൽ വയറ്റിന് വരെ ക്ലിയർ ആണ്. ആ കറിക്കും ടേസ്റ്റ് വ്യത്യാസമാണ്.
1: ഇങ്ങനെ വ്യത്യസ്ത വാഴകൾക്ക് വ്യത്യസ്ത
0: ഓരോ വാഴയ്ക്കും ഒരേ ഗുണങ്ങളുണ്ട്. ഏതൊരു വാഴയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
1: അപ്പൊ ഇപ്പൊ 400 ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഇനിയും കൂട്ടാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ? അതോ ഉള്ളതൊക്കെ ഇനിയും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ?
0: ഇപ്പം ഞാനൊക്കെ വാഴയിലിറങ്ങുമ്പോൾ 400 ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് ആ പൈസ കൊണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അവസാനം വീട്ടിൽ വരെ എനിക്കെതിരെ വഴക്കം പ്രശ്നമായി. കാരണം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന മൊത്തവും ഈ വാഴക്കന്ന് വാങ്ങാനും ഉപയോഗിച്ചു നല്ല എമൗണ്ടുകൾ കൊടുത്തു എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറേയൊക്കെ ആൾക്കാർ വന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ടേ വേറെ ഒന്ന് വാങ്ങാൻ ഒക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അത് കൊടുത്ത് വേറെ ഒന്ന് മേടിക്കുക. അങ്ങനെ അങ്ങനെ ആയി. ഇപ്പം 400 ഇനമായി. ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഉണ്ണികൃഷ്ണൻജി, താങ്കളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് നല്ലൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി.
0: താങ്ക് യു.
2: ശാസ്ത്രീയമായ രീതിയിൽ വാഴ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കിയ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേരണയും പ്രചോദനവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണന്റെ ഫോൺ നമ്പർ 7736 2631. നമ്പർ ഒരിക്കൽ കൂടി 7736 2631. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. അതിനു മുൻപായി ഒരു ഗാനം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ

0: കോപ്പറോക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
2: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
3: പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഉത്തരം: കായ്ഫലം തുടങ്ങി 4 മുതൽ 5 വർഷം വരെ കഴിഞ്ഞ കവുങ്ങിൽ നിന്നുമാണ് വിത്തടയ്ക്ക ശേഖരിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
4: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
5: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
6: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

0: വായ്പ വിജയകരമായി തിരിച്ചടച്ചാൽ രണ്ടാം തവണ 20,000 രൂപ വരെ വായ്പ നേടാം. തുടർന്ന് മൂന്നാം തവണ 50,000 രൂപ വരെ ഉയർന്ന വായ്പയും ലഭിക്കുന്നതാണ്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റി ഇല്ലാണ്ടായിരുന്നു. ചിലർ ചോദിച്ചത് എന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ

നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി പിഎം സ്വനിധി. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് 7% പലിശ സബ്സിഡി നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആദ്യ

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. വളം, സസ്യ സംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KVK പത്തനംതിട്ട, ആത്മ പത്തനംതിട്ട എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ചത്തെ കോഴ്സാണിത്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രോജക്ട് ഡയറക്ടർ, ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട എന്നിവരുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0469-2662094. ഒരിക്കൽ കൂടി 0469-2662094. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8547-07-07-73. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8547-07-07-73.

0: വ്യവസായ ബോർഡ് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. പ്രായപരിധി 18 30 വയസ്സിനും മധ്യേ. കോഴ്സ് ഫീസ് 30,000 രൂപ. അവസാന തീയതി ജൂലൈ 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 9747321760. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ആഗസ്റ്റ് 17. താല്പര്യമുള്ളവർ www.clku.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി ഈ മാസം 17 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം. വെളിച്ചെണ്ണ, കൊപ്ര, നാളികേരം തുണ്ടില്ലാത്തത്, കാപ്പിക്കുരു, അടയ്ക്ക, റബ്ബർ, മഞ്ഞൾ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. തേങ്ങാപ്പിണ്ണാക്ക്, ചുക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. ഏലം, കുരുമുളക്, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, കശുവണ്ടിപ്പരിപ്പ്, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകനവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കോട്ടയം 25,900, 300 രൂപ വർദ്ധിച്ച് വടക്കമ്പുറം 24,300, 600 രൂപ വർദ്ധിച്ച് കൊച്ചിറെഡി 23,100, 800 രൂപ വർദ്ധിച്ച് പാല 24,700 രൂപയ്ക്ക് വിപണനം നടന്നു. കൊപ്ര ക്വിന്റലിന് 600 രൂപ വർദ്ധിച്ച് ആലപ്പുഴ പുകരാശി 14,250, ആലപ്പുഴ തെളിവ് 14,300 രൂപയ്ക്ക് വിപണനം നടന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് എറണാകുളം 3,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ കുറഞ്ഞ്. തൊടുപുഴ 3,000, 150 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,850 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കൊച്ചിയിലെ വില മാറ്റമില്ലാതെ തുടർന്നു. കാപ്പിക്കുരു ക്യൂണ്ടലിന് 500 രൂപ വർദ്ധിച്ച് കോട്ടയം 38,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ചുക്ക് ക്യൂണ്ടലിന് 100 രൂപ കുറഞ്ഞ്. അടൂർ 28,600 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഈ മാസം 17 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24:50. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം. നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്തമാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
2: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed, that has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
1: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിനെ തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4 കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3 സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
1: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
1: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവ്വീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവ്വീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവ്വീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
6: യുവവാണി

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവവാണിയിലേക്ക് സ്വാഗതം. മൂല്യമേറേണ്ട പ്രകൃതിബോധം എന്ന വിഷയത്തിൽ അധ്യാപികയും ഗവേഷകയുമായ ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് യുവവാണിയിൽ.
1: ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ പല രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു വശത്ത് പകർച്ചവ്യാധികളുടെ രൂപത്തിൽ അത് മനുഷ്യരാശിയെയും അതുപോലെ തന്നെ പല ജന്തു ജീവവിഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്ന വിവിധ തരം പകർച്ചവ്യാധികളുടെ രൂപത്തിലും ഇതുപോലെ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ലോകവ്യാപകമായി തന്നെ പ്രകൃതി ബോധം, അല്ലെങ്കിൽ പ്രകൃതി അറിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു പുതിയ ഒരു കാഴ്ചപ്പാടല്ല, വളരെ പഴക്കമുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുവവാണിയിൽ ആ വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുവാനായി ഗവേഷകയും അധ്യാപികയൊക്കെയായ ഡോക്ടർ അഞ്ജു പി എസ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
2: നന്ദി.
1: നമ്മൾ ആദ്യം തന്നെ ഈ വിഷയത്തിൽ പ്രകൃതി ബോധം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ പ്രകൃതി ബോധം?
2: പ്രകൃതിബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രകൃതിബോധത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് 1990 ശേഷമാണ്. ഒരു രാംദിയോ മിശ്ര എന്ന് പറയുന്ന ഒരു എക്കോളജിസ്റ്റ്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും കാഴ്ചപ്പാടും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രകൃതിബോധത്തിനെ കുറിച്ച്, അതിലും എക്കോളജിയാണ് പരിസ്ഥിതിയാണ് വന്നത്, പിന്നെയാണ് നമ്മൾ പരിസ്ഥിതി ശാസ്ത്രത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോഴാണ് നമുക്ക് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ഏറ്റവും കൂടിയ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. ലോകത്തിൽ വന്നത് തന്നെ പല പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ട് നമ്മളിപ്പോൾ റേച്ചൽ കർസന്റെ സൈലൻസ് സ്പ്രിംഗ് തൊട്ട് അവിടം തൊട്ട് നമ്മുടെ ഒരു 60s 80s തൊട്ട് 70s 80s ഇങ്ങനെ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് അവബോധം വളരെ കുറവായിരുന്നു. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഒരു കോൺഫറൻസ് ഉണ്ട്, UNന്റെ നേതൃത്വത്തിൽ നടന്ന ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറയുന്ന കോൺഫറൻസ് മുൻനിർത്തിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വന്നത്. അതിൽ ഇന്ത്യയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലും അതിന്റെ ബേസിസിലാണ് പുതിയ ആക്ടുകൾ കൊണ്ടുവരാൻ തുടങ്ങിയത്. അതിന്റെ ബേസിസിൽ ആദ്യം കൊണ്ടുവന്ന വാട്ടർ ആക്ട് ആണ്. വാട്ടറിനെ സംരക്ഷിക്കുവാനുള്ളൊരു നിയമങ്ങളുണ്ട്. ആ നിയമം നിലവിൽ വന്നത് 1974. അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതിനുശേഷം പരിസ്ഥിതി ശാസ്ത്രം എന്നൊരു കോഴ്സ് രൂപപ്പെടാൻ വേണ്ടിയിട്ട് 90 വരെ കാത്തിരിക്കേണ്ടി വന്നു. രാംദിയ മിശ്രയുടെ പരിശ്രമം

0: ഞങ്ങൾക്കൊടുവിലാണ് ഈ പരിസ്ഥിതി ശാസ്ത്രം എന്ന കോഴ്സ് രൂപപ്പെട്ടത്. അപ്പൊ നമുക്കറിയുമ്പോൾ 90 കഴിഞ്ഞിട്ട് ഇപ്പം 30 വർഷമേ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ അവബോധം പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള അവബോധം കുറച്ചു കാലമേ ആയിട്ടുള്ളൂ നിലനിന്ന് തുടങ്ങിയിട്ട് മുന്നോട്ട് വന്നിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്, പരിസ്ഥിതി ശാസ്ത്രം എന്ന കോഴ്സ്. ഇപ്പൊ നമ്മുടെ കൊച്ചു കുട്ടികളെ തൊട്ട് നമ്മൾ ആ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാളെ വളർന്നു വരുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ബോധമുള്ളവരാക്കണം അല്ലെ. പരിസ്ഥിതി അവർക്ക് സംരക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്ന ബോധത്തിന് വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തന്നെ. നമുക്ക് നമ്മുടെ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്ത് ഒരു EVS എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് വളർന്നു വരുന്ന കൊച്ചു കുട്ടിക്ക് വരെ പരിസ്ഥിതി ശാസ്ത്രം എന്ന സബ്ജക്ട് എന്ന വിഷയം ആ കുട്ടി നല്ല ബോധവാനാണ്. ഒരു ചെടികളെ കുറിച്ചോ അതിന്റെ പൂക്കളെ കുറിച്ചോ മണ്ണിനെ കുറിച്ചോ ഒക്കെ ആ കുട്ടി അവബോധമുള്ള വ്യക്തിയാണ്, കാരണം ഇന്ന് ആ വിഷയം പഠിപ്പിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരു 30, 35, 40 വയസ്സൊക്കെ ഉള്ള ഒരു ആൾക്ക് അയാൾ കോളേജിൽ പഠിച്ചു വന്ന വിഷയങ്ങളോട് മാത്രമേ പ്രതിബദ്ധത കാണുള്ളൂ. അല്ലാതെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, ടെലിവിഷനിൽ കാണുന്നുണ്ട്, ബാക്കി സോഷ്യൽ മീഡിയാസിലെല്ലാം ഇത് ബേസ് ചെയ്തിട്ടുള്ള പല ന്യൂസുകളും കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് പരിസ്ഥിതി ശാസ്ത്രത്തിനെ കുറിച്ച് അവബോധം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അതിൽ ബോധവാന്മാരല്ല. ഓക്കെ, കുട്ടികൾക്ക് എടുത്ത് ചോദിച്ചാൽ അവർക്കൊരു ചെടി നടണം എന്നൊരു ആഗ്രഹമുണ്ട്, കുട്ടികൾക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാകും. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ അച്ഛനും അമ്മയും അപ്പൊ ഒരുപാട് മാവിന്റെ മാങ്ങയൊക്കെ കഴിച്ച് ഒരുപാട് അത്ര അന്ന് ആ കാലഘട്ടത്തില് അത്രയും നമ്മുടെ വെജിറ്റേഷൻ, നമ്മുടെ പരിസ്ഥിതി ഭയങ്കര ഫ്ലർഷഡ് ആണെന്ന് പറയാം അല്ലെ, ഒത്തിരിയും വൈവിധ്യപൂർണമായിരുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടം എത്തിയപ്പോൾ എന്ത് ചെയ്ത്, ഒത്തിരി മരമുറിയായി, അതുപോലെ പല ആക്ടിവിറ്റീസ് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടായി, ബിൽഡിംഗ്സ് കൺസ്ട്രക്ഷൻ നടന്നു, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ഭയങ്കരമായിട്ട് മാസീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഉണ്ടായത്.
1: അതെ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ആ പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മനുഷ്യന്റെ ഇത്തരം ഇടപെടലുകൾ വലിയ പങ്ക് വഹിക്കുന്നില്ലേ?
0: ഇപ്പോ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രധാനപ്പെട്ട കാരണം, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ കോസ് ആണ്, മീൻസ് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന, പ്രകൃതി സ്വയമേ ഉണ്ടാക്കുന്ന കാരണമാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ആഘാതം ഉണ്ടാക്കുന്നതിന്റെ കാരണം മനുഷ്യന്റെ കൈകടത്തലുകളാണെന്ന് പറയാം അല്ലെ. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ആഗോളതാപനം. ആഗോളതാപനം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അതൊരു നാച്ചുറൽ കോസ് ആണ്. കാരണം കാലാകാലങ്ങളായി നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ പ്രകൃതിയിൽ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിംഗും ഉണ്ട്. ഗ്ലോബൽ വാർമിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രകൃതിയിലുള്ള ജൈവ വൈവിധ്യം നിലനിൽക്കത്തില്ല. നമ്മുടെ ജൈവ വൈവിധ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗോള താപനം ആവശ്യമാണ്. പക്ഷെ അതിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകും. അപ്പൊ ആ ആഘാതം കുറച്ചുകൊണ്ടുവരുന്ന എന്ന് പറയുന്നത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്. കാരണം മനുഷ്യൻ ചെയ്യുന്ന ഓരോ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വഴിയാണ് ഈ ആഗോള താപനം കൂടുന്നത്. ഇപ്പൊ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐസ് ഗ്ലേസിയേഴ്സ് എല്ലാം തന്നെ മെൽറ്റ് ആകും. അപ്പൊ നമുക്കറിയാം, ഒരു സ്ഥലത്ത് മെൽറ്റ് ആകുമ്പോൾ മറ്റൊരിടത്ത് കടല് ഉയർന്നു വരും. കടൽ മുകളിലോട്ട് കയറി വരുമ്പോൾ അവിടെ അധിവസിക്കുന്ന ആൾക്കാരുടെ, കോസ്റ്റൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെടുത്താലും ഡെൻസിലി പോപ്പുലേറ്റഡ് ആണ് നമ്മുടെ കോസ്റ്റൽ ഏരിയ. അപ്പൊ അത്രയും ആൾക്കാർ അധിവസിക്കുന്നു, തിങ്ങി നിറഞ്ഞ് അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും കടലിനെയാണെന്ന് പറയാം ഒരു തരത്തിൽ. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് തന്നെ കടലായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് മാറിപ്പോകാനായിട്ടൊരിടം ഇല്ല, അത് കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ തിരിച്ചു തരുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങൾ അല്ലെ, നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു നല്ല ആരോഗ്യകരമായ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മളും ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കും. കാർബൺ ഡയോക്സൈഡ് ഒരു അന്തരീക്ഷ മലിനീകാരിയല്ല, അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.038% ആണ്. ഈ കോൺസെൻട്രേഷൻ കൂടിയാൽ മാത്രമേ ഇത് ഒരു നമ്മുടെ അന്തരീക്ഷ മലിനീകാരി ആയി മാറത്തുള്ളൂ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ബയോമാസ് ഒക്കെ ജൈവ വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഒരുപാട് കാർബൺ മോണോക്സൈഡ്, അതായത് കംപ്ലീറ്റ് കമ്പസ്റ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള കമ്പസ്റ്റിംഗ് പ്രോസസ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ ബഹിർഗമിക്കും. ഈ കാർബൺ മോണോക്സൈഡ് ഒക്കെ നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം തന്നെ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു കാരണമാണ്, ഒരു സെക്കൻഡറി കോസ് ആണ്. ഇതുപോലെ ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ സ്ട്രെസ്, അതുപോലെ ബ്ലഡ് പ്രഷർ, ഇന്ന് ആൾക്കാർ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ, ഇതിന്റെ എല്ലാം തന്നെ മൂല കാരണം എന്ന് പറയുന്നത് ഈ വായു മലിനീകാരികളും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ളതും അതുപോലെ നമ്മൾ കുടിക്കുന്ന ജലത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും ഉണ്ട്. ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവ് അല്ലെ, നമ്മളിപ്പം ദിവസം ചെല്ലുന്തോറും ന്യൂസിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൈക്രോ പ്ലാസ്റ്റിക്സ് കടലിലും നമ്മുടെ ഭക്ഷണത്തിലും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മൈക്രോ പ്ലാസ്റ്റിക്, നമ്മുടെ ബ്ലഡിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അളവ് കണ്ടുപിടിക്കുക മീൻസ് അത് നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, നമ്മളിപ്പോഴാണ് അത് അതിലോട്ട് എത്തിയത്. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട സമയം വൈകിപ്പോയിരിക്കാം. അപ്പൊ അത്രയും കടന്ന് നമ്മുടെ ബ്ലഡിൽ വരെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് ബയോമാഗ്നിഫൈഡ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ, ഈ കൊറോണ വൈറസ് വരെ. അപ്പൊ എപ്പോഴാണോ നമ്മുടെ അന്തരീക്ഷത്തിന് രോഗം വരുന്നത്, അപ്പൊ അത് നമ്മുടെ മനുഷ്യനെയും അഫക്റ്റ് ചെയ്യും പലതരത്തിലാണെന്നേ ഉള്ളു അല്ലെ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ അന്തരീക്ഷത്തിന് വയ്യാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്കും ഈ രോഗം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
1: നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് പല രൂപത്തിൽ,
0: അതെ, നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൂല്യബോധം പറയുമ്പോൾ നമ്മൾ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, യുവാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, യുവാക്കളും അതുപോലെയുള്ള നമ്മുടെ എല്ലാ മനുഷ്യരും എല്ലാ വ്യക്തികൾക്കും ഒരു മൂല്യബോധം വേണം അല്ലെ. നമ്മൾ മൂല്യബോധം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു കൊണ്ടുവരുന്ന ഒരു മോറൽ സയൻസ് ആണ്, നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കും എന്നത്. അപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്ന്, നമുക്ക് മൂന്ന് തരത്തിലുള്ള ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഒന്ന് പ്രൊഡക്റ്റീവ് വാല്യൂ, നമുക്ക് പ്രകൃതി എല്ലാം തരുന്നുണ്ട്, നല്ല വായു, നല്ല ജലം, നല്ല മണ്ണ്, നമുക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒന്നാണ്, അതാണ് പ്രൊഡക്റ്റീവ് വാല്യൂ. ഇപ്പൊ നമുക്ക് പല അസുഖങ്ങളും ഉണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് വരുന്നുണ്ട്, കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോ ഭവിഷ്യത്തുകളായിട്ടാണ് ഈ വരുന്ന അസുഖങ്ങൾ. അപ്പൊ അതിന് വരെ മെഡിസിൻസ് പ്രകൃതി സൂക്ഷിച്ച് സംരക്ഷിച്ച് കാത്തു വെച്ചിട്ടുണ്ട്. അത് പ്രകൃതിയുടെ പ്രൊഡക്റ്റീവ് വാല്യൂ ആണ്, നമുക്ക് തരുന്ന ഓരോ സാധനങ്ങളും പ്രകൃതിയുടെ ആ പ്രൊഡക്റ്റീവ് വാല്യൂ. രണ്ടാമെന്ന് പറയുന്ന ഒരു റിക്രിയേഷണൽ വാല്യൂ ഉണ്ട് അല്ലെ, സൗന്ദര്യാത്മകപരമായ ഒരു മൂല്യം ഉണ്ട് നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്നത്. നമ്മൾ പ്രകൃതിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അടച്ചിട്ട മുറികളിൽ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെപ്പോഴും പുറത്തു പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നമ്മൾ പല എന്റർടൈൻമെന്റ് ആയിട്ടകത്ത് ഒതുങ്ങിക്കൂടും ചിലപ്പോൾ, പക്ഷെ നമുക്ക് പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രകൃതിയിലോട്ട് ഇറങ്ങാനായിരിക്കും. അതൊക്കെയാണ് നമ്മൾ ഈ ടൂറിസം ഒക്കെ ഇങ്ങനെ ഇത്രയും വികസിച്ച് വരുന്നത്. അപ്പൊ ആ പ്രകൃതി നമുക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി പ്രവചനാതീതമാണ് അല്ലെ. നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അത് തീരത്തില്ല, അത്രയും മനോഹരമാണ് നമ്മുടെ പ്രകൃതി. നമുക്ക് മനസ്സിന് തരുന്ന ഉല്ലാസവും അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധവായും കണ്ണിന് കുളിരേകുന്ന കാഴ്ചയും എല്ലാം തന്നെ പ്രകൃതി നമുക്ക് തരുന്ന ആ ഒരു റിക്രിയേഷണൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ എസ്തെറ്റിക് വാല്യൂ എന്ന് പറയാം, ഒരു സൗന്ദര്യാത്മകപരമായ നമുക്ക് ലഭിക്കുന്ന ഒരു വാല്യൂ ആണ് പ്രകൃതിയുടെ വാല്യൂ ആണ്. മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ വാല്യൂ ആണ്. ഓപ്ഷൻ വാല്യൂ മീൻസ് പ്രകൃതി എന്തൊക്കെ സേവനങ്ങൾ തരുന്നുണ്ട്, നമുക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ തരുന്നുണ്ട്, ശുദ്ധവായു, ശുദ്ധജലം, നല്ല പരിസ്ഥിതി അല്ലെ, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഭക്ഷണമാണ് നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നാനാ വസ്തുക്കളും ഓരോ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഈ ഓപ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതി എന്ത് നമ്മൾക്ക് തരുന്നു, നമ്മൾക്ക് പ്രകൃതി എന്തൊക്കെ നൽകുന്നുണ്ടോ അതിന് നമ്മൾ തിരിച്ചൊരു മൂല്യം കൊടുക്കണം, മൂല്യം കൽപ്പിക്കണം. നമ്മളിപ്പോ നമ്മൾ ശുദ്ധവായു ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ പേ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന വസ്തുവാണ്, അല്ല, പ്രകൃതി നമുക്ക് നൽകുന്ന ഓരോ വസ്തുക്കൾക്കും മൂല്യമുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയട്ടെ, നമ്മളിപ്പം ഡൽഹിയിലൊക്കെ ഇപ്പൊ ഓക്സിജൻ പാർലേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് സൗജന്യമായിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് വിന്റർ സീസണിലൊക്കെ സ്മോഗ് കണ്ടീഷൻ കൂടുന്ന സമയത്ത്. അപ്പൊ അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ കുറച്ചുകൂടി ഡ്രാസ്റ്റിക് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ നഗരങ്ങളിലും ഈ ഓക്സിജൻ പാർലറുകളുടെ ആവശ്യം വരും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ അതിനെ സംരക്ഷിച്ചുകൂടെ, നമുക്ക് നാളെ നമ്മൾ ഓക്സിജൻ പാർലറിൽ പോയി പൈസ കൊടുത്ത് ശുദ്ധവായു ശ്വസിക്കുന്നതിന് പകരം നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ വീട്ടിന് ചുറ്റും 10 മരങ്ങൾ ഓരോ ജൂൺ മാസം 5-ാം തീയതി നട്ടുപിടിപ്പിച്ചാൽ മതി അല്ലെ. 10 മരങ്ങൾ, 10 ചെറിയ തൈകൾ നമ്മുടെ ചുറ്റും നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഓക്സിജനെ നിലനിർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് പിന്നിൽ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ അത് മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി ഭക്ഷണമാകും. അപ്പൊ വളർന്നു വരുന്ന സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ജന്തുജാലങ്ങൾക്കും എല്ലാവർക്കും നമുക്കൊരു പേ ചെയ്യാൻ പറ്റും. നമ്മൾ പൈസ കൊടുക്കണമെന്നില്ല, നമുക്ക് എന്താണോ ചെറിയ കാര്യം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിപ്പോ നഗരത്തിലാണോ അതുപോലെ ഗ്രാമത്തിലാണോ ജീവിക്കുന്നത് എന്നതല്ല പ്രശ്നം. നമുക്കൊരു നമ്മളിപ്പോ ഒരു ഫ്ളാറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ തന്നെയും എന്താണ്, നമുക്ക് ബോൺസായി പോലുള്ള ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കാം. നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കാം. നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്ന ഒരു സർവീസാണ്, പ്രകൃതി നമുക്കൊരു സർവീസ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ കൃത്യമായിട്ടും പേ ചെയ്യണം. അതുപോലെ നമ്മൾ പ്രകൃതിക്കൊരു പേ ചെയ്യുന്നില്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് പ്രകൃതി അത്രയും എന്ത് ചെയ്യും, നമുക്ക് ബെനഫിറ്റ്സ് നൽകും, തിരിച്ച് ബെനഫിറ്റ്സ് നൽകും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
1: നമുക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട്, പക്ഷെ നമ്മുടെ ഒരു ആർത്തി ശമിപ്പിക്കാൻ വേണ്ടത് ഒരുപക്ഷെ ഉണ്ടാവില്ല.
0: ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മുടെ ആർത്തി ശമിപ്പിക്കാനുള്ള വസ്തുക്കളൊന്നും നമുക്കില്ല. കാരണം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം പാഴാക്കി കളയുന്നത് വേറൊരാളുടെ ഭക്ഷണമാണ്, അയാൾ അവിടെ പട്ടിണി കിടക്കുകയാണ്. ആ മൂല്യം ബോധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ അമിതമായി ഭക്ഷണം വാങ്ങിച്ച് പാഴിക്കളയുക എന്ന് പറയുമ്പോൾ അവിടെ വേറെ എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ മൂല്യബോധമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അച്ഛനും അമ്മമാരും അതുപോലെ പ്രായമുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരത് പാലിക്കുകയും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾ ഇത് കണ്ടുപഠിക്കൂ. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കോളേജിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അതിന് ഒരു ഫൗണ്ടേഷൻ ഇല്ല അല്ലെ. നമ്മൾ ചെയ്ത് പഠിക്കണം, ഒരു കുട്ടിയും ചെയ്ത് പഠിക്കണം. അപ്പൊ ഇന്ന് കോളേജിലും സ്കൂളിലൊക്കെ നടപ്പാക്കുന്ന ഒരു എന്റെ മരം പദ്ധതിയൊക്കെ അത് നല്ലൊരു പദ്ധതിയാണ്. കാരണം ഇന്ന് കുട്ടികൾ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കും. പലരും ഇന്ന് ജന്മദിനങ്ങളിൽ കേക്ക് കട്ടിങ്ങിന് പകരം ഒരു ചെടി നടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് ഓരോ അച്ഛനും അമ്മയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ഓരോ ജന്മദിനത്തിലും ഒരു ചെറിയ തുളസിയെങ്കിലും, ഇപ്പൊ സ്ഥലമില്ലാത്തവരും ഒരു ചെറിയ തുളസിയെങ്കിലും വെച്ച് അതിനെ കൊണ്ട് തൈ നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ പരിസ്ഥിതിയിൽ എന്തോരം ചെടികളായിരിക്കും ഉണ്ടാകുന്നത്, എത്രമാത്രം ഓക്സിജൻ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്, എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും നമ്മുടെ പ്രകൃതി വെജിറ്റേഷൻ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും ഈ ഗ്ലോബൽ വാർമിംഗ്, ആ ടെമ്പറേച്ചർ റൈസിംഗ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും.
1: ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വാല്യൂനെ കാണുന്നത് ഇതൊക്കെ വിലയായിട്ട് കാണുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് വെള്ളം ഇതിന് പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞു. അപ്പൊ ദിവസം വില കൊടുത്ത് വാങ്ങേണ്ട ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ഈ മൂല്യബോധം വരുന്ന മറ്റൊരു തരത്തിലാണെന്ന് തോന്നുന്നു. അതായത് എനിക്ക് ഇത്രയും പൈസയുണ്ട്, ഞാൻ എനിക്ക് ഇത്രയും വാങ്ങിക്കാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് ഇത്രയും വാങ്ങിച്ചാലും കുഴപ്പമില്ല, ഞാൻ പൈസ കൊടുത്തല്ലേ. അതേസമയത്ത് പൈസ കൊടുക്കാനില്ലാത്ത ഒരുപാട് പേർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വെള്ളത്തിന്റെ കേസ് ഞാൻ ഉദാഹരണമായി പറഞ്ഞാണ്, പല കാര്യത്തിലും ഇത് കണ്ടുവരാറുണ്ട്, ഈ ഒരു മനോഭാവം കണ്ടുവരാറുണ്ട്. അത് എത്രത്തോളം അപകടമാവുന്നുണ്ട്?
0: നമ്മൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെ രണ്ട് തട്ടിലായിട്ട് കാണുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സർവീസാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല ശുദ്ധജലവും ശുദ്ധവായും എല്ലാം നൽകേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സർവീസാണ്, അവർ ചെയ്യേണ്ട കർത്തവ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം അതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ പരിസ്ഥിതി മലിനീകരണം, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമ്മളിപ്പം ഫ്ലഡിന്റെ സമയത്തൊക്കെ നമ്മൾ കെട്ടിക്കിടക്കുന്നത്, നമ്മൾക്ക് എന്ത് പ്രകൃതിയിലോട്ട് കൊടുക്കുന്ന അത് പ്രകൃതി നമുക്ക് അതുപോലെ തിരിച്ചു തരും അല്ലെ. ആ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഉള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മൾ പ്രകൃതിയിലോട്ട്, എന്റെ അനുഭവത്തിൽ പറയട്ടെ, ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ യൂസ് ചെയ്യുന്ന ഈ സാനിറ്ററി നാപ്കിൻസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അത് ഡിസ്പോസൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യം. ഇവരതെല്ലാം എടുത്തുനിന്ന് അടുത്തുള്ള അക്വാട്ടിക് എക്കോസിസ്റ്റം ഏതാണോ, ഏത് ജലാശയമാണോ അടുത്തുള്ള അതിലോട്ട് എടുത്ത് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരാളുടെ കാര്യമല്ല, ഇങ്ങനെ നമ്മുടെ നദികളുടെയും തോടുകളുടെയും കായലിന്റെ അരികിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മനോഭാവം ഇതാണ്. എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അത് ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ തള്ളിയാൽ അത് അതിന്റെ കടലിൽ പോയി അതങ്ങ് പൊയ്ക്കോളും എന്നൊരു മനോഭാവമാണ്. ആൾക്കാർക്ക് ബോധമില്ലാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടുമല്ല, ആൾക്കാർ ശീലിച്ചു വരുന്ന ഒരു രീതി അതാണ്. അതിനാണ് നമ്മൾ പറയുന്നത് മൂല്യബോധം വേണമെന്ന്. ഓരോ വ്യക്തിക്കും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഞാൻ ഉപയോഗിക്കുന്ന വേസ്റ്റ് എന്റെ കർത്തവ്യമാണ്, ഞാൻ അത് ഡിസ്പോസൽ എന്ന് പറയുന്ന എന്റെ കർത്തവ്യമാണ്. അപ്പൊ എനിക്കത് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗമില്ലെങ്കിൽ ഞാൻ കടയിൽ പോയി ഈ വസ്തുക്കൾ വാങ്ങാതിരിക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മൾ ശുദ്ധജലവും ശുദ്ധവായും എല്ലാം ഒരുപോലെ എല്ലാവർക്കും അനുഭവവേദ്യമാകണം. ഒരുപോലെ മീൻസ് മനുഷ്യനും മാത്രമല്ല ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശം ഈ പ്രകൃതിയിലുണ്ട്. അപ്പൊ അവർക്കും അതുപോലെ തന്നെ അതിനുള്ള ശുദ്ധജലവും ശുദ്ധവായും എല്ലാം അവർക്കും തുല്യമായി എടുക്കേണ്ട അവകാശമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഇന്ന് കാണപ്പെടുന്ന നമ്മുടെ നദികളും അതുപോലെ നമ്മുടെ കായലും എല്ലാം അധികമായിട്ട് മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമുക്കറിയാം അത്രയും എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടെ അടുത്ത് തന്നെ കൊല്ലത്തോട്ട് പോയാൽ അഷ്ടമുടിക്കായൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നമ്മുടെ പാർവതി പുത്തനാറിന് ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ഈ ദുർഗന്ധം കാരണം. അപ്പൊ നമ്മൾ ആലോചിച്ചൊന്ന് നോക്കാം, അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് ഒഴുകി നേരെ കടലിലോട്ടാ പോകുന്നത് അല്ലെ, ഈ വേസ്റ്റ് എല്ലാം തന്നെ. ഇങ്ങനെ പോകുന്നതെല്ലാം തന്നെ അവിടുത്തെ ജീവജാലങ്ങളുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണ് അല്ലെ. അക്യുമുലേറ്റ് ചെയ്യുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അല്ലെ. മീനും ദിവസം ദിവസം നമ്മൾ എല്ലാ ദിവസവും ഇന്ന് നമ്മൾ മലയാളികൾ മീൻ ഭക്ഷിക്കും, അവരുടെ പ്രധാന ആഹാരമാണ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല, നമുക്ക് കുറെ ബെനഫിഷ്യൽ എഫക്ട്സ് ഉണ്ട്. മീൻ ഭക്ഷിക്കുന്നത് കൊണ്ട് ഒത്തിരി പ്രോട്ടീനോ കിട്ടും, അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണമാണ് മീൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഭക്ഷിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ടോക്സിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് ആയാലും നമ്മളിങ്ങനെ ഭക്ഷിക്കുന്ന, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നാണ്, നമ്മൾ കായലിലോ കടലിലോ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് ആണ് ഇത് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്.
1: നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന ഇത്ര മാലിന്യം എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ കേരളം പോലെ വളരെ തിങ്ങി നിറഞ്ഞ ആൾ പാർക്കുന്ന ഒരു പ്രദേശത്ത് വീടുകൾക്ക് ചുറ്റും ആവശ്യം സ്ഥലം പോലും ഉണ്ടാവണമെന്നില്ല. പല രണ്ട് സെന്റിലും മൂന്ന് സെന്റിലൊക്കെ വീടുകൾ താമസിക്കേണ്ട അവസ്ഥ പലയിടത്തും ഉണ്ട്. അവിടെ ഈ എല്ലാ വേസ്റ്റും നമുക്ക് പലപ്പോഴും പലതും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ നമുക്കിനായാലും വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ഡിസ്പോസ് ചെയ്യാൻ പലപ്പോഴും ചെയ്യുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അത്ര പാടില്ല എന്ന് പറഞ്ഞാൽ പോലും നിവൃത്തിയില്ലാതെ അത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും?
0: നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഇത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നാപ്കിൻസ് അല്ലെ, നമ്മൾ സ്ത്രീകളും കുട്ടികളും എല്ലാം യൂസ് ചെയ്യുന്ന നാപ്കിൻസ്, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ കൂടി മനസ്സിലാക്കണം. പലർക്കും അതിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൂടാ. അത് നമുക്ക് പരിസ്ഥിതിക്ക് മാത്രമല്ല, അത് മനുഷ്യന് കൂടി ഏറ്റവും ഒരു അപകടകാരിയാണ്. കാരണം എന്തെന്ന് വെച്ചാല്, അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മൾ നൂറിരട്ടി ജലം അബ്സോർബ് ചെയ്യുന്ന സൂപ്പർ അബ്സോർബൻ പോളിമേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ഈ നാപ്കിൻസിനകത്തെല്ലാം കാണുന്ന ജെൽസ്. അത് ഒരിക്കലും നമുക്ക് യൂസ് ചെയ്തുകൂടാ. അത് ആൾക്കാർ അവബോധം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലും വീണ്ടും അത് ആവർത്തിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല.
1: ഇപ്പൊ നമ്മൾ
0: അത് ഒരിക്കലും യൂസ് ചെയ്തുകൂടാ. അതിന് പകരമായിട്ട് ഇപ്പൊ പുതിയ പ്രോജക്ട് ICDS വഴി പുതിയ പ്രോജക്ട് നടപ്പാക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിലിക്കൺ കപ്പുകൾ സ്ത്രീകൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ നാപ്കിൻസ് ഇപ്പൊ നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ കുട്ടികൾക്കുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ പ്രോഡക്ട്സ് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കോട്ടൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന. അത് ചിലപ്പോൾ നമ്മുടെ അതിനകത്ത് വരുന്ന പ്രോഡക്റ്റ് ജെല്ലിന് പകരം ഇപ്പം കൂടുതലായിട്ട് വരുന്ന കോട്ടൺസ് ആയിരിക്കും. പിന്നെ നമ്മുടെ അത് വരുന്നത് വുഡിന്റെ വുഡ് വേസ്റ്റ് ആയിരിക്കും, വുഡ് പൗഡർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യണം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാത്രം. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് പ്രോഡക്ട്സും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കത്തില്ല. ആദ്യം നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പരിസ്ഥിതിയിലോട്ട് ഇട്ടിട്ട് വർഷങ്ങളായിട്ടും ഇത് നശിച്ചു പോകുന്നില്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് എന്തോരം കെമിക്കൽ കോമ്പൗണ്ട്സ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ഭയങ്കരമായ ലോലമായ ഒരു സ്കിൻ അല്ലെ, നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രയധികം അത് ടോക്സിക് ആയിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളിൽ നമ്മുടെ RCCയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് യൂട്രസ് ക്യാൻസർ കൂടി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ടോക്സിക് കെമിക്കൽസുമായിട്ടുള്ള കോണ്ടാക്ട്സ് വഴിയാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ യൂസ് കുറയ്ക്കണം. ഇതിന്റെ യൂസ് കുറയ്ക്കുക മീൻസ് നമ്മൾ ഇങ്ങനെ സൂപ്പർ അബ്സോർബന്റ് പോളിമേഴ്സ് ഉള്ള പ്രോഡക്ട്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് മൈൻഡോടെ നോക്കിയാൽ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ സമീപിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആരോഗ്യത്തിന് ബെനഫിഷ്യൽ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ.
1: തീർച്ചയായിട്ടും പറഞ്ഞതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് റീയൂസ് എന്നൊരു കൺസെപ്റ്റ്, അത് പരമാവധി വീണ്ടും പ്രയോഗത്തിൽ കൊണ്ടുവരിക. പണ്ടൊരു പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതായിരുന്നു.
0: അതെ, നമ്മൾ പണ്ട് യൂസ് ചെയ്തിരിക്കുന്ന, നമ്മൾക്ക് അറിയാം നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, കഴുകി യൂസ് ചെയ്യും. കുട്ടികൾക്കായാലും ഇപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കോട്ടൺ ക്ലോത്ത് കഴുകി യൂസ് ചെയ്യുന്നു. അതുപോലെ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് നാപ്കിൻസിന് പകരം കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മോശമല്ല, അതൊരു വളരെ നല്ല കാര്യമാണ്. പല നല്ല സംസ്കാരങ്ങളും കാലാന്തരത്തിൽ അത് മോശം സംസ്കാരമായിട്ട് മാറുന്നുണ്ട്. പിന്നെയാണ് ആൾക്കാർ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതൊരു നല്ല സംസ്കാരമായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഉമിക്കരി യൂസ് ചെയ്യുമ്പോൾ വിദേശികളൊക്കെ നമ്മളെ കളിയാക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവര് തന്നെ ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ചാർക്കോളിന് അത്രയും ക്ലീനൈസിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ കുറെ സമയം എടുത്തു എന്നതാണ്. നമ്മുടെ മണ്ണിൽ ലയിച്ച് ചേരുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, അത് റീയൂസ് ചെയ്യുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഇപ്പം വരുന്ന കോട്ടൺ നാപ്കിൻസ് എല്ലാം തന്നെ ഇപ്പം റീയൂസ് ചെയ്യാൻ തക്ക വിധത്തിലുള്ളതാണ്.
1: അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വരുന്ന ഈ കാര്യത്തിൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, പ്രകൃതി ബോധം എന്ന് പറയുന്നത് വ്യക്തി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ മൊത്തമായി ഉള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരികയും പ്രായോഗിക തലത്തിലേക്ക് അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഇത് നിൽക്കട്ടെ, നമ്മളിപ്പോഴത്തെ വളർന്നു വരുന്ന യുവതലമുറയോട് ഒരു പ്രകൃതി ശാസ്ത്രജ്ഞ എന്ന നിലയ്ക്ക് അഞ്ജുന് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ യുവാക്കളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രകൃതി സംരക്ഷണം. നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഓരോ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ് പ്രകൃതി സംരക്ഷണവും നമ്മുടെ മൂല്യബോധവും. മൂല്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു നല്ല വ്യക്തിയായിട്ട് വളർന്നു വരുള്ളൂ. അപ്പൊ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനും അമ്മേനെയും സ്നേഹിക്കണം, നമ്മുടെ അധ്യാപകരെയും സ്നേഹിക്കണം, മുതിർന്നവരെയും സ്നേഹിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനം അപ്പം നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക എന്നതാണ്. അപ്പൊ ഓരോ കുഞ്ഞുങ്ങളും ഓരോ യുവാക്കളും ഓരോ മുതിർന്ന ആൾക്കാരും പ്രകൃതി അമ്മയായി കണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു, അമ്മയെ എങ്ങനെ സംരക്ഷിക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കരുണയും കടമയും നമ്മൾ പ്രകൃതിയോടും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങളെ, ഒരു ഉറുമ്പ് മുതൽ ആനയെ വരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനാണ് അല്ലെ. മനുഷ്യനാണ് വിവേചന ശക്തിയുള്ള ജന്തു. ബാക്കിയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ടെങ്കിലും വിവേചന ശക്തിയില്ല. അപ്പൊ വിവേചന ശക്തിയുടെ അതിന്റെ ഒരു ഫലമായിട്ടായിരിക്കും നമ്മൾ ഇത്രയും നമ്മുടെ വസ്തുക്കളെ, നമ്മുടെ പ്രകൃതിയിൽ വരുന്ന വസ്തുക്കളെ നമ്മൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചു കൊണ്ടുവരിക. നമ്മൾ ആവശ്യം ആവശ്യമില്ലാതെ വസ്തുക്കൾ വാങ്ങിക്കൂട്ടാതിരിക്കുക, നമ്മുടെ ഒരു വസ്ത്രമാണെങ്കിൽ തന്നെ നമ്മൾ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു കടമയാണ് നമുക്ക് പ്രകൃതിയിൽ ചെയ്യുന്നത്. അതൊരു മോശം കാര്യമല്ല, നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. നമ്മൾ ഒരു സാധനമുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു ഭക്ഷണമുണ്ട്, നമ്മൾ ഒരാൾക്ക് കൂടി പങ്കുവെക്കുകയാണെങ്കിൽ നമുക്ക് അത് അഭിമാനിക്കാം. കാരണം നമ്മുടെ ഭക്ഷണം വേറൊരാൾക്ക് കൂടി ഉള്ളതാണ്, നമുക്ക് മാത്രം ഉള്ളതല്ല, നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഇല്ലാത്ത മനുഷ്യന് കൊടുക്കുക, ഇല്ലാത്ത ആൾക്കാർക്ക് അത് ദാനം ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു വസ്തു നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രകൃതിയോട്, നമ്മുടെ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രകൃതി സംരക്ഷണം. അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കി നമ്മുടെ പ്രകൃതി ഏറ്റവും നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ നല്ലൊരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നല്ലൊരു ജനത എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കും.
2: മൂല്യമേറേണ്ട പ്രകൃതിബോധം എന്ന വിഷയത്തിൽ അധ്യാപികയും ഗവേഷകയുമായ ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി പിഎം സ്വനിധി, നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ വെൻഡിംഗ് സർട്ടിഫിക്കറ്റോ തിരിച്ചറിയൽ കാർഡോ ഉണ്ടെങ്കിൽ ഉടൻ അപേക്ഷിക്കാം. പിഎം സ്വനിധി .mohua.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ വഴിയോ അപേക്ഷ നൽകൂ. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാൻ മറക്കരുത്.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ച ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495946321 ഓർക്കുക. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30.
2: നാട്ടുചിന്തൽ ഇന്ന് ജി ബിജു ശാസ്താംകോട്ടയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
3: അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര, അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര, അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര, അത്തിന്തോ തിന്താരോ

ജി ബിജു ശാസ്താംകോട്ടയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ശ്രീക്കുട്ടൻ ശാസ്താംകോട്ട, പ്രിൻസ് കടമ്പനാട്, സജീവ് ശൂരനാട്, ഹരീഷ് ശാസ്താംകോട്ട, സംഗീത് സാമ്പൻ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: കെഎബിനെ ഞാനുമായിരുന്നു അവിടെ എഡിറ്റേഴ്സായിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ട് പെൺകുട്ടികൾ ഇരുന്നതിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുപിടിക്കണം അവര് എന്ന്. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
1: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജ്ജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജ്ജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തെരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജ്ജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000 കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം

0: സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവയ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിന്നി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ലക്ഷദ്വീപിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ കളികൾ പ്രദർശിപ്പിക്കാനായി വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചത് മുതൽ എല്ലാ ടർഫുകളും കവരത്തുദ്വീപിലെ ഏക ഗ്രൌണ്ടായ സ്കൂൾ സ്റ്റേഡിയത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ഫുട്ബോൾ കളിക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സാന്നിധ്യമാണ്. ഗ്രൌണ്ടിൽ ഇറങ്ങിയവരെക്കാളും പുറത്ത് തങ്ങളുടെ അവസരങ്ങൾ കാത്തുനിൽക്കുന്നവരാണ് കൂടുതലും. ഫുട്ബോൾ കളിയിൽ ആൺകുട്ടികളെക്കാളും ഒട്ടും മോശക്കാരല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ വനിതാ സുബ്രതോ മുഖർജി ക്വാളിഫയിംഗ് മത്സരങ്ങൾ കളിക്കാനായി ലക്ഷദ്വീപിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം അംഗങ്ങളും ഗ്രൌണ്ടിൽ പരിശീലനത്തിലാണ്. ലോക ഫുട്ബോളിന്റെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മേഖലയും ഉയർണമെന്നും അതിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും നല്ല കളിക്കാരെ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകർ.
3: ലോകകപ്പ് ആവേശം പങ്കിട്ട് ഫുട്ബോൾ പരിശീലകൻ ബിബി തോമസ്.
5: മത്സരങ്ങളുടെ രാജാവായ ഫുട്ബോൾ മത്സരത്തെ നെഞ്ചിലേറ്റി അതിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളോളമായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് ഫിഫ വരെ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഫാൻ ബേസ് വേൾഡ് കപ്പിനെയും ഫുട്ബോളിനെയും സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികളുടെ ആരാധകരുടെ ഒരു കൂട്ടായ്മ. ഇന്നത്തെ മത്സരം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. അതായത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കളി കാണണം, കളിയെ ലഹരിയായി മാറ്റണം എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കുന്നത്.
3: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 wicket നഷ്ടത്തിൽ 387 റൺസ് നേടി. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര

0: സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: England set 388 runs target for India in the third and the final ODI at Lord's. And that's all in the news at 9. Good night.
1: Avishwani. Pande. പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: കൂട്ടുകാരെ, സൈർസി എന്ന മഹാമന്ത്രവാദിനിയുടെ കൊട്ടാരത്തിലേക്ക് പോയ ഒഡീസിയൂസിന്റെ അനുചരന്മാരെ അവൾ പന്നികളാക്കി മാറ്റി പന്നിക്കൂട്ടിലടച്ചു. ഇതറിഞ്ഞ ഒഡീസിയൂസ് അവരെ മോചിപ്പിക്കാനായി ഹെർമസ് ദേവന്റെ സഹായത്തോടെ സൈർസിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒഡീസിയൂസ് സൈർസിയുടെ കൊട്ടാരത്തിലെത്തി. അവൾ വസ്ത്രം നെയ്യുന്നതും മധുരമായി പാടുന്നതും കണ്ട് വിസ്മയിച്ചു. അദ്ദേഹം സൈർസിയെ വിളിച്ചു. അവൾ കടന്നുവന്ന് വാതിൽ തുറന്ന് ഒഡീസിയൂസിനെ സ്വീകരിച്ചു. വെള്ളികൊണ്ട് വിചിത്ര വേലകൾ ചെയ്തിട്ടുള്ള ദന്തനിർമ്മിതമായ ഇരിപ്പിടത്തിൽ ഒഡീസിയൂസിനെ അവൾ ഇരുത്തി. നറുതേനും വീഞ്ഞും അതോടൊപ്പം വിഷവും കലർത്തിയ പാനീയം അദ്ദേഹത്തിന് കൊടുത്തു. അത് ഒഡീസിയൂസിനെ ലഹരി പിടിപ്പിക്കുകയോ മയക്കുകയോ ചെയ്തില്ല. സൈർസി മാന്ത്രിക ദണ്ടുകൊണ്ട് ഒഡീസിയൂസിനെ തടവിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്കുള്ള സമയമായി, ഇനി പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. ഇത് കേട്ട കോപാകുലനായ ഒഡീസിയൂസ് ചാടിയണീറ്റു. മൂർച്ചയേറിയ വാൾ ഉറയിൽ നിന്നൂരി സൈർസിയെ കൊല്ലുവാനായി അവളുടെ നേരെ പാഞ്ഞു. ഭയപരവശയായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സൈർസി ഒഡീസിയൂസിന്റെ പാദങ്ങളിൽ വീണു. അവൾ ചോദിച്ചു, അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഞാൻ തന്ന മാന്ത്രിക ഔഷധം അങ്ങക്ക് യാതൊരു മാറ്റവും വരുത്തിയില്ലല്ലോ. ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ഉറച്ച മനസ്സുള്ള അങ്ങ് ആരാണെന്ന് പറയൂ. തീർച്ചയായും ശക്തനും മഹാനുമായ ഒഡീസിയൂസാണ് അങ്ങെന്ന് ഞാൻ കരുതുന്നു. സ്വർണദണ്ഡധാരിയായ ഹെർമസ് ഒരിക്കൽ അങ്ങയെപ്പറ്റി പ്രവചിച്ചിരുന്നു. ട്രോയ് യുദ്ധം കഴിഞ്ഞ് അങ്ങ് ഇവിടെ വരുമെന്ന്. അങ്ങ് വാളുറയിലിടുക, നമുക്ക് ശയനമഞ്ചം പൂകി പരസ്പര വിശ്വാസത്തോടെ ആനന്ദിക്കാം. ഒഡീസിയൂസ് കോപത്തോടെ അവൾക്ക് മറുപടി കൊടുത്തു, സൈർസി, നീ എന്റെ അനുചരന്മാരെ പന്നികളാക്കി രൂപാന്തരപ്പെടുത്തി കൂട്ടിലടച്ചിട്ട് ഇപ്പോൾ എന്നോട് സ്നേഹഭാവത്തിൽ പെരുമാറുന്നോ? എന്തിനാണ് നിന്നോടത്ത് ശയിക്കുവാൻ എന്നെ വിളിച്ചത്? എന്റെ വീര്യം കെടുത്താനും എന്നെ നികൃഷ്ടജീവിയായി രൂപാന്തരപ്പെടുത്തുവാനുമല്ലേ? കൊള്ളാം, നിന്റെ ആ സൂത്രമൊക്കെ മനസ്സിലിരിക്കട്ടെ. എനിക്കെതിരായി യാതൊരു ദ്രോഹവും ചെയ്യുകയില്ലെന്ന് അനശ്വര ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. സത്യം ചെയ്താലല്ലാതെ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുകയില്ല. സൈർസി ഒളിമ്പസിലെ ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. അതിനുശേഷം ഒഡീസിയൂസ് സൈർസിയോടൊത്ത് ശയനമഞ്ചത്തിൽ പ്രവേശിച്ചു. അതേസമയം സൈർസിയെ പരിചരിച്ചിരുന്ന തോഴിമാർ ഓരോ കൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. അവർ നാലു പേരാണ്. അരുവികളുടെയും വൃക്ഷങ്ങളുടെയും പുത്രിമാരായ അവർ സൌന്ദര്യവതികളായിരുന്നു. നാലു പേരിൽ ഒന്നാമത്തവൾ വിശിഷ്ടമായ ഇരിപ്പിടത്തിൽ സൂര്യപടവിരിപ്പ് വിരിച്ചു. മറ്റൊരുവൾ ഇരിപ്പിടങ്ങൾക്ക് മുൻപിലായി വെള്ളിമേശകൾ സജ്ജീകരിച്ച് അവയ്ക്ക് മുകളിൽ സ്വർണ്ണക്കട്ടകൾ വെച്ചു. മൂന്നാമത്തെ തോഴി സ്വർണ്ണക്കപ്പുകളിൽ തേനും വീഞ്ഞും കലർത്തിയ മധുരപാനീയം നിരത്തി. നാലാമത്തവൾ കുളിക്കുവാൻ വേണ്ടി ഇളം ചൂടുവെള്ളം തയ്യാറാക്കി. സൈർസി ഒഡീസിയൂസിനെ സുഗന്ധതൈലം പൂശി. മനോഹരമായ ഉടയാടകൾ അവൾ ഒഡീസിയൂസിനെ ധരിപ്പിച്ചു. സൈർസി വിഭവങ്ങളെല്ലാം ഒരുക്കിയ ശേഷം ഒഡീസിയൂസിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു. അദ്ദേഹം ദന്തസിംഹാസനത്തിൽ ഇരിക്കുകയോ ഭക്ഷ്യപാനീയങ്ങളിൽ തൊടുകയോ ചെയ്തില്ല. സൈർസി പറഞ്ഞു, എന്താണ് അങ്ങ് മരിച്ചവനെ പോലെ ഇരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും വഞ്ചന ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒട്ടും ഭയപ്പെടേണ്ട, ഒരിക്കലും മാറ്റം വരാത്ത സത്യപ്രതിജ്ഞയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. എന്നെ വിശ്വസിക്കൂ, ഒഡീസിയൂസ് മറുപടി പറഞ്ഞു. ഹാ സൈർസി, എന്റെ ഉറ്റ അനുചരന്മാർ പന്നികളോടൊപ്പം രൂപം ധരിച്ച് പന്നികൾക്കുള്ള തവിടും പയറും തിന്നുന്നു. അപ്പോ ഞാൻ ഈ വിഭവങ്ങൾ ആശിക്കുന്ന

0: ഹൃദയശൂന്യതയല്ലേ? ഈ വിരുന്നിൽ ഞാൻ പങ്കുചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വതന്ത്രരാക്കുക, അവരെ ഞാൻ കൺമുമ്പിൽ കാണട്ടെ. സഴ്സി ഉടനെ തന്നെ മാന്ത്രികവടിയുമായി പുറത്തേക്ക് വന്നു, പന്നിക്കൂട് തുറന്നു. അവൾ ആ പന്നികളെ തലോടിയപ്പോ അവർക്ക് രൂപഭേദം വന്നു തുടങ്ങി. മറ്റൊരൌഷധം അവരുടെ ശരീരത്തിൽ അവൾ പൂശി. അടുത്ത നിമിഷത്തിൽ രോമവും തേറ്റയും അപ്രത്യക്ഷമായി അവർ മനുഷ്യജീവികളായി മാറി. പൂർവാധികം ആരോഗ്യവും സൗന്ദര്യവുമുള്ള യുവാക്കന്മാരായി അവർ വീണ്ടും മാറി. ഒഡീസിയുസിനെ അനുചരന്മാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ അവർ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. അത് കണ്ടപ്പോ ആ മായാമോഹിനിയുടെ ഹൃദയവും തരളമായി. സൈസി ഒഡീസിയുസിനെ സമീപിച്ചു പറഞ്ഞു, ലയാർട്ടീസസ് രാജകുമാരാ, ഒരിക്കലും തെറ്റുപറ്റാത്ത ഒഡീസിയുസ്, അങ്ങ് ഉടനെ തന്നെ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അത് കരയോടടുപ്പിച്ച് അതിലുള്ള സർവ്വസാധനങ്ങളും ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കുക. അതിനുശേഷം ഇവിടെ വരിക. ഒഡീസിയുസ് കപ്പലിന്റെ സമീപത്തെത്തി. അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ കണ്ട് സന്തോഷിച്ചു. കന്നുകാലികൾ മേച്ചിൽ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അത്യാർത്ഥിയോടെ പാഞ്ഞെത്തുന്ന കന്നുകുട്ടികളെപ്പോലെ ഒഡീസിയുസിന്റെ അടുക്കലേക്ക് അവർ പാഞ്ഞു ചെന്നു. ആനന്ദബാഷ്പം അവരുടെ കണ്ണുകളിൽ നിന്ന് അരുവി പോലെ ഒഴുകി. അവർ പറഞ്ഞു, ആരാധ്യനായ നേതാവേ, അങ്ങ് തിരിച്ചു വന്നല്ലോ. ഈ അവസരത്തിൽ ഞങ്ങൾക്കുള്ള സന്തോഷം വിവരിക്കുവാൻ പോലും കഴിയില്ല. ഇഥാഗയിൽ തിരിച്ചെത്തിയാലുള്ള ആനന്ദമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ മറ്റു കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടോ? അവരെവിടെയാണ്? ഒഡീസിയുസ് പറഞ്ഞു, ആദ്യമായി നമുക്ക് നമ്മുടെ കപ്പലിലെ വസ്തുക്കളെല്ലാം ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കാം. അതിനുശേഷം എല്ലാവരും എന്നോടൊപ്പം വരിക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം സർസിയുടെ ഭവനത്തിലിരുന്ന് യഥേഷ്ടം ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് സന്തോഷിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഉടനെ തന്നെ അനുചരന്മാർ ഒഡീസിയുസിന്റെ നിർദ്ദേശമനുസരിച്ചു. പക്ഷേ ഇത് കണ്ടുകൊണ്ടുനിന്ന യൂറിലോക്കസ് അവരുടെ ഉദ്യമങ്ങളെ ബലം പ്രയോഗിച്ച് തടഞ്ഞു. അയാൾ തുറന്നു പറഞ്ഞു, മരമണ്ടന്മാരെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് തലയിടാനോ? അവിടെ ചെന്നാ സഴ്സി നിങ്ങളെയെല്ലാം സിംഹമോ ചെന്നായോ ആക്കി രൂപാന്തരപ്പെടുത്തി വീട്ടുകാവലിന് നിർത്തും. സൈക്ലോപ്സിന്റെ ഗുഹയ്ക്കകത്ത് കയറി ചെന്ന് കുരുത്തക്കേട് കാണിച്ചത് ഒഡീസിയസ് അല്ലേ? നമ്മുടെ കൂട്ടുകാർ എത്ര പേരാണ് അവിടെ മരിച്ചു വീണത്! ഇപ്പൊ വീണ്ടും കൊലയറയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന്റെ ഭ്രാന്താണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. ഇനിയും ഒഡീസിയസിനെ അനുഗമിക്കാനാണോ നിങ്ങളുടെ ഭാവം? ഒഡീസിയസ് കോപം കൊണ്ട് ജ്വലിച്ചു. വാളുറയിൽ നിന്ന് ഊരി ഒറ്റ വെട്ടിരി യൂറിലോക്കസിന്റെ തല താഴെയിടാൻ അദ്ദേഹം ഒരുങ്ങി. കൂട്ടുകാർ അദ്ദേഹത്തെ തടഞ്ഞു. അവർ പറഞ്ഞു, പ്രഭു, ആ മനുഷ്യന് അതാണ് ഇഷ്ടമെങ്കിൽ അയാൾ ഇവിടെ നിൽക്കട്ടെ, അങ്ങ് മുമ്പിൽ നടക്കുക, ഞങ്ങൾ ഇതാ സഴ്സിയുടെ ഭവനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നു. എല്ലാവരും നടന്നു. തനിയെ നിൽക്കാൻ തയ്യാറാകാതെ മടിച്ചു മടിച്ചാണെങ്കിലും യൂറിലോക്കസും സംഘത്തെ അനുഗമിച്ചു. സഴ്സിയുടെ ഭവനത്തിൽ അവരെത്തി. വിരുന്നും ആഘോഷങ്ങളുമായി കഴിയുന്ന കൂട്ടുകാരെ കണ്ട് അവർ സന്തോഷിച്ചു. പുതിയതായി ചെന്നവർക്കും കുളിക്കാനുള്ള ഏർപ്പാടുകൾ സൈസി ചെയ്തു. സുഗന്ധ തൈലം പൂശി വിലപിടിപ്പുള്ള പുതുവസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ചു. സൈസി പറഞ്ഞു, വിലപിക്കാനുള്ള സമയമല്ല ഇത്. ഇഷ്ടംപോലെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. സമുദ്രത്തിൽ എത്രയധികം അപകടങ്ങളും ക്ലേശങ്ങളും നിങ്ങൾ സഹിച്ചുവെന്നത് എനിക്കറിയാം. ഇഥാക്കയിൽ നിന്നും പുറപ്പെട്ട അവസരത്തിൽ എന്നതുപോലെ സന്തോഷമുള്ളവരും ഉല്ലാസവാന്മാരുമായിരിക്കുക. അവളുടെ ഉപദേശം സ്വീകരിച്ച് ഒന്നാന്തരം വീഞ്ഞും വിഭവങ്ങളും അനുഭവിച്ച് ഉല്ലാസവാന്മാരായി ഒരു കൊല്ലം അവർ അവിടെ കഴിഞ്ഞു. ആ കൊല്ലം അവസാനിക്കുകയും ഋതുക്കൾ മാറുകയും ചെയ്തപ്പോൾ കൂട്ടുകാർ ഒഡീസിയസിനോട് പറഞ്ഞു, പ്രിയങ്കരനായ നേതാവേ, അങ്ങ് നാടും വീടും മറന്നോ? അങ്ങയുടെ പ്രിയപ്പെട്ട ഭവനത്തിലേക്കും നാട്ടിലേക്കും പോകുവാൻ വിധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അക്കാര്യം ഓർമ്മിക്കുക. ഒഡീസിയസ് ഒരു ദിവസം തന്റെ ആഗ്രഹം സഴ്സിയോട് പറഞ്ഞു. ജന്മദേശത്തേക്ക് മടങ്ങിയെത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി തനിക്കും അനുയായികൾക്കും സഹായം ചെയ്തു തരണമെന്ന് അദ്ദേഹം സഴ്സിയോട് അഭ്യർത്ഥിച്ചു. സഴ്സി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങയുടെ ഇംഗിതം ഇഥാക്കയിലേക്ക് തിരിച്ചുപോകണമെന്നുള്ളതാണെങ്കിൽ അതിന് ഞാൻ തടസ്സമാകുന്നില്ല. മടക്കയാത്രയുടെ വിശദവിവരം നൽകുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേയുള്ളൂ. അന്ധനായ ടൈറിസിയാസ് എന്ന പ്രവാചകനാണ് അദ്ദേഹം. ഒഡീസിയസ് ചോദിച്ചു, ടൈറിസിയാസ് എവിടെയാണ്? ടൈറിസിയാസിനെ കാണണമെങ്കിൽ പ്രേതലോകത്ത് പെർസോഫോണിയയുടെ സമീപത്തെത്തണം. സൂര്യപ്രകാശം ഒട്ടും കടന്നു ചെല്ലാത്ത പ്രേതലോകമായ പാതാളത്തിൽ ഭയങ്കര രൂപിണിയായ പെർസോഫോണിയയുടെ പക്കലെത്തിയാലേ ടൈറിസിയാസിനെ കാണാൻ കഴിയൂ എന്ന വാക്കുകൾ ഒഡീസിയസിന്റെ മനസ്സിൽ വെള്ളിടി പോലെ പതിച്ചു. പ്രേതലോകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുക കൂടി വയ്യ. പക്ഷേ അവിടെ എത്താതെ ടൈരിസിയാസിനെ കാണാനാവില്ല. അന്ധപ്രവാചകനായ ടൈരിസിയാസിന്റെ വാക്കുകളെ ആശ്രയിച്ചാണ് ഭാവി നിലകൊള്ളുന്നത്. ദുസ്സഹമായ ഹൃദയവേദനയാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കവേ ഒഡീസിയസിനുണ്ടായത്. സഴ്സി, ഭയങ്കരമായ പാതാള ലോകത്തിലേക്ക് ആരെന്നെ നയിക്കും? ഇന്നുവരെ ഒരുത്തരും കപ്പലിൽ അവിടേക്ക് പോയിട്ടില്ലല്ലോ. മായാമോഹിനിയായ സഴ്സി മറുപടി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങ് ഭയപ്പെടേണ്ട. ആരോടും വഴി ചോദിക്കേണ്ടതില്ല. കപ്പലിന്റെ പായ്മരങ്ങളും പായകളും സജ്ജീകരിച്ച് അന്ന് കപ്പലിൽ ഉറച്ചിരുന്നു കൊള്ളുക. വടക്കൻ കാറ്റ് അങ്ങേ നിർദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കും. മഹാസമുദ്രം തരണം ചെയ്ത് കഴിയുമ്പോൾ താഴ്ന്ന ഒരു സമുദ്രതീരം കാണാം. അവിടെയാണ് പാതാളരാജ്ഞിയായ പെർസോഫോണിയയുടെ തോട്ടം. ഓഷ്യാനസിൽ അപ്പോൾ എത്തിച്ചേരും. വേദനയുടെ നദിയായ എക്രോണിലേക്ക് രണ്ട് പോഷക നദികൾ വരുന്നത് കാണാം. ഒന്ന് അഗ്നിനദിയാണ്, രണ്ടാമത്തേത് പ്രലാപനദിയും. മരണനദിയായ സ്റ്റിക്സിലേക്ക് പ്രലാപനദി ചേരുന്നു. അവിടെ കാണുന്ന ഒരു പാറയുടെ സമീപം നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കണം. സഴ്സി തുടർന്നു, അവിടെ അങ്ങ് ഒരടി സമചതുരത്തിൽ ഒരു കുഴിയുണ്ടാക്കുക. മരിച്ചവർക്ക് അർച്ചന നടത്തണം. മൂന്ന് പ്രാവശ്യം തേനും പാലും ശുദ്ധമായ വീഞ്ഞും ശുദ്ധമായ ജലവുമാണ് അർച്ചന ചെയ്യേണ്ടത്. അവയ്ക്കെല്ലാം മുകളിലായി ബാർലിമാവ് വിതറുക. മരിച്ചവരുടെ ശൂന്യ ജഡങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. പിന്നീട് ഒരു കറുത്ത ആണാടിനെയും കറുത്ത പെണ്ണാടിനെയും തലകീഴായി പിടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് സമുദ്രതീരം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുക. പാതാളത്തിലെ പ്രേതാത്മക്കളെല്ലാം അങ്ങേ പിന്തുടരും. കൊന്ന മൃഗങ്ങളെയെല്ലാം അഗ്നിയിൽ പൊരിച്ചെടുക്കാൻ അനുചരന്മാരോട് പറയണം. പാതാള രാജാവായ ഹെയ്ഡസിനോടും പെർസോഫോണിയയോടും പ്രാർത്ഥിക്കുക. അങ്ങയുടെ പിന്നിൽ പ്രേതാത്മാക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണാം. അങ്ങ് വാളൂരിപ്പിടിച്ച് നിലകൊള്ളണം. പരേതാത്മാക്കളെ ഓരോരുത്തരായി വരാൻ അനുവദിക്കുക. അങ്ങ് അനുവദിക്കുമ്പോൾ അവരുടെ പൊള്ളത്തലയോട്ടികൾ പിന്നാലെ പിന്നാലെ വരും. ആദ്യം എത്തുന്നത് ടൈരിസിയാസാണ്. അദ്ദേഹം ഭാവി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. ഓരോരുത്തരോടും ചോദിച്ചറിയേണ്ട കാര്യം ചോദിച്ചറിഞ്ഞതിനു ശേഷമേ അവരെ ബലിമൃഗങ്ങളുടെ രക്തം കുടിക്കാൻ അനുവദിക്കാവൂ. വാളും ഉയർത്തിപ്പിടിച്ച് അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരേതാത്മാക്കൾ ഉത്തരം നൽകും. എല്ലാം അറിഞ്ഞതിനു ശേഷം സമുദ്രം തരണം ചെയ്ത് അങ്ങയ്ക്ക് സസുഖം നാട്ടിലെത്താം. സഴ്സി ഇവയെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ പ്രഭാതമായി. സഴ്സി ഒഡീസിയസിന് മനോഹരമായ ഒരു കഞ്ചുകവും അംഗവസ്ത്രവും കൊടുത്തു. ഒഡീസിയസ് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, നിദ്ര മധുരമാണ്, പക്ഷേ ഇപ്പോൾ മധുരവിസ്മൃതിയിൽ ആണ്ടുകിടക്കേണ്ട സമയമല്ല. നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി സഴ്സി എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. എത്രയും വേഗം ഇഥാക്കയിൽ തിരിച്ചെത്തുവാൻ അവരെല്ലാം ആഗ്രഹിച്ചു. യാത്രാരംഭത്തിൽ ഒരു ദുരന്ത അനുഭവം ഉണ്ടായി. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായ എൽപിനോർ തണുപ്പ് കിട്ടുന്നതിനായി വീടിന്റെ മട്ടുപ്പാവിൽ കിടക്കുകയായിരുന്നു. അമിതമായി മദ്യം കുടിച്ചതുകൊണ്ട് അയാൾ ബോധം കെട്ടുകിടക്കുകയായിരുന്നു. ആളുകൾ പുറപ്പെടാൻ തയ്യാറാകുന്നതിന്റെ ബഹളം കേട്ട് അയാൾ മെല്ലെ ഉണർന്നു. ഗോവണി വഴി താഴേക്കിറങ്ങുമ്പോൾ കാൽ വഴുതി വീണ് താഴെ ശിരസ് വേർപെട്ട് കിടന്നു. അങ്ങനെ ഒഡീസിയസിന് മുൻപ് തന്നെ അവൻ പാതാള ലോകത്തേക്ക് യാത്രയായി. അനുയായികൾ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒഡീസിയസ് അവരോട് പറഞ്ഞു, നേരെ ഇഥാക്കയിലേക്ക് നാം മടങ്ങുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സഴ്സി മറ്റൊരു മാർഗമാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിക്കേ നിവർത്തിയുള്ളൂ. ആദ്യമായി പാതാള ലോകത്ത് നാം പോകണം. ഭാവി മാർഗങ്ങൾ എന്താണെന്നറിയാൻ ടൈരിസിയാസിന്റെ പ്രവചനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാതാള ലോകത്തേക്കുള്ള യാത്ര എന്ന് കേട്ടപ്പോൾ ഒഡീസിയസിന്റെ അനുചരന്മാർ നടുങ്ങി വിറച്ചു. കൊടും ഭീതിയും നിരാശയും മൂടൽ മഞ്ഞുപോലെ അവരെ പൊതിഞ്ഞു നിന്നു. അവർ നിശബ്ദമായി വിധിയെ പഴിക്കുകയും ദുഃഖം കൊണ്ട് തലമുടി വലിച്ചു പറിക്കുകയും ചെയ്തു. ദുഃഖവും സംഭ്രമവും നിറഞ്ഞവരായി അവർ കപ്പലിലെത്തി. നാവികർ ഊർജ്ജസ്വലരായി. യാതൊരു പ്രതിബന്ധവുമില്ലാതെ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 45 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ ഇഷ്യൂസ് ബിഫോർ പാർലമെന്റ് ഡൽഹി റിലേ.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും.